0: marches. World Circular Economy Forum 2026 to begin today at Gandhinagar in Gujarat. India and Canada begin next round of talks on proposed trade pact. Chief Justice of India Justice Suryakant says mechanism developed by Supreme Court and High Courts to deal with complaints against judges is robust and very responsive. CBI registers FIR in celebrity manager Disha Salian death case. And in men's cricket, second T20 international between India and Afghanistan to be played this evening in Delhi. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
1: Akashavani. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: നോവൽ സഞ്ചാരം.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: സന്ധ്യ പ്രപഞ്ചത്തെ ഒരു മധുര നാരങ്ങ പ്രായമാക്കി തീർക്കുന്ന സമയം. മുല്ലപ്പൂ മണം പതുക്കെ പതുക്കെ സവാരിക്കിറങ്ങുന്ന സന്ദർഭം. അവൾക്ക് തൻ്റെ വളർന്ന നാട്ടിൻപുറത്തെക്കുറിച്ച് സ്മരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അമ്മ, അച്ഛൻ, ജ്യേഷ്ഠത്തി, അങ്ങനെ മൺമറഞ്ഞു പോയവരുടെ മുഖങ്ങൾ. പിന്നെ അയൽപ്പക്കക്കാർ, ഭാർഗവിയമ്മ, ദേവകിയമ്മ, കുഞ്ഞപ്പൻ നമ്പ്യാർ, നമ്പിടി, കെട്ടിലമ്മ, വേലുമ്മാൻ, പിന്നെ ആ മുഖം, കാർത്തികേയൻ. അവളൊന്ന് നെടുവീർപ്പെട്ടു. ഈശ്വരൻ കാത്തു. 2 ദിവസം മുൻപ് അവൾ കണ്ട ആ ദരിദ്ര കുടുംബങ്ങളുടെ സ്മരണ എന്തോ ആലോചനയ്ക്ക് ഇടമുറിച്ചിലുണ്ടാക്കി. അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? എല്ലാറ്റിനും മുകളിൽ കുഞ്ഞിരാമൻ്റെ മുഖമായിരുന്നു. അതൊരാശ്വാസമായിരുന്നു, ഒരു വേദനയും. വാതിൽക്കൽ ഒരു മുട്ട്. രാധ ചെവിയോർത്തു. 1 നിമിഷം കഴിഞ്ഞ് വീണ്ടും ആ മുട്ട് കേട്ടു. തുറക്കൂ. ആ ശബ്ദം പരിചിതമായിരുന്നു. അവൾ ചെന്ന് വാതിൽ തുറന്നപ്പോൾ സുലൈമാൻ മുമ്പിൽ നിൽക്കുന്നു.
5: വിശ്വം എവിടെ?
4: പുറത്തേക്ക് പോയി.
5: ഇവിടെ എല്ലാം സൗകര്യമല്ലേ?
4: അതെ.
5: ഞാൻ വരട്ടെ.
4: അയാൾ തിരിഞ്ഞ് ഒരടി വെച്ചു. എന്നിട്ട് വീണ്ടും മടങ്ങി വന്ന് വെടിപൊട്ടിക്കും പോലെ ഒരു ചോദ്യം.
5: കുട്ടി ആരുടെ മകളാ?
4: രാമൻ മാസ്റ്ററുടെ.
5: ഏ,
4: അച്ഛനെ അറിയോ? നാട്ടിൽ വന്നിട്ടുണ്ടോ?
5: ഉണ്ട്. പിന്നെ അച്ഛനെവിടെ?
4: മരിച്ചു. അമ്മയും മരിച്ചു. കുറച്ചു നേരത്തേക്ക് ഒരു മൂകത.
5: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ?
4: സുലൈമാൻ അവളുടെ മുഖത്തേക്ക് നോക്കി.
5: എന്താ? വിശ്വനാഥനെ എങ്ങനെ അറിഞ്ഞത്?
4: ഞങ്ങളുടെ വീട്ടിലാ വിശ്വത്തെ പെറ്റത്. എന്റെ അച്ഛനും അമ്മയുമാണ് വളർത്തിയത്.
5: എന്ത്?
4: വിശ്വം അതൊന്നും പറഞ്ഞിട്ടില്ലേ? ആ ചോദ്യം സുലൈമാൻ കേട്ടില്ലെന്ന് തോന്നി. അയാൾ വീണ്ടും ചോദിക്കുക തന്നെയാണ് ഉണ്ടായത്.
5: വിശ്വത്തിന്റെ അച്ഛനും അമ്മയും എവിടെ?
4: രാധ മുഖം കുനിച്ചു നിന്നു. ജനലരിയും പിടിച്ച് ചുമരോട് ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയെ, വികൃതി കാട്ടിയതിന് വിചാരണ നടത്തുന്ന ഒരച്ഛന്റെ മുഖഭാവത്തോടെ സുലൈമാൻ നോക്കി.
5: എന്താണ് മിണ്ടാത്തത്?
4: എനിക്ക് അവന്റെ അമ്മയെ അറിയാം.
5: ആരാണ്?
4: കൊഞ്ചുകുട്ടിയമ്മ.
5: എന്ത്?
4: അതിഭയങ്കരമായ ഒരു ശബ്ദം സുലൈമാന്റെ തൊണ്ടയിൽ നിന്ന് പുറപ്പെട്ടു. രാധ ഒന്ന് ഞെട്ടുകയും ചെയ്തു. അയാൾ ധൃതഗതിയോടെ ചോദിച്ചു,
5: ആര്? ആരാണ്?
4: രാധ ആ കഥ കുറച്ചൊന്ന് വിവരിച്ചു. ഭൂതകാലത്തിൻ്റെ നിലവറക്കുണ്ട് പതുക്കെ പതുക്കെ തുറക്കുകയാണ്. സർപ്പക്കെട്ടുകളും മാണിക്യപ്രഭയും ചൂഴുന്ന ഒരു ദ്വീപ് പൊന്തി പൊന്തി വരുന്നു. അടച്ചിടപ്പെട്ട വായു അതിൻ്റെ എല്ലാ വിഷാംശങ്ങളോടും കൂടി തള്ളിത്തള്ളി കയറുകയാണ്. ആ ഇരുമ്പനായ മനുഷ്യന്റെ മുഖം വിളറി. തൊണ്ട വരണ്ടു. തൊണ്ടയിൽ നിന്ന് അവ്യക്തമായ ഒരു ശബ്ദം പുറപ്പെട്ടു. അയാൾ ചുമരിലേക്ക് ചാരി. ആ ചെവിയിൽ ഒരു ചൂളം വിളി വന്നലച്ചു. അത് പുറപ്പെടുന്നത് വിദൂര ഭൂതകാലത്തിലെ ഒരു നാട്ടിൻപുറത്തു നിന്നാണ്.
5: വരണേ, വരണേ എന്ന്.
4: അയാൾ ചുമരിൽ പുറമുരസി ഇരുന്നു. ഊർന്നു വീണു. രാധ അമ്പരന്നു നോക്കി.
3: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഏറ്റവും കുറഞ്ഞ EMI ൽ ഏറ്റവും മികച്ച ക്യാഷ് ബാക്ക് ഓഫറുകളോടെ
2: ലേറ്റസ്റ്റ് ടെക്നോളജി LED ടിവികൾ 4 വർഷം വരെ വാറന്റിയോടുകൂടെ ഓണം ഓഫറുകളിൽ സ്വന്തമാക്കൂ. ബിട്ടാപ്പിളിൽ ഏജൻസീസിൽ നിന്ന് കൂടാതെ 5000-ൽ അധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: ബിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. ചലച്ചിത്രത്തിന്റെ പേരിൽ തന്നെ തുടങ്ങുന്ന പാട്ടുകളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സ്മൃതി മധുരമാണ് ഇപ്പോൾ കേട്ടത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ആകാശവാണി
4: യോഗ സൗഖ്യം.
5: ഇന്ന് ഈ പരിപാടിയിൽ നൌകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
6: നൌകാസനം, ബോട്ട് പോസ്, ഒരു ബോട്ട് പോലെ അഥവാ വഞ്ചി പോലെയുള്ള സ്ഥിതിയാണിത്. മലർന്ന് കിടന്ന് ചെയ്യുന്ന ഈ യോഗാസനത്തിൽ പൃഷ്ഠഭാഗത്തെയും ഇടുപ്പിലെയും തുടകളിലെയും മാംസപേശികളെ സ്ട്രെച്ച് ചെയ്ത് ബലപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ശരീരം അയച്ചിട്ട് കാലുകൾ ചേർത്ത് വെച്ച് മലർന്ന് കിടക്കുക. കൈപ്പത്തികൾ കമഴ്ത്തി തുടകൾക്ക് മുകളിൽ വരുന്ന വിധം വയ്ക്കണം. കണ്ണുകൾ തുറന്നു തന്നെ വയ്ക്കാം. ഇനി സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാലുകൾ രണ്ടും ഒരുമിച്ച് മുട്ടുകൾ മടങ്ങാതെ ഉയർത്തുക. ഇതോടൊപ്പം തന്നെ ഇരു കൈകളും തലയും തോളുകളും ചെറുതായി മുതുകുഭാഗവും ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഏകദേശം 3 മുതൽ 5 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. പിന്നീട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം മെല്ലെ താഴ്ത്തി വിശ്രമിക്കാം. ശരീരം ഉയർത്തുമ്പോൾ ഏകദേശം 15 സെന്റിമീറ്ററിൽ കൂടുതൽ കാലുകളും തോളുകളും തറയിൽ നിന്ന് ഉയരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ രീതിയിൽ പൃഷ്ഠഭാഗത്ത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുമ്പോൾ നട്ടെല്ല് നിവർന്നു തന്നെ ഇരിക്കണം. കൈകൾ, കാൽവിരലുകൾ, ദൃഷ്ടി അഥവാ കണ്ണുകൾ, ഇവ ഒരേ ലെവലിൽ വരുന്ന വിധമായിരിക്കണം ഉയരേണ്ടത്. കൈപ്പത്തികൾ തുറന്ന് കമഴ്ന്നിരിക്കണം. പൃഷ്ഠഭാഗത്ത് ശരീരം ബാലൻസ് ചെയ്ത് തുടരുമ്പോൾ വയറിന്റെ ഭാഗത്തും തുടയുടെ മുൻഭാഗത്തെയും പേശികളിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നു. തുടയുടെ പിൻവശത്തെ പേശികൾ ഭാഗികമായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു അഥവാ വലിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത് കാലുകളിലെ പേശികളെ ബലപ്പെടുത്താനും ഇടുപ്പുകളെ ഉറപ്പ്

0: ാക്കാനും സഹായിക്കുന്നു. ശരീരത്തിന് ആകമാനം ഉന്മേഷം നൽകുന്ന, ആലസ്യം അകറ്റാൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് നൗകാസനം. ശരീരത്തിന് ആഴത്തിൽ കൂടുതൽ റിലാക്സേഷൻ നൽകുന്നതിനായി ശവാസത്തിന് മുൻപായി ഈ ആസനം പരിശീലിക്കാറുണ്ട്. സാധാരണയായി 3 മുതൽ 5 പ്രാവശ്യം വരെ നൗകാസനം ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ഓരോ പ്രാവശ്യവും ആസന ചെയ്തതിനു ശേഷം ശവാസനത്തിൽ കുറച്ച് സമയം ദീർഘ ശ്വാസോച്ഛ്വാസം ചെയ്ത് വിശ്രമിക്കുന്നത് ഉചിതമാണ്. ഇത് ഒരു യോഗ തെറാപ്പി എന്ന നിലയിൽ പ്രമേഹം, ഇറിറ്റബിൾ ബവൽ ഡിസീസ്, സ്ത്രീകളിലെ വന്ധ്യത, പ്രസവശേഷമുള്ള വയറിലെയും ഇടുപ്പിലെയും പേശികളുടെ ബലക്കുറവ്, യൂറിനറി ഇൻകോണ്ടിനൻസ് മുതലായവയിൽ ഗുണകരമാണ്.
1: നൗകാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
5: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
6: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പറ്റാറല്ലോ ആണോ?
7: ഇതാരാ വിളിക്കുന്നത്?
5: ഹാപ്പി ബർത്ത്ഡേ ടു യു.
7: ഓ താങ്ക് യു.
5: ഹലോ,
6: നിന്റെ ദൈവമേ, ഇതാരാ എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ, ആരാ ഇത്?
8: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
9: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
8: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
9: 8281420305.
8: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM 10 മണിക്ക്.
0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: അടുത്ത ഗാനം മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിന് വേണ്ടി വാണി ജയറാം പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ട്രെൻഡുകൾ മാറും, ടെക്നോളജി അപ്ഗ്രേഡ് ആകും, പക്ഷേ കേരളത്തിന്റെ മാറാത്തൊരു ചോയ്സ് 37 വർഷമായി വിട്ടാപ്പിള്ളിൽ ഏജൻസീസ് തന്നെ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കറണ്ട് ലാഭിക്കാം, കിഡിലൻ ഓഫറും നേടാം. പിട്ടാപ്പിള്ളിൽ ഏജൻസീസിൽ എനർജി എഫിഷ്യന്റ് ഇൻവെർട്ടർ എസികൾ സ്വന്തമാക്കാം 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യത്തോടെ.
5: ഒപ്പം 5-year കോംപ്രഹെൻസീവ് വാറന്റിയും 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി. പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
0: ആകാശവാണി, സമയം 9:00.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രിയത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം സാറേ, ഞാൻ ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി,
1: ഞാൻ കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിൽ നിന്നാണ് സാറേ വിളിക്കുന്നത്. കൊല്ലത്ത്.
0: പറയൂ പറയൂ ലക്ഷ്മി, എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു സാറേ. ഞാന് അധ്യാപികയാണ്.
0: ഓ, ടീച്ചറാണെന്ന് പറഞ്ഞപ്പോഴേ എന്റെ അമ്മയും അധ്യാപികയായിരുന്നു.
1: ആണോ?
0: അതെ അതെ.
1: ടീച്ചർ എവിടെ വർക്ക് ചെയ്തേ?
0: നമ്മൾ റിട്ടയർ ആയി, തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
1: ആണോ, ശരി ശരി. ഞാനും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, ചിറയൻകീഴ് എന്ന് പറയും, ഗവൺമെന്റ് യു പി എസ്.
0: അറിയാം അറിയാം അറിയാം അറിയാം.
1: അവിടാണ് സാർ വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ള?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് കുഞ്ഞുങ്ങള്, ഹസ്ബൻഡിന്റെ അമ്മ, ഇത്രയും പേരാണുള്ളത്.
0: ശരി ശരി ശരി.
1: ഇപ്പോ സാറിന്റെ പാട്ടുകളുടെ ഒരു വലിയ ആരാധികയാണ് ഞാൻ.
0: ഒരുപാട് സന്തോഷം.
1: പണ്ട് മുതലേ സാർ കോമ്പറ്റീഷൻസിനൊക്കെ പാടുമായിരുന്നു, ഗന്ധർവ സംഗീതത്തിലൊക്കെ പാടിയിട്ടില്ലേ?
0: ആ സമയം മുതലേ
1: അന്ന് മുതല് കാണുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും അന്ന് മുതല് പാട്ടുകൾ കേൾക്കുന്ന കുറേ പേരെ അങ്ങനെ ഓർത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒരാളാണ് സാറ്.
0: സന്തോഷം.
1: പാട്ടുകളെല്ലാം കേൾക്കാറുണ്ട്. വളരെ നെഞ്ചില് തൊടുന്ന രീതിയിലുള്ള ആലാപനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.
0: അയ്യോ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
1: തനിയെ മിഴികളൊക്കെ കേട്ടു കഴിഞ്ഞാല് അറിയാതെ കണ്ണും നനഞ്ഞു പോകും.
0: അയ്യോ,
1: എത്ര തവണ കേട്ടാലും അങ്ങനെ. എനിക്ക് അതിന്റെ രണ്ട് വരി ഒന്ന് പാടിത്തരാമോ?
0: ശരി, ഞാൻ എന്തായാലും
1: എന്റെ പാട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന അവസരം അപൂർവമാണല്ലോ.
0: അതെ അതെ അതെ, അതിന് ആകാശവാണിയോട് നമ്മൾ നന്ദി പറയണം.
1: അതെ അതെ, ഒരുപാട് നന്ദി. നമുക്കല്ലാതെ ഒരിക്കലും നേരിട്ട് കാണാനൊന്നും അങ്ങനെയുള്ള അവസരം കിട്ടത്തില്ലല്ലോ.
0: അതെ അതെ അതെ,
1: അതുകൊണ്ട് ഒരാഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹമാണ്.
0: ഏത് പാട്ടാ പാടണ്ടേ? ഞാൻ ഏതെങ്കിലും രണ്ടുപേരി
1: തനിയോ. ആ പാട്ട്.

0: പീടി അങ്ങനെ പോകുന്നു പാട്ട്.
1: ഒരുപാട് സന്തോഷം സാറേ.
0: സന്തോഷം
1: എങ്ങനെയാണ്
0: സന്തോഷം.
1: ഒരു പുതിയ പാട്ട് കിട്ടുമ്പോ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ പാടുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ആദ്യമായിട്ട് നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഒരുപക്ഷെ നമുക്ക് അതുപോലെ പാടാൻ പറ്റത്തില്ല എങ്കിലും പിന്നെ പാടുമ്പോ അങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റും. പക്ഷെ ഫ്രഷ് ആയിട്ടൊരു പാട്ട് കിട്ടുമ്പോ എങ്ങനെ ഇത്രയും ഫീല് വരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും അല്ലേ?
0: അല്ല, അത് ആക്ച്വലി അത് അധ്വാനമാണ്. നമ്മൾ കുറെ കാലമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പ്രോസസ്സ് കുറെ കാലമായിട്ട് പരിചിതമാണ്. പിന്നെ നമ്മൾ റെക്കോർഡിംഗ് പല റെക്കോർഡിംഗ് പാടി പാടി വരുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെ ഉള്ളു അത്. ഇതിനൊരു അമാനുഷികതയൊന്നും ഇല്ല. ഇപ്പം ലക്ഷ്മി വിചാരിച്ചാലും ഇത് ലക്ഷ്മിക്ക് പോസിബിൾ ആണ്. നമ്മൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പെരുപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊന്നും വലിയ അമാനുഷികതയൊന്നും ഇല്ല. ഇത് നമ്മൾ എല്ലാ ജോലിയും പോലെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ നമ്മൾ ഈ ജോലിയിൽ കൂടുതൽ കൂടുതൽ നമ്മൾ പ്രാവീണ്യം വരുമ്പോൾ നമ്മൾ അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് അതിനകത്ത് കുറച്ച് നമ്മുടെ ഐഡന്റിറ്റി പ്രതിഫലിക്കും. അങ്ങനെയാണ് അത് ലക്ഷ്മി.

0: പോസിബിൾ ആണ്, എല്ലാ മനുഷ്യർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെ, അത് തന്നെയുള്ളൂ ഞാനും ചെയ്യുന്നുള്ളൂ.
1: ഓക്കെ ഓക്കെ സാർ, അപ്പൊ ഇനി സാറിന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്.
1: പുതിയ പുതിയ പാട്ടുകളൊക്കെ,
0: പുതിയ പാട്ടുകൾ വരാൻ, ഒരുപാട് പാട്ടുകൾ വരാനുണ്ട്, പല ഭാഷകളിലായി വരാനുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ഐ എം ഗെയിം എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അല്ലാണ്ട് എന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും വരാനുണ്ട്.
1: ഓക്കെ സാർ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
0: താങ്ക് യു ലക്ഷ്മി, ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ.
1: ഒരുപാട് സന്തോഷം സാറേ. ഇന്ന് എനിക്ക് ഒരു ഒരു പാട്ട് വേണം എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മൊഴിയഴകും എന്നുള്ള പാട്ടാണ്.
0: എന്താണ് മകളുടെ പേര്? എന്താണ്
1: കൊടുക്കുന്ന പാട്ടാണ്? ദേവിക.
0: ദേവികയ്ക്ക് ഈ പാട്ട് ഞങ്ങൾ എന്തായാലും വെച്ചായിരുന്നു.
1: ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു ലക്ഷ്മി.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് പിന്നീടുള്ള നിരവധി തവണ കേൾവികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആദ്യ തവണ കേൾക്കുമ്പോൾ തന്നെ ഒരു പാട്ട് ഇഷ്ടപ്പെടണം എന്ന് വാശി പിടിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ആക്ച്വലി അങ്ങനെ അല്ലല്ലോ നമ്മൾ സംഗീതം മനസ്സിലാക്കേണ്ടെങ്കിൽ, ഒരു പാട്ടിനെ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ തവണ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ആ പാട്ട് മോശമാണെന്ന് തന്നെ അർത്ഥമില്ല. ഇപ്പം നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം നമ്മൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് പല പാട്ടുകളും പല വർത്തി കേട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടെന്ന്. ഈ പറയുന്ന പോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ആൽബംസ് ഉണ്ട്. അങ്ങനെ നിരന്തരമായ ലിസണിങ്ങിൽ കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് കമ്പോസറും അന്നത്തെ വർക്ക് ബാക്കി ടെക്നീഷ്യൻസും മ്യൂഷ്യൻസൊക്കെ ഉദ്ദേശിച്ചേക്കുന്നത് എന്നൊക്കെ ഉള്ളത്. ഒരു നിരന്തരമായ ലിസണിങ് കൂടിയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പല കമ്പോസേഴ്സിൻ്റെ ആൽബംസും ഞാൻ അധികം അങ്ങനെ കേട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം, പക്ഷേ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും കടന്നു വരികയും കേൾക്കുക ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രിക്കസിലേക്ക് കടന്നു പോകാനും ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ടെക്നിക്കലി അത് അവിടെ കൊള്ളാലോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ രജനി ദേവിയാണ്.
1: പറയൂ
2: രജനി, എന്റെ സ്ഥലം.
1: പറയൂ പറയൂ, എന്താണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനി ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് ഇപ്പോ മോശമല്ലാത്ത രീതിയിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു. ഓണം ആഘോഷമൊക്കെ മിക്കപ്പോഴും സ്റ്റേജിലാണ് നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ട്. ഇത്തവണ കുടുംബത്തോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നന്നായി പോയി.
2: എങ്ങനെയുണ്ടായിരുന്നു?
1: ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്.
2: ഓണം ഓഫീസിൽ ആഘോഷം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ജിമ്മിൽ ആഘോഷം ഉണ്ടായിരുന്നു.
1: ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അതാണ് പറയാൻ ആഗ്രഹം, ജിമ്മിലെ ഓണാഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഡംബലൊക്കെ എടുത്താണ് ആഘോഷിച്ച?
2: ആ സത്യം സാറേ, ജിമ്മിൽ ഡംബൽ എടുത്തിട്ട് ഞങ്ങളുടെ തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഡംബൽ തിരുവാതിര, പുതിയ കോൺസെപ്റ്റ് ആണല്ലോ.
2: എല്ലാവരും കൂടെ ഉണ്ട്, ഒരു 10 പേര് ചേർന്നിട്ട് ഡംബൽ വെച്ചിട്ട് തിരുവാതിര ഉണ്ടായിരുന്നു.
1: ഓ, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചാണെങ്കിൽ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ചെയ്തൊരു പ്രക്രിയയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അടുത്ത ഇനി അടുത്ത ഓണത്തിൽ പുതിയ പ്രോജക്ട്, ഒരുപാട് സിനിമകൾ വരാനുണ്ട് പാടിയിട്ടുള്ളത് പല ഭാഷകളിലായിട്ട്. അതൊക്കെ ഓരോ പാട്ടായിട്ട് അതൊക്കെ ഇറങ്ങുന്നതായിരിക്കും. വീട്ടിലാരൊക്കെ ഉള്ള? വീട്ടിലെല്ലാവർക്കും സുഖാണോ?
2: ആ, വീട്ടിലെല്ലാവർക്കും സുഖാണ്. വീട്ടിലെ ഹസ്ബൻഡ്, അമ്മായി, പിന്നെ 2 മക്കൾ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് രജനിക്ക് കേൾക്കാൻ താല്പര്യം?
2: എനിക്ക് ആരാധിക, എന്റെ പ്ലേലിസ്റ്റിലെ നമ്പർ 1 പാട്ടാണ് ആരാധിക.
1: ഞാൻ തന്നെ പാടി പാട്ടാണല്ലോ.
2: അതെ സാറേ, അതെ അതെ, സത്യമാണ്. ഞാൻ സാർ ആയതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ എടുക്കുന്ന പ്ലേലിസ്റ്റിലെ ആദ്യം വരുന്ന പാട്ട് ആരാധിക എന്നുള്ള പാട്ടാണ്.
1: ഓ, താങ്ക് യു, ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോ. എന്തുകൊണ്ടാ പാട്ട് അത്ര ഇഷ്ടപ്പെടാൻ കാര്യം?
2: കേൾക്കാനേ ഇല്ല, നമ്മള് ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കാൻ ഒരു ഫീൽ ഗുഡ് ആയിട്ട് പോകുന്ന ഒരു സോങ്
1: ആണ്.
2: കുഴപ്പിക്കുന്ന
1: ചോദ്യമാണല്ലോ അത്. ഞാൻ പാടിയിട്ടുള്ള പാട്ടിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. ആരാധികയെ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമൊരു പാട്ടാണ്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം, പാട്ട് വെച്ചേരാം. രജനി, ഒരുപാട് സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്.
2: ശരി സാർ, ശരി.

0: ചുറ്റൂരിൽ നിന്ന് സഹ്യാദിയാണ്.
1: പറയൂ.
0: എനിക്കൊരു ഓണപ്പാട്ടിന് ആണ് വേണ്ടത്.
1: ഏത് ഓണപ്പാട്ടാണ് വേണ്ടത്? ഓണപ്പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണോ? ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഓണപ്പാട്ട് വേണമെന്നാണ് പറയുന്നത്.
0: കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
1: ഏത് പാട്ടാ?
0: തിരുവോണപ്പുലരി സിനിമ കാഴ്ച കാണാൻ, തിരുമുറ്റ മണിങ്ങരിങ്ങി.
1: അതെ, ആ പാട്ട് എന്തായാലും വെച്ചേരാം. ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നല്ല നന്നായിട്ട് ആഘോഷിച്ചു?
0: ഓണമല്ല, അടിച്ചു പൊളിച്ച്.
1: അടിച്ചു പൊളിച്ച് വീട്ടിലായിരുന്നു ഓണം? വീട്ടിലെല്ലാരും വന്നായിരുന്നോ?
0: നമ്മള് വീട്ടിലായിരുന്നു, മോളെ വീട്ടിലെല്ലാം പോയി.
1: സദ്യയൊക്കെ കഴിച്ച്?
0: സദ്യയെല്ലാം കഴിച്ച്. എനിക്ക് മൂന്ന് മക്കളുണ്ട്. ഒരു മോള് തൊളിക്കോടാണ്, ഒരു മോൻ ഇപ്പൊ സ്ഥലത്തില്ല, അവൻ യൂറോപ്പിലാണ്, പോലീസാണ്.
1: ഓക്കെ.
0: അവൻ രണ്ട് കുട്ടികളുണ്ട്, മരുമകളുണ്ട്.
1: അപ്പൊ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ഈ ഓണപ്പാട്ട് എന്തായാലും നമ്മള് വെച്ചേരുന്നായിരിക്കും.
0: ശരി എന്നാ.
1: ശരി ശരി ശരി.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: പാട്ട് കേൾക്കുമ്പോൾ ഒരു ശ്രോതാവ് പല കാര്യങ്ങളും നമ്മൾ നേരിട്ടാകുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ആ പാട്ടിനെ പറ്റിയിട്ട് വളരെ ഭയങ്കര വർണ്ണിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് ചില ആസ്പെക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റെക്കോർഡ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ആ പാട്ട് റിലീസ് ചെയ്ത സമയത്തായിക്കോട്ടെ, ഈ പാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയുന്നത് പല കേൾവിക്കാരും അത് കേട്ടിട്ട് എന്നോട് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ഞാനത്

0: ശ്രദ്ധിക്കാറാണ്. ഓക്കെ, അവർ പറഞ്ഞ ചില പോയിന്റ്സ് കറക്റ്റ് ആണല്ലോ. പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ലിറിക്സിനെ പറ്റിയിട്ടാണ്. ആ ലിറിക്സ് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുകയും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ലിറിക്കൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതൊക്കെ റീവിസിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെപ്പോഴും ഓപ്പൺ ആണ്. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. വിമർശനങ്ങളായിക്കോട്ടെ, സജഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കേൾക്കണം. ഒരു കലാകാരൻ എന്ന നിലയിൽ അതും കൂടി കണക്കിലെടുത്ത് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന പക്ഷക്കാരനാണ് ഞാൻ. സോ അതുകൊണ്ട് എല്ലായ്പ്പോഴും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കലാസൃഷ്ടികളെ പറ്റിയിട്ടും നമ്മൾ ഭാഗഭാഗമായിട്ടുള്ള കലാസൃഷ്ടികളെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്?
1: നമസ്കാരം, എന്റെ പേര് അപർണ എന്നാണ്.
0: അപർണ, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ ഭരണിക്കാവ് എന്ന് പറയും, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമാണ്.
0: അറിയാം, അറിയാം, ഭരണിക്കാവ് അറിയാം. അവിടെ നിന്നാണ് വിളിക്കുന്നത്. അപർണ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്, ഓക്കെ. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ?
1: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, അനന്തപുരിയപ്പം എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്.
0: ഓക്കെ.
1: പിന്നെ സാറിന്റെ ഗട്ടിയിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ആ, ഓക്കെ. കുറച്ച് മുന്നേ വിളിച്ചൊരു ശ്രോതാവും ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഗപ്പിയിലെ പാട്ട് ഇഷ്ടമാണെന്ന്. എന്റെ പാട്ട് പാടിയും കൊടുത്തിരുന്നു ഞാൻ.
1: അതേക്കണക്ക് അമ്പിളി സിനിമയിലെ പാട്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഏതാണ്?
0: ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു ആശാൻ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ പാടിയിട്ടുണ്ട്. ഓണാഘോഷമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായി പോയോ?
1: ആ, കുഴപ്പമില്ലാതെ പോയി.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് വേണ്ട പാട്ട് അന്ന എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ പഴയ, ഇപ്പൊ ഹിറ്റായ
0: യവനകഥയിൽ.
1: ആ പാട്ട്.
0: ശരി, ആ പാട്ട് വെക്കാം. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം.

0: എല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ഒരു റെക്കോർഡിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ജോലികൾ ചെയ്യുന്നൊരു ഒരു അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ പ്രോജക്റ്റ് ആയാലും വേറെ ആളുകളോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായ പ്ലാനിങ്ങും എല്ലാം തന്നെ ഉണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മളൊരു റെക്കോർഡിങ്ങിലേക്കൊക്കെ പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. സോ കൃത്യമായ പ്ലാനിങ് വേണം, എല്ലാം വേണം, എങ്കിൽ മാത്രമേ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. ഗായകനാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പല മാതൃകകളും നമുക്ക് മുന്നിലുണ്ട്. അപ്പം നമ്മൾ, ഞാൻ വരുന്നത് ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല. സോ അപ്പം എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിലുള്ള എല്ലാവരെയും കണ്ടും കേട്ടുമൊക്കെ തന്നെയാണ് ഞാൻ വളർന്നു വരുന്നത്. അപ്പം ഞാൻ അന്ന് ഒരുപാട് സ്റ്റീരിയോ ടൈപ്സിൽ വിശ്വസിച്ചിരുന്നു. ഒരു പാട്ടുകാരനാകുമ്പോൾ ഇങ്ങനെ പാടണം, ഇങ്ങനെയായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നിലുള്ള നമ്മൾ മാതൃകകളുണ്ട്. അപ്പം മാതൃകകളെ വല്ലാണ്ട് അങ്ങ് ഫോളോ ചെയ്യാമെന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് കണ്ടെത്തേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു പാട്ടിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഓൾറെഡി നമ്മുടെ മാതൃകകളെ നമ്മൾ അനുകരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യം തന്നെ അവിടെ ഇല്ല. സോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വസ്തുത എന്ന് പറയുന്നത്, സ്വാഭാവികമായും നമ്മുടെ ശബ്ദം കൊണ്ടും നമ്മുടെ ആലാപന രീതി കൊണ്ടും നമ്മുടെ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ആരെയും തന്നെ അനുകരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ് ഞാൻ കാലക്രമത്തിൽ മനസ്സിലാക്കിയെടുത്തത്. നമസ്കാരം, ആരാണ്?
1: ഞാൻ അംബികയാണ്.
0: ഓണം ഒക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് പോയോ? ആഘോഷിച്ചോ?
1: ആഘോഷം.
0: അപ്പൊ ശരി, ഇന്ന് ഏത് പാട്ടാ കേക്കേണ്ടത്?
1: 3 കിലോമീറ്റർ ദൂരമുണ്ട്, ഉത്തൂര് വരണം, ഉത്തൂർ സന്തോഷി
0: വരണം. ഇന്നിപ്പോ ഏത് പാട്ടാ കേക്കേണ്ടത്?
1: എനിക്ക് ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണി കിനാവിന്റെ പൊന്നെഞ്ചിലൊലി കേട്ടുണർന്നു.
0: അടിപൊളി. ആ പാട്ട് എന്തായാലും നമുക്കിന്ന് കേൾക്കാം.
1: ആ.

0: ഹലോ പ്രിയഗീതത്തിൽ ഒരിടവേള.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: പിന്നണി ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ലൈവിൽ പെർഫോം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം പെർഫോം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൈവിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടും. റെക്കോർഡിംഗ് പാട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങൾ കേട്ടിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പിന്നീടായിരിക്കും അറിയുക. സോ ആ ഒരു രീതിയിൽ, അതായത് ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ മേ ബി ലൈവിൽ ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് കിട്ടുന്നുള്ള കാര്യം ശരിയാണ്. മറിച്ച് ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്. നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മളൊരു ലൈവ് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. രണ്ടിനും രണ്ട് രീതിയിലുള്ള സ്കിൽ സെറ്റ് ആവശ്യമാണ്. ഇത് രണ്ടും ഈക്വലി ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ്. ഒന്നിൽ കേമനായതുകൊണ്ട് മറ്റിൽ കേമനാവണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ രണ്ടും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ്. ഞാൻ രണ്ടും ട്രൂലി എൻജോയ് ചെയ്യാറുണ്ട്. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? കൊല്ലം കരുനാഗപ്പള്ളി എന്ന് വിളിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ, പറയുവാൻ സാർ?
5: നല്ല വർത്താനം.
4: നല്ല വർത്താനം. ഓണമൊക്കെ എങ്ങനെ? മലപ്പുറം ഭാഷയാണ്? ആ അതെ, എനിക്ക് മലപ്പുറം ഭാഷ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഞാൻ എന്റെ 5 വയസ്സുവരെ മലപ്പുറത്താണ് താമസിച്ചത്. ഓണമൊക്കെ എങ്ങനെ പോയാൻ സാർ?

0: ഒക്കെ അങ്ങനെ ഇങ്ങനെ പോയി.
1: പ്രായമാകും തോറും ഓണത്തിന് മാറ്റി കുറയും എന്നൊക്കെ നമ്മൾ ആഘോഷങ്ങൾക്കൊന്നും താല്പര്യപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ സത്യമാണോ? അങ്ങനെ ഉണ്ടോ?
0: ഇപ്പൊ ആർക്കും അതിന് സമയമില്ലല്ലോ, എല്ലാരും മൊബൈലും കമ്പ്യൂട്ടറും ഫോണോ അതല്ലേ.
1: മൊബൈലും ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വേണ്ടേ?
0: വേണം വേണ്ടെന്ന് പറയുന്നില്ല.
1: പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
0: ആ പാട്ട് കേട്ടുണ്ട്, ഞാന് സാറിന്റെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, അമ്പിളി എന്ന ചിത്രത്തില് ആരാധിക
1: ആരാധിക
0: ആ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പാട്ടാണ്.
1: താങ്ക് യു താങ്ക് യു. വേറെ ഏതൊക്കെ പാട്ടുകളാണ് കേൾക്കാൻ താല്പര്യം പൊതുവെ?
0: കൂടുതൽ എനിക്കിഷ്ടം യേശുദാസിന്റെ പാട്ടൊക്കെ.
1: ആ
0: മൂപ്പര് പാട്ടില് ഏറ്റവും വലിയ ഗായകനല്ലേ?
1: ഉറപ്പായിട്ട്. അതിനെന്റെ സംശയമുണ്ടോ? ഒരു മലയാളി പോലും വേറൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു
0: മലയാളിക്കും. ശരിയാണ്.
1: അതെ, അപ്പോ ഇന്ന് ഏത് പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യം?
0: നീർമഴി പീലിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നോ, നല്ലൊരു പാട്ടാണ്.
1: ഓക്കെ, ആ പാട്ട് എന്തായാലും ഞാൻ സാറിന് വേണ്ടി
0: വെച്ചായിരുന്നായിരിക്കും. പാട്ട്
1: ആർക്ക് വേണ്ടിയിട്ടാണ്?
0: നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ പി വി മുഹമ്മദ് വടക്കേമാനൂർ, പാലക്കാട് പട്ടാമ്പി.
1: ഉറപ്പായിട്ടും.
0: എന്റെ കാരണം കേട്ടോ.
1: ഓ സന്തോഷം, ഉറപ്പായിട്ടും.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു, താങ്ക് യു.

ഇത്രയും നേരം ഹലോ പ്രിയത്തിനോട് ഒപ്പം ഒരുപാട് പേരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ പറ്റി. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങളിലായി കാത്തിരിക്കുകയാണ്. ഇനിയും വേറൊരു അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ കൂടി കേൾക്കാം. ആദ്യം കരകാണാ കടൽ എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയത്, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റുമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയിലെ തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും

0: ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യത്യാസം, വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോവുക. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പൊ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിന്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ഇത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മേഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം BFAST എന്ന് പറയും, BE അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. E for Eyes, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. F for Face, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. A for Arm, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. S for Speech, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ T for Time, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു CT scan ചെയ്യാനും 24 മണിക്കൂറും രക്തക്കട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബോലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പൊ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു

0: ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല. എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച്, നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു നേരം കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിന്റെ റിതം ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അനൂറിസംസ് വന്ന്, രക്തക്കുഴലിലെ അനൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിൻ്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സയുണ്ട്, പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി, അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഓരോ ഇൻസ്ട്രുമെന്റ്സ്, ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട്, അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും, എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം.

0: മാറ്റ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ചേർത്തല കെ എൻ രംഗനാഥ ശർമ്മ പാടിയ കൃതികൾ കേൾക്കാം. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം അസാവേരി രാഗത്തിൽ പാലയ മാധവ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം

ഇതുവരെ കേട്ടത് ചേർത്തല കെ എൻ രംഗനാഥ ശർമ്മ പാടിയ കൃതികൾ. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇന്ന് ഉച്ചയ്ക്ക് 2:15 തുടർനാടകം മിന്നാ മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 18-ാം ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റോബി ബാബു.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽ കുമാർ സി എസ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഭൂമിയിലെ വിവിധങ്ങളായ സസ്യങ്ങളും മൃഗങ്ങളും സൂക്ഷ്മജീവികളും അവയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിവിധതരം ആവാസ വ്യവസ്ഥകളും ഒക്കെ ചേർന്ന ജൈവസമ്പന്നതയാണ് ജൈവ വൈവിധ്യം. ലോക ഭൂവിസ്തൃതിയുടെ കേവലം 2.4% മാത്രം വരുന്ന ഇന്ത്യ ആഗോള ജൈവ വൈവിധ്യത്തിൻ്റെ 8% ഉൾക്കൊള്ളുന്നു. കൂടാതെ ലോകത്തിലെ 17 അതീവ ജൈവസമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം. ഇതിനുപരിയായി ലോകത്താകെയുള്ള 34 ആഗോള ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ശാസ്ത്രീയമായി ഇതുവരെ രേഖപ്പെടുത്തിയതനുസരിച്ച് 100,000+ ജന്തുവർഗ്ഗങ്ങളും 50,000+ സസ്യവർഗ്ഗങ്ങളും ഇന്ത്യയിലുണ്ട്. ഇതിൽ 28%+ ജീവജാലങ്ങൾ തദ്ദേശീയ ഇനങ്ങളാണ്. ഇന്ത്യയുടെ 1.88% മാത്രം വലിപ്പമുള്ള കേരളത്തിൽ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളോട് കൂടിയ 13 കാർഷിക കാലാവസ്ഥാ മേഖലകളും ജൈവ വൈവിധ്യ സമ്പന്നമായ വനങ്ങൾ, പുൽമേടുകൾ, മലകൾ, തണ്ണീർത്തടങ്ങൾ, തീരദേശം തുടങ്ങി എണ്ണമറ്റ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകളും നമുക്കുണ്ട്. കൂടാതെ 5,000+ പുഷ്പിത സസ്യങ്ങൾ, 900+ ഔഷധ സസ്യങ്ങൾ, 200+ ശുദ്ധജല മത്സ്യങ്ങൾ, 500+ തദ്ദേശീയ സസ്യ ഇനങ്ങളാലും ഒക്കെ കേരളം വളരെ ജൈവസമ്പന്നമാണ്. എന്നാൽ നമ്മുടെ ഭൂമിയിലെ ഈ ജൈവജാലങ്ങൾ 6 കൂട്ടവംശനാശം അഥവാ മാസ് എക്സ്റ്റിങ്ഷനിലേക്ക് കടക്കുകയാണോ എന്നതിനെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിൽ ഇന്നും സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഇന്റർ ഗവൺമെന്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ് അഥവാ IPBES 2019 നടത്തിയ ആഗോള പഠനം അനുസരിച്ച് ലോകത്ത് ഏകദേശം 1,000,000+ ജീവിവർഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. സമാനമായി വേൾഡ് എക്കണോമിക് ഫോറം 1,300+ ആഗോള വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ ഗ്ലോബൽ റിസ്ക് പെർസെപ്ഷൻ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2026 തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം അടുത്ത 10 ദീർഘകാല ഗ്ലോബൽ റിസ്ക് പട്ടികയിൽ ജൈവ വൈവിധ്യത്തിൻ്റെയും ആവാസ വ്യവസ്ഥകളുടെയും ശോഷണം 2 ഗ്ലോബൽ റിസ്ക്കായി വിലയിരുത്തിയിട്ടുണ്ട്. സമാനമായി വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടും ലണ്ടൻ സുവോളജിക്കൽ സൊസൈറ്റിയും സംയുക്തമായി 2024 പുറത്തിറക്കിയ ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് പ്രകാരം 1970 മുതൽ 2020 വരെയുള്ള 50 നിരീക്ഷിക്കപ്പെട്ട വന്യജീവികളുടെ എണ്ണത്തിൽ ശരാശരി 73% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളിലെ അതിവേഗത്തിലുള്ള ഈ ജൈവവൈവിധ്യ നാശം സൂചിപ്പിക്കുന്നത്

മത്തേ കൂട്ട വംശനാശം അഥവാ മാസ് എക്സ്റ്റെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ അവസരത്തിലാണ് 1992 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ബ്രസീലിൽ വച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ രൂപം കൊണ്ട അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടിയുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ഉടമ്പടി മുന്നോട്ട് വച്ചത്: ജൈവവൈവിധ്യ സംരക്ഷണം, സുസ്ഥിരമായ ഉപയോഗം, ജൈവവിഭവങ്ങൾ വ്യാവസായികമായി ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ നീതിയുക്തമായ പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അഥവാ ABS. ABS എന്നത് കുറച്ചുകൂടെ വിശദമാക്കിയാൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവയുൾപ്പെടുന്ന ജൈവവിഭവങ്ങളും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ എന്നിവയും ഇവയുമായി ബന്ധപ്പെട്ട നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന പരമ്പരാഗത അറിവുകൾ എന്നിവ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തികവും സാമ്പത്തികേതരവുമായ നേട്ടങ്ങൾ അതിൻ്റെ യഥാർത്ഥ അവകാശികളുമായി പങ്കുവയ്ക്കുന്ന സുതാര്യമായ നിയമ സംവിധാനമാണിത്. മുൻപ് ഞാൻ സൂചിപ്പിച്ച CBDയുടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അടങ്ങുന്ന ഭരണസമിതിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. 2022 കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 15th സമ്മേളനത്തിൽ കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അംഗീകരിച്ചു. 2050 പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ലോകം നിർമ്മിക്കുക എന്ന ആഗോള കാഴ്ചപ്പാടിൽ എത്തിച്ചേരാനുള്ള ഒരു പാത കൂടിയാണ് കുമ്മിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് അഥവാ KMGBF. KMGBFന്റെ പ്രധാന ഘടകങ്ങളിൽ 2050 കൈവരിക്കേണ്ട 4 മുഖ്യ ലക്ഷ്യങ്ങൾ അഥവാ ഗോളുകളും 2030 കൈവരിക്കേണ്ട 23 ലക്ഷ്യങ്ങൾ അഥവാ ടാർഗറ്റുകളും ഉൾപ്പെടുന്നു. സമാനമായി സമുദ്ര ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്ത് ഇന്ന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിയമ സംവിധാനമാണ് 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഉടമ്പടി അഥവാ BBNJ ഉടമ്പടി. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിനോ ദേശീയ അധികാര പരിധിക്കോ പുറത്തുള്ള വിശാലമായ സമുദ്രഭാഗങ്ങളിലെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിര ഉപയോഗത്തിനും വേണ്ടിയുള്ള സുപ്രധാന കരാറാണിത്. ഒരു രാജ്യത്തിൻ്റെയും അധികാര പരിധിയിൽ വരാത്ത ഇത്തരം സമുദ്രപ്രദേശങ്ങളിൽ നിന്നുള്ള സമുദ്ര ജനിതക വിഭവങ്ങളുടെയും അവയുടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനും വാണിജ്യമായി ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നീതിയുക്തമായി പങ്കുവയ്ക്കുക എന്നാണ് ഈ ഉടമ്പടിയിലൂടെ നിഷ്കർഷിക്കുന്നത്. ഇതിനായി ഈ ഉടമ്പടിയിലെ Article 14 പ്രകാരം ഒരു പ്രത്യേക ആഗോള ഫണ്ട് അഥവാ കാലി ഫണ്ട് രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ഈ ഫണ്ടിലേക്ക് എത്തുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ആഗോളതലത്തിൽ സമുദ്ര ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായി വിനിയോഗിക്കുമെന്ന് ഈ കരാർ ഉറപ്പാക്കുന്നു. അന്താരാഷ്ട്ര ഉടമ്പടികളും കരാറുകളും രാജ്യത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി CBDയിലെ വ്യവസ്ഥകൾ ഉൾക്കൊണ്ടുകൊണ്ട് 2002 ഇന്ത്യ ചരിത്രപരമായ ജൈവവൈവിധ്യ നിയമം പാസാക്കി. എന്നാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ പ്രായോഗിക അനുഭവങ്ങളിൽ നിന്ന് ആയുഷ് ഫാർമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നതിനും രാജ്യത്തെ ഗവേഷണങ്ങളെയും നൂതന സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും 2023 ജൈവവൈവിധ്യ നിയമത്തിൽ അതിപ്രധാനമായ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. തുടർന്ന് കേന്ദ്ര ജൈവവൈവിധ്യ ചട്ടങ്ങൾ 2024 ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ് റെഗുലേഷൻ 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ഇന്ത്യൻ ജൈവവൈവിധ്യ നിയമത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതിൻ്റെ സുതാര്യവും ദേശീയതലം മുതൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ വരെ നീളുന്ന വികേന്ദ്രീകൃതവുമായ ത്രിതല ഭരണ സംവിധാനമാണ്. ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ ഒന്നാമതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയാണുള്ളത്. ഭാരതത്തിലെ ജൈവവൈവിധ്യ സംരക്ഷണ ശൃംഖലയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പരമോന്നത സമിതിയാണിത്. ചെന്നൈ ആസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ NBA രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അപൂർവ ജൈവ വൈവിധ്യങ്ങളുടെയും നാട്ടറിവുകളുടെയും മേലുള്ള രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ചുമതല. വിദേശ പൗരന്മാർ, വിദേശ കമ്പനികൾ, പ്രവാസി ഇന്ത്യക്കാർ, വിദേശ നിയന്ത്രണമുള്ള ഇന്ത്യൻ കമ്പനികൾ എന്നിവർ ഇന്ത്യയിലെ ജൈവ വിഭവങ്ങളോ അനുബന്ധ അറിവുകളോ ഗവേഷണത്തിനോ വാണിജ്യ ആവശ്യത്തിനോ എടുക്കണമെങ്കിൽ NBA മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ്. രണ്ടാമതായി, സംസ്ഥാന തലങ്ങളിൽ ജൈവവൈവിധ്യ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ ജൈവവൈവിധ്യ അതോറിറ്റിയുടെ പരിധിയിൽ വരാത്ത പൂർണ്ണമായും ഇന്ത്യക്കാരായ വ്യക്തികളും ഇന്ത്യൻ നിയന്ത്രണമുള്ള കമ്പനികളും വാണിജ്യ ആവശ്യത്തിനായി നമ്മുടെ ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിനും അതിന് മുൻകൂർ അനുമതി നൽകുന്നതും സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡുകളാണ്. മൂന്നാമതായുള്ളത് ജൈവവൈവിധ്യ പരിപാലന സമിതികൾ. ഈ നിയമത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളതും എന്നാൽ ഏറ്റവും

നിർണായകവുമായ ഭരണ സംവിധാനമാണിത്. നിയമത്തിലെ 41-ാം വകുപ്പ് പ്രകാരം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് BMC കൾ. തങ്ങളുടെ അധികാര പരിധിയിലെ ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ മുഖ്യ ചുമതല. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും കേട്ടപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും. ഇതിലൊക്കെ സാധാരണ പൗരന് എന്ത് പങ്കാണുള്ളത്? യഥാർത്ഥത്തിൽ ജൈവ വൈവിധ്യ നിയമവുമായി ബന്ധപ്പെട്ട് വലിയ കർത്തവ്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഒന്നാമതായി, നിങ്ങളുടെ പ്രദേശത്തെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അഥവാ BMC യെ പരിചയപ്പെടുക. ഇതൊരു കേവല സർക്കാർ സമിതിയല്ല. 11 അംഗങ്ങളുള്ള BMC യിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒഴികെയുള്ള 9 അംഗങ്ങളും കർഷകർ, നാട്ടുവൈദ്യർ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി സ്നേഹികൾ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയ സാധാരണക്കാരിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കേവലം ഒരു അംഗമാകുന്നതിനപ്പുറം പാരിസ്ഥിതിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സജീവമായി പങ്കാളികളാകാനും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിന്റെ കാവൽക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കാര്യക്ഷമമായും ഉത്തരവാദിത്തത്തോടെയും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇതിലൂടെ ഒരവസരം ലഭിക്കുന്നു. ജൈവ വൈവിധ്യ നിയമത്തിലെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ഘടകമാണ് ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ അഥവാ PBR. ജൈവ വൈവിധ്യ നിയമത്തിലെ 41 ഉപവകുപ്പ് 1A കൂടാതെ 2024 കേന്ദ്ര ജൈവ വൈവിധ്യ ചട്ടത്തിലെ ചട്ടം 11 എന്നിവ പ്രകാരം ഓരോ BMC യും തയ്യാറാക്കേണ്ട ഒരു ഔദ്യോഗിക രേഖയാണിത്. ബയോപൈറസി തടയാനും വാണിജ്യ ഉപയോഗത്തിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അതിന്റെ യഥാർത്ഥ അവകാശികളായ പ്രാദേശിക ജനതയ്ക്ക് തന്നെ ഉറപ്പാക്കാനും PBR സഹായിക്കുന്നു. നിങ്ങളുടെ തൊടിയിലെ അപൂർവ സസ്യമോ തനത് വിത്തിനങ്ങളോ പരമ്പരാഗത അറിവുകളോ BMC വഴി ഇതിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഈ ചെറിയ പങ്കാളിത്തത്തിലൂടെ തലമുറകളായി കൈമാറി വന്ന നമ്മുടെ നാടിന്റെ സ്വന്തം അറിവുകൾ ലോകത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുകയും ജൈവ വൈവിധ്യ നിയമ സംവിധാനം പൂർണ്ണ സുരക്ഷിതയോടെ വരും തലമുറയ്ക്കായി അവ ഭദ്രമായി കാത്തുസൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തതായി, പ്രാദേശിക ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി അഥവാ LBSAP തയ്യാറാക്കുക എന്നതാണ്. ആഗോള, ദേശീയ, സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് BMC കൾ തയ്യാറാക്കുന്ന പ്രായോഗിക ജൈവ വൈവിധ്യ സംരക്ഷണ രേഖയാണിത്. നിങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രാദേശിക ഭീഷണികൾക്കും ജൈവ വൈവിധ്യ ശോഷണ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ LBSAP യിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ പദ്ധതികളുമായി സമന്വയിപ്പിച്ച് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങളുടെ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അടുത്തതായി, ജൈവ വിഭവങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വ്യവസായികളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാണിജ്യ ആവശ്യങ്ങൾക്ക് ജൈവ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജൈവ വൈവിധ്യ നിയമത്തിലെ വകുപ്പ് 7 പ്രകാരം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. ഇത് പ്രാദേശിക സമൂഹങ്ങൾക്ക് അർഹമായ ലാഭവിഹിതം അഥവാ ബെനിഫിറ്റ് ഷെയറിംഗ് ഉറപ്പാക്കുന്നു. 2025 ABS റെഗുലേഷൻ പ്രകാരം 5 കോടി രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് ABS നൽകേണ്ടതില്ല. എന്നാൽ 5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവർ തങ്ങളുടെ വാർഷിക എക്സ് ഫാക്ടറി വിറ്റുവരവിന്റെ 0.2% 50 മുതൽ 250 കോടി വരെയുള്ളവർ 0.4% 250 കോടിക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ളവർ 0.6% ABS ഇനത്തിൽ നൽകേണ്ടത്. ഇത്തരത്തിൽ ABS നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ലോകത്തിലെ ആദ്യത്തെ ABS സന്നദ്ധ സർട്ടിഫിക്കേഷൻ പദ്ധതി ഇന്ത്യ അടുത്തിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ പതിപ്പിക്കാൻ ഒരു പ്രത്യേക ലോഗോ ലഭിക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയിൽ മികച്ചൊരു ഗ്രീൻ പാസായി പ്രവർത്തിക്കുകയും കമ്പനികൾക്ക് ആഗോളതലത്തിൽ വലിയ ബ്രാൻഡ് മൂല്യം നേടിക്കൊടുക്കുകയും ചെയ്യും. ജൈവ വൈവിധ്യ നിയമത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് വകുപ്പ് 37. ഇത് പ്രകാരം അതീവ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ള പ്രദേശങ്ങളെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ അഥവാ BHS ആയി പ്രഖ്യാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ അപൂർവ കാവുകൾ, കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ തനത് ആവാസ വ്യവസ്ഥകൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനായി അവയെ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ BMC കൾ വഴി ജൈവ വൈവിധ്യ ബോർഡിനോട് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ജൈവ വൈവിധ്യ നിയമം കേവലം നിയന്ത്രണങ്ങൾക്കുള്ളതല്ല, മറിച്ച് നമ്മുടെ പ്രകൃതി സമ്പത്തും അമൂല്യമായ നാട്ടുകളും സംരക്ഷിക്കുവാനുള്ള ഏറ്റവും വലിയ നിയമ

0: പരിരക്ഷയാണ്. പ്രകൃതി സംരക്ഷണം സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല. PBR, BMC, പ്രാദേശിക കർമ്മ പദ്ധതികൾ എന്നിവയിലൂടെ പ്രകൃതി സംരക്ഷണത്തിന് നേരിട്ട് ഇടപെടാനും ജൈവവിഭവങ്ങളും നാട്ടറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുമ്പോൾ അർഹമായ ലാഭവിഹിതം പ്രാദേശിക ജനതയ്ക്ക് ഉറപ്പാക്കാനും ബയോപൈറസി തടയാനും പൗരന്മാരായ നമുക്ക് ഇന്ന് അധികാരവും വലിയ കടമയുമുണ്ട്. പൂർവികർ കാത്തുവച്ച ഈ ജൈവസമ്പത്ത് വരും തലമുറയ്ക്കും ഭദ്രമായി കൈമാറാൻ നാം ബാധ്യസ്ഥരാണ്. വ്യവസായികളും ഗവേഷകരും നിയമപരമായ അനുമതികൾ വാങ്ങിയും സാധാരണക്കാർ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളായും നമുക്ക് മുന്നോട്ടു പോകാം. ജൈവ വൈവിധ്യ ബോർഡുമായും BMC കളുമായി കൈകോർത്ത് സുസ്ഥിരമായൊരു ഹരിതഭാവി നിർമ്മിക്കാൻ നമുക്ക് ഒത്തുചേരാം.
1: ജൈവ വൈവിധ്യ നിയമവും അനുബന്ധ ചട്ടങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വിമൽകുമാർ CS നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വളയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത് ആകാശവാണി.
2: കൂട്ടുകാരി
3: മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGO സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം ഇന്ന്.
4: നോർമലി നമ്മള് ഒരാളെ കാണുമ്പോ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുഖാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പലപ്പോഴും കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷെ അവർ പറയുന്ന ഉത്തരം, സുഖമാണ്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരെ കണ്ടിട്ടുണ്ടോ? അതിനെ കുറിച്ചുള്ള ആ ഒരു എക്സ്പീരിയൻസ്.
5: നമ്മള് സുഖമാണോ എന്നൊരാളെ കാണുമ്പോൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ഹലോ പറയുന്നതിന്റെ ഇക്വലന്റ് ആണ്, ഒരു ഗ്രീറ്റിംഗ് എന്ന രീതിയിലാണ്. പിന്നെ അല്ലാണ്ട് ഒരാളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി സുഖമാണോ എന്ന് എത്ര പേര് ഇപ്പൊ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെ, നമ്മളൊരാളെ പുതുതായിട്ട് കാണുമ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഹലോയ്ക്ക് പകരം സുഖമാണോ എന്ന് ചോദിക്കും. ഇത് നമ്മള് ശീലിച്ച് അറിയാതെ വന്നു പോകുന്നതാണ്. പക്ഷെ നമ്മൾ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അവര് റെസ്പോണ്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 സെക്കൻഡ് എടുത്ത് ആലോചിച്ചിട്ട് പറയും. ചിലപ്പോൾ നമുക്ക് ഐ കോണ്ടാക്ട് ഇല്ലാണ്ട് സുഖമാണ്, കുഴപ്പമില്ല, ഓ എന്ത് പറയാൻ, ഇങ്ങനത്തെ കുറെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ അവരുടെ വെർബൽ റെസ്പോൺസ് മാത്രമല്ലാണ്ട് അവരുടെ നോൺ വെർബൽ, അതായത് അവരുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവരുടെ ബോഡി എങ്ങനെയാണ്, അവരുടെ മൊത്തത്തിൽ അവരുടെ മുഖം, അപ്പോൾ കുറെ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ശരീരത്തിന്റെ ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് അറിയാൻ പറ്റും അവർ സുഖമാണോ ഇല്ലയെന്നുള്ളത്. ദെൻ കംസ് നമുക്കിനി ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് അറിയാൻ ജെനുവിൻലി ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ചിട്ട് പിന്നെ നമ്മളെ കോൺവെർസേഷൻ ഫോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ അടുത്താണ് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളിങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ അങ്ങനെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഹെലോ എന്ന രീതിയിലാണ് ചോദിക്കണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞങ്ങ്
4: ഒഴിഞ്ഞു.
5: പക്ഷെ ജെനുവിൻലി സുഖമാണോ എന്ന് ചോദിക്കുകയും എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവുകയും എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ചോദിക്കുകയെങ്കിൽ പ്രോബ്ലി ഞാൻ ചെയ്യുമ്പോൾ അത്ര സുഖമൊന്നുമല്ല എന്ന് പറയുമായിരിക്കാം. അത് അപ്പുറ സൈഡിലിരിക്കുന്ന ആളെ കൂടെ കണ്ടിട്ടായിരിക്കാം. അപ്പൊ അതൊരു സുഖമാണോ എന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്രേസിന് ഭയങ്കര ഡീപ്പർ മീനിങ്സ് ഉണ്ട്, ബേസ്ഡ് ഓൺ പീപ്പിൾ, ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ്, ഓൾസോ എത്രത്തോളം റിസെപ്റ്റീവ് ആണ് ആ ചോദ്യം ചോദിക്കുന്ന ആൾ ഉത്തരം കേൾക്കാൻ എന്നതിനെ വെച്ചിട്ട്.
4: പറഞ്ഞ ഇതേ ചോദ്യത്തില് മാമിനോട് ഇപ്പൊ ഡെയിലി കുറെ സെഷൻസ് അല്ലെങ്കിൽ ആളുകളെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്ന ഇൻസിഡൻസ്,
5: ഞാന് 3-4 മാസം മുന്നേ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫോറം മോളിൽ മേലിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കഴിക്കാൻ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ മൊബൈലിൽ വർക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബോറടിച്ചിട്ട് അപ്പുറത്ത് ഇപ്പുറത്തെ ടേബിൾസ് ഒക്കെ നോക്കുകയാണ്, എല്ലാവരും ഫോണിലാണോ എങ്ങനെയാണ്. അപ്പൊ എന്റെ തൊട്ട് റൈറ്റ് സൈഡിലിരുന്ന ടേബിളില് 3 യങ്സ്റ്റേഴ്സ്, ടീനേജിലുള്ള ഒരു 17, 18, 19 വയസ്സ് ആ ഏജിലുള്ള ഒരു 3 യങ് ബോയ്സും അങ്ങനെ ഒരു അനിയൻ, അതിൽ ആദ്യം അനിയൻ ഒരു 7 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അങ്ങനെ ഇവര് 4 അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുക. കുറച്ചു നേരം ഞാൻ നോക്കിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് തോന്നി അവിടെ പോയി ഇരുന്നാലോ. അപ്പൊ ഒരു ടേബിളുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ ടേബിളിൽ ഇരുന്നോട്ടെയും ചോദിച്ചു. അപ്പൊ അവര് 3 എന്റെ മുഖത്ത്

0: തൊട്ട് നോക്കി. എന്നിട്ട് ആ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇരുന്ന് എന്താ ചെയ്യുന്ന ചേച്ചിയും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂത്ത് സൂയിസൈഡ് പ്രിവെൻഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ആ കറക്റ്റ് ടേബിളാണ് വന്നിരുന്നത് എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ പറഞ്ഞതിൻ്റെ ഇപ്പം അടുത്തിരുന്ന ഈ ഒരു 2 ബ്രദേഴ്സും ആ ഒരു മൂത്ത ബ്രദറിൻ്റെ കൂട്ടുകാരനാണ് ഇരുന്നത്. ആ നടുക്കുള്ള പയ്യൻ 1 ആഴ്ച മുന്നേ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, കയ്യിൽ ഫുൾ ഇങ്ങനെ മുറിവും സ്റ്റിച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഇവിടെ ആണ് ഈ പറയുന്ന ഈ സുഖമാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. അതായത് ഞാനൊരു മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് അവർക്കോ ആ ഒരു കോണ്ടെക്സ്റ്റിലേ അല്ല, അതൊരു മോളാണ്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ടേബിളിൽ നിന്ന് ഇവിടെ വന്നിരുന്നിട്ട് എന്തുണ്ട് വിശേഷം എന്നിങ്ങനെ ഇളയ അനിയനോട് ചോദിച്ചപ്പോൾ പറയാണ്, ചേട്ടനിങ്ങനെ ബൈക്കിൽ നിന്ന് വീണുകൊണ്ട് ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല കൈ മുറിഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞ കോൺവെർസേഷൻ്റെ അടുത്ത സെൻറ്റൻസിൽ ഞാൻ ഈ മെന്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് കാരണം ഇവൻ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം. പിന്നെ അവിടെ ഇരുന്നിട്ട് 1 മണിക്കൂർ അതിൻ്റെ പ്രശ്നങ്ങളും സാധനങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പുറത്തെ ടേബിളിലിരുന്ന് പ്രോബബ്ലി കഴിച്ച് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോകുന്നതിനെക്കാട്ടിലും ആ ഒരു ഇവിടെ വന്നിരുന്നോട്ടെ എന്നിട്ട് നിങ്ങൾ സുഖമാണോ എന്ന് ആ ചോദിച്ച കോണ്ടെക്സ്റ്റിലകത്ത് ആ ഒരു സെന്റൻസ് കൊണ്ടുള്ള വ്യത്യാസം ഭയങ്കര വലുതായിരുന്നു.
1: വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണെങ്കിലും ഇത്തരത്തിലല്ലേ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ചിലപ്പം ഒരുപാട് പേരെ അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു.
0: നമ്മളിപ്പോ ആദ്യം മൊബൈലിൽ നിന്ന് തല ഉയർത്തിയിട്ട് ചുറ്റുമുള്ളവരെ നമ്മൾ നോക്കുക എന്നുള്ളതും നോക്കിയിട്ട് അടുത്ത ഒരു മനുഷ്യനോട് നമ്മൾ മുഖാമുഖം സംസാരിക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അവിടെ പോയി ഇരിക്കുക, ആ ഒരു റിയൽ വേൾഡ് സോഷ്യലൈസേഷൻ ഇല്ലേ, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: ഇന്ത്യയിൽ കണക്കുകൾ എടുത്താൽ ഇതൊരു കണക്ക് മാത്രമല്ല, ഓരോ സംഖ്യകൾക്കും പിന്നിൽ ഓരോരുത്തരുടെ ജീവിതവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ വേദനയും പറയാതെ പോയ ഒരുപാട് കഥകളും ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം.
0: നമുക്കൊരിക്കലും സൂയിസൈഡ് ചെയ്ത് മരിച്ച വ്യക്തി മരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനാണ് ആത്മഹത്യ ചെയ്യുന്നത് എങ്കിൽ എന്നെ അറിയാവുന്ന ആളുകൾക്ക് അവരുടെ വേർഷനിൽ പല പല റീസൺ പറയാമായിരിക്കാം എന്നല്ലാണ്ട് ജെനുവിൻലി ഞാൻ മരിക്കാനുണ്ടായ റീസൺ എനിക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീസൺ എന്നോട് കൂടി തന്നെ പോകും, ലെറ്ററിൽ തന്നെ എഴുതി വെച്ചാലും എത്രത്തോളം വരും. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ അസംഷൻസ് ആയിരിക്കണം, അതിൽ ആക്യുറസി വരണം എന്നില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ മരിക്കുന്നതിന് മുന്നേ ഭൂരിപക്ഷം ജനങ്ങളും ഹെൽപ്പിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടാവും, ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട്. അതിപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം, നമ്മളെ കേൾക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ സ്റ്റേറ്റസ് വഴി ഏതെങ്കിലും ഇട്ടിട്ട് അതിൽ കൂടെ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഹെൽപ്പ് കിട്ടും എന്ന് വിചാരിക്കുന്നവരാവാം, പല രീതിയിൽ അവർ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമ്മൾ ഈ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിൽ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ സട്ടിൽ ക്യൂസ് ഒന്നും മനസ്സിലാക്കാനായിട്ട് നോർമൽ ആൾക്കാർക്ക് കുറച്ച് പാടായിരിക്കാം. മനഃപൂർവ്വം മിസ്സാവണമെന്നല്ല. ഇപ്പം നമ്മൾ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റേറ്റസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ആളുടെ ഇമോഷൻ എന്താണ്, ക്രിട്ടിക്കാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു സാധാരണ ഒരു ഓഫീസിൽ പോകുന്ന ഒരാളോ കോളേജിൽ പോകുന്ന ഒരാൾക്കോ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ട് ആ ഒരു മെസ്സേജ് എന്നതിനപ്പുറം ഇത് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ടതാണ് എന്നുള്ള നോളജ് ഇല്ലാത്തത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഗ്യാപ്സൊക്കെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാവുന്ന ഒരു വ്യക്തി ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എങ്ങനെ എത്തിക്കാം, എങ്ങനെയാണ് ഹെൽപ്പ് കൊടുക്കേണ്ടത്, ഹെൽപ്പ് കൊടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെയുള്ള അവയർനെസ് ജനങ്ങൾക്ക് കുറവായത് കൊണ്ടാവാം ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത. കാരണം മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറയും എന്നോട് ഒരു പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തതിന് എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. പക്ഷെ അറിയിക്കുന്നുണ്ടാവും, ഇവര് മനസ്സിലാക്കുന്ന ഭാഷയിലായിരിക്കണം എന്നില്ല. മോസ്റ്റ്ലി ഒരുപാട് പേര് പ്രത്യേകിച്ച് മൂവീസിലും എല്ലാം ഈ പറയുന്ന മെന്റൽ ഹെൽത്തിനെ പോർട്രേ ചെയ്തേക്കുന്ന കുറച്ച് നെഗറ്റീവ് ആയിട്ടും, നീ അങ്ങനെ ചെയ്തില്ലേ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ നീ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയുള്ള അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് മീഡിയ പോർട്രേയലും മാത്രമല്ല കുറച്ച് പേര് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ട്.
1: പക്ഷെ അങ്ങനെ പറയുമ്പോൾ നോർമലി ആളുകൾ വിചാരിക്കുമല്ലോ ഓക്കെ ഇത് സ്ഥിരം പറയുന്ന ഡയലോഗാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും സംഭവിക്കുന്ന
0: അങ്ങനത്തെ കേസസ് ഉണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പുലി വരുമ്പോൾ ആ സിനാരിയോ പോലെയാണ്. ഇപ്പൊ 100 പേര് നമ്മളുടെ അടുത്ത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ സപ്പോർട്ട് ചോദിച്ച് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 5 എണ്ണം അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം, അതിൽ 2 എണ്ണം ഫേക്ക് ആയിരിക്കാം, പക്ഷെ 95 എണ്ണം റിയൽ ആണ്. ആ 5 പേര് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 95 പേരെ അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിപ്പോ തിരിച്ചാണ് ചെയ്യുന്നത്, വരുന്ന 100 പേരും ജെനുവിൻലി പ്രശ്നമുള്ളവരാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും.

0: ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണ് വെറുതെ നീ അറ്റൻഷൻ ചെയ്യാൻ വേണ്ടി, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് കുറ്റപ്പെടുത്തുന്നതിനെ കാട്ടിലും ബെറ്റർ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അത് അറ്റൻഷൻ സീക്കിംഗ് ആണോ അല്ല ശരിക്കുമുള്ള ഇതാണോ എന്നുള്ളത്. ഇങ്ങനെ റിസ്ക് എടുക്കുന്നതിനെ കാട്ടിലും അറ്റൻഷൻ സീക്കിങ്ങിനെയും കുറച്ച് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്.
1: ഇവിടെ നോക്കിയാലും മോട്ടിവേഷൻ അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെ, കൂടുതൽ ഇത് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ബിക്കോസ് നമ്മളെല്ലാരും ഇന്ന് നല്ല പോസിറ്റീവ് വൈബിൽ ഇരിക്കാൻ എന്ത് പറ്റും എന്ന് തോന്നുന്നു. പക്ഷെ കുറെ ആളുകളെ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ സത്യത്തിൽ?
0: വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് എവിടെ നോക്കിയാലും നമ്മള് ഇപ്പൊ ആരിലും മരിച്ചാലും സാരമില്ല, ഇത് കൂടുതൽ എന്ത് സംഭവിക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ടോക്സിക് പോസിറ്റിവിറ്റിയാണ്. ഒരു വ്യക്തിക്കും ഒരിക്കലും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല സന്തോഷത്തിന്റെ വാല്യൂ വരണം നമ്മൾ അതേപോലെ സങ്കടത്തിൽ കൂടെ പോയിട്ടുള്ളപ്പോഴായിരിക്കാം. പക്ഷേ ഒരുപാട് സങ്കടവും ഒരുപാട് നെഗറ്റിവിറ്റി കണ്ടന്റും കേരളത്തിൽ അവരുടെ അടുത്ത് സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആകെ നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലും ലൈക്സ് കിട്ടാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത് ആളുകൾക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എങ്ങനെയാണ് ഹാപ്പി ആവാം എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ആ ഇങ്ങനെ ചെയ്താൽ ഹാപ്പി ആവാം, അങ്ങനെ ചെയ്യാൻ ഹാപ്പി ആവാം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടന്റ് ഇറക്കും. ഒരു വട്ടം എങ്ങനെ ഹാപ്പി ആവാം എന്നുള്ള റീൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൽഗോരിതം അനുസരിച്ച് പിന്നെ എപ്പോഴും അങ്ങനത്തെ റീലായിരിക്കും പുഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ അൽഗോരിതംസിന് വീണ് കൊടുക്കാതെ അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. രണ്ട് വിഷമം എല്ലായിടത്തും ഉള്ളതാണ്. പോസിറ്റീവ് ഇമോഷൻസ് ഉള്ളത് പോലെ തന്നെയാണ് നെഗറ്റീവ് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് സങ്കടം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അസൂയയായിരിക്കാം, കുശുമ്പായിരിക്കാം, വൈരാഗ്യമായിരിക്കാം. സന്തോഷം പോലെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന വികാരങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്നലാണ് തരുന്നത്. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നെങ്കിൽ എൻ്റെ എന്തോ പേടിയോ എന്തെന്തോ നീഡ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുക. എൻവി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഇമോഷൻസും നമ്മളെ ഒരു മെസ്സേജ് തരാൻ വരുന്നതാണ് എന്ന് വെച്ച് മനസ്സിലാക്കി അതിൽ റിയലൈസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ആ ചേച്ചിക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ഇരിക്കുന്നു പക്ഷെ എനിക്ക് മാത്രം എന്താ വിഷമവും ദേഷ്യം വരുന്നത് എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് എത്തത്തില്ല. അത് അപ്പോൾ നമ്മൾ റിയൽ വേൾഡിൽ നോക്കണം, നമ്മുടെ ക്ലാസ്സിൽ വരുന്നവരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വരുന്നവരെ നോക്കണം. ആരാ ഇങ്ങനെ ഫുൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നത്? ബുദ്ധനെ പോലെ ഉള്ളവരാണെങ്കിൽ തന്നെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല എന്നാ പറയുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ താഴ്ത്തിറങ്ങും, എന്നിട്ട് നമ്മൾ വീണ്ടും വിഷമത്തിൽ കൂടെ പരിധിയിൽ കൂടെ വരും. പിന്നെ നമ്മൾ അത്രയും മെഡിറ്റേറ്റ് ചെയ്താലേ ആ ലെവലിൽ എത്തത്തുള്ളൂ. അത്രയും സ്പിരിച്വലി അല്ലെങ്കിൽ റിലീജിയസ്ലി എൻലൈറ്റ്മെന്റായ ആൾക്കാർ പോലും ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ സാധാരണക്കാരെ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഇമ്പോസിബിൾ.
1: ഇപ്പോൾ ഒരുപാട് ആളുകളുടെ ഡെയിലി കാണുന്നുണ്ട്, അവരുടെ ഈ ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ് എല്ലാം കേൾക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആളുകളുടെ പലതരം ഇമോഷൻസിൽ കേട്ട് ആളുകളെ ഒരുപാട് കണ്ട ശേഷം ഒരു വളരെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു മാറ്റം.
0: ഞാനൊരു സ്കൂൾ ഡേയ്സിൽ ലോകത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ജഡ്ജ്മെന്റലായ വ്യക്തി ഞാനാണ്. ലെഫ്റ്റ് റൈറ്റ് ജഡ്ജ് ചെയ്തളേ ഞാൻ. ആ ഞാൻ ഒരു നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളതാണ് എൻ്റെ വൺ ഓഫ് ദ ഗോൾസ്. അപ്പോൾ അതൊരു 10-20-25 വർഷത്തെ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് നോൺ ജഡ്ജ്മെന്റൽ ആവാൻ കഴിഞ്ഞത്. എന്നാലും ചില സിറ്റുവേഷൻസിൽ ഇപ്പം നമ്മളിപ്പം ഈ ഓറഞ്ച് റൂം നടത്തുന്നു, അപ്പം നമ്മൾ ലിസണിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പം നോൺ ജഡ്ജ്മെന്റൽ ആവുക എന്നുള്ളത് നമ്മൾ മൈൻഡ്ഫുള്ളി നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് പറയും. പക്ഷെ ചിലപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ വേറെ എവിടെയെങ്കിലും സിറ്റുവേഷനിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ ആ ഒരു വ്യക്തി അങ്ങ് പുറത്ത് വരുമ്പോൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പൊ തന്നെ തിരിച്ച് മാറാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജഡ്ജ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ജഡ്ജ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് തിരിച്ചറിവ് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നു. അതെനിക്കൊരു വലിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്.
1: നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറി അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനേക്കാളും ഉപരി ആളുകളുടെ സന്തോഷം അല്ലെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് ഏറ്റവും വലുതാണല്ലോ. അത്തരത്തിൽ ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇതുപോലെ അവരുടെ പ്രശ്നം കേൾക്കാൻ ഒരാളായിട്ടിരുന്ന് ഒന്നും ജഡ്ജ് ചെയ്യാത്ത ഒരാളായിട്ട് ഇരുന്നത് കാരണം അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞ ഏതെങ്കിലും ഓർമ്മകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: അങ്ങനെ കുറെ പേരുണ്ട്. കുറെ പേര് അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട് അന്ന് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ. ഞാൻ ഓറഞ്ച് റൂം തുടങ്ങിയ ആദ്യ സമയത്തുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ ഒരു പയ്യൻ, അവൻ മുംബൈയിലാണ് പഠിക്കുന്നത്, നാട് ട്രിവാൻഡ്രം എങ്ങാണ്ട്, അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ കാണാൻ വന്നായിരുന്നു. ഹൈ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം വന്ന് സംസാരിച്ചു. അത് 1 അവർ ലിസണിങ് അല്ല, ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ പഠിത്തം ഡിസ്കണ്ടിന്യൂ ആണ് വന്നത്, തിരിച്ച് പഠിക്കാൻ പോകാം എന്നുള്ള രീതിയിലൊക്കെ പോയി. എന്നിട്ട് 6 മാസം ഞാനൊന്നും കേട്ടതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച്

0: ഫണ്ടൊന്നും കിട്ടാതെ പൂട്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയി. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഒരു ദിവസം മെസ്സേജ് ഇട്ടായിരുന്നു വാട്സാപ്പിൽ, എന്തുണ്ട് മാം സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഓറഞ്ച് റൂം ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രോബബ്ലി നമ്മൾ ടെമ്പററി ആയിട്ടൊന്ന് അടച്ചിട്ടാലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഫണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം റേസ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്ന് ആ മാം കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഒരു പക്ഷേ അത് അപ്പുറ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇപ്പുറ സൈഡിൽ ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ വരുന്നവർക്ക് ലൈഫ് സേവിംഗ് ആയ ഒരു സംഭവമാണ്. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ഓറഞ്ച് റൂം ക്ലോസ് ചെയ്യരുതെന്ന് വിളിച്ച് പറഞ്ഞു. ആ മോട്ടിവേഷനിൽ നമ്മൾ പൈസ ഇല്ലായിരുന്നിട്ട് ഓറഞ്ച് റൂം പിന്നെയും കുറെ ഓടിച്ചായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്കത് ഓർത്തിരിക്കാൻ കാരണം നമ്മളിതൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് സർവീസിലോട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ അത്രയും നമ്മൾ കുറെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് നമ്മൾ ബേൺ ഔട്ട് ആയി, നമ്മളെ എനർജിയും ഡ്രെയിൻ ആവും, നമ്മുടെ ഓർഗനൈസേഷൻ നടത്താൻ പൈസ കിട്ടാനും ഭയങ്കര പാടാണ്. അങ്ങനെ ആകെ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ്ലി ലോ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരുമ്പോൾ കിട്ടുന്ന എനർജിയിലാണ് പിന്നെ നമ്മൾ ഒരു 6 മാസം ഓടുന്നത്. അപ്പോ അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: മരണത്തിലേക്കല്ല ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGO സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

എഴുത്തുകാരി. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിഖിൽ മാത്യു പാടിയ ഗാനം ചിത്രം അയാളും ഞാനും തമ്മിൽ. രചന വയലാർ ശരചന്ദ്രവർമ്മ. സംഗീതം ഔസേപ്പച്ചൻ.

ഹരിശങ്കർ, നിത്യമാമൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാമിനി. രചന ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനൻ. ചിത്രം എടക്കാട് ബറ്റാലിയൻ 06.

0: ആകാശവാണി, ഇപ്പോൾ സമയം 12 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടിരുന്നല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. അപ്പോ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്.
2: നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
1: വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളത് നമ്മുടെ ജീവിതത്തിനോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ. പല ഭിന്നശേഷി ആൾക്കാരും നേരിടുന്ന പ്രശ്നം സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ചിലപ്പോ ചെറിയ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്കൊരു വരുമാനം അത്യാവശ്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പൊ സാറ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കാരണം ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ ലോണ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ?
2: കൊടുക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ അക്കാഡമികമായിട്ട് രീതിയിൽ പഠിച്ച് മുന്നേറി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ല അക്കാഡമികമായിട്ട് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല സ്കീമുകളും ഉണ്ടാവും. ആ സ്കീമുകൾ കണ്ടെത്തുക. നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുദ്ര ലോണുകളൊക്കെ ഉണ്ട്. അതിലെങ്കിൽ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ വഴി ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവർ സബ്സിഡികളൊക്കെ ഈ ഭിന്നശേഷിക്കാരുടെ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാങ്കിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ബാങ്കുകളായിരിക്കും ലോൺ കൊടുക്കുന്നത്. പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേരിട്ടും ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ധാരണകൾ കുറവുണ്ട്. ഭിന്നശേഷി വികസന കോർപ്പറേഷന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മൂന്ന് മേഖലയിലുള്ള ഓഫീസുകളാണ് ഉള്ളത്. അല്ല, ബാങ്കുകൾക്കൊക്കെ എല്ലാ ഇടത്തും തന്നെ ഓഫീസുകളുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മീനിങ് ഫുൾ ആയിരിക്കണം, അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളതായിരിക്കണം. അത് ബന്ധപ്പെട്ട ലോൺ പ്രോസസ് ചെയ്യുന്ന ഓഫീസർമാരെ അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ഭിന്നശേഷിക്കാർക്ക് സാധിക്കും.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്?
2: സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്നത് പേന കൊണ്ട് എഴുതിയും കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു ജോലി കാഴ്ച പരിമിതർക്ക് കേവലം ടെലിഫോൺ ഓപ്പറേറ്ററിനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 മുതലാണ് ബാങ്കുകൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ തസ്തി

0: ഇന്ത്യയിലേക്കൊക്കെ ആളുകളെ നിയമിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയമായപ്പോഴേക്കുമൊക്കെ ടെക്നോളജിയൊക്കെ ഡെവലപ്പായി, കമ്പ്യൂട്ടർ റീഡിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ടച്ച് ഫോൺ ഒക്കെ വന്നെങ്കിൽ ടച്ച് സ്ക്രീനിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും അതിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചെയ്തു വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നതെന്ന് മാത്രം.
1: സാറിന്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്നും നേരിട്ട് ഒരു പ്രതിസന്ധി എന്താണെന്നൊന്ന് പറയാമോ? അതെങ്ങനെയാണ് താങ്കൾ ഓവർകം ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാമോ?
0: പ്രതിസന്ധി എന്റെ ജീവിതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. നമ്മൾ ഇന്നടത്ത് നമ്മൾ ഇന്ന ആളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യേണ്ടി വരികയാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ഇപ്പം കാഴ്ച പരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിന് പലപ്പോഴും ഇനി നമ്മളോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴും ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ജോലി ഇല്ലാത്തവരാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷനൊക്കെ എടുക്കാനൊക്കെ പോകുന്നവരാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവര് പറയും ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെ ഇന്ന സ്റ്റാറ്റസിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ചെല്ലുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പോൾ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: ഞാനത് പലപ്പോഴും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ആദ്യം ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ അഡ്രസ്സോ ചില സ്ഥലത്തേക്ക് വിസിബിൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല, നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആ പറയുമ്പോൾ പിന്നെ അവർ പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അപ്പോൾ സാർ വളരെ കുറച്ചു കാലമാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ വന്നതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും മാറുന്നില്ല. സാറിപ്പോൾ പറഞ്ഞതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് തരം മാറ്റം വന്നാലായിരിക്കും സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആവുക എന്നാണ് വിചാരിക്കുന്നത്?
0: അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പബ്ലിക്കേഷനാണ് ഇതിന് ഒരു പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവിത വിജയം നേടിയവരെയൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു സെഷൻസ് ഇപ്പം ശ്രാവ്യ മാധ്യമത്തിനപ്പുറത്ത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പം ടെലിവിഷൻ പോലെ ഉള്ള സാധ്യതകളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കൂടുതൽ കൊടുക്കുക. പലപ്പോഴും ചില ഭിന്നശേഷി ദിനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദിനങ്ങളിലൊക്കെ ആചരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടായിട്ട് മനസ്സിലാക്കുക. പാഠപുസ്തകങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ചും അവരുടെ വശങ്ങളെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു സംശയമുള്ള കാര്യമാണ്. അത് ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മീഡിയാസ് അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും.
1: ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണ്?
0: കുടുംബം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭിന്നശേഷിക്കാരന് ബേസിക്കലി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ഒരു ഫ്രെയിമാണ്. അപ്പം ഒരു വ്യക്തിയുടെ പ്രായോഗികമായൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ സിബ്ലിങ്സ്, പേരൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ ഇവരൊക്കെ അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എത്തിയ ആൾ സൊസൈറ്റി ചെല്ലുമ്പോഴേക്കും ആളുകളോട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്കില്ലുകൾ വികസിച്ചു വരികയും ആള് മികച്ച ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും.
1: കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ലോണിന് അപേക്ഷിക്കാൻ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും, സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചു നിൽക്കുന്ന എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരോടോ കുഞ്ഞുങ്ങളോടോ സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും?
0: അത് ഇപ്പം കാര്യങ്ങൾ പണ്ടത്തെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭിന്നശേഷി ഗ്രാമസഭകളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും അവരൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അതിനകത്ത് പോയി പങ്കെടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം വന്നതിന് ശേഷം ഒത്തിരി സാധ്യതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കുക, അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ചില ജീവനക്കാർക്കൊന്നും ചില സ്കീമുകളെ കുറിച്ചൊന്നും ധാരണ കാണില്ല. പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിൽ പിടിച്ച് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സാധ്യത അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനെയുള്ള സ്കീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അന്വേഷിച്ച്

0: അതിന്റെ സാധ്യത ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളിപ്പോ അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലതും കിട്ടിയില്ല.
1: സാർ, നമ്മൾ നേരത്തെ പറഞ്ഞു 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡാണ് സാറിന് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് ആ അവാർഡ് ലഭ്യത ഉണ്ടായത്, അത് ആ അനുഭവം ഒന്ന് പറയാമോ?
0: എല്ലാ വർഷവും ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി ബാങ്കായിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പെർഫോമൻസ്, ബാങ്കിങ് മേഖലയിലുള്ള വർക്കിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പെർഫോമൻസ് കാര്യങ്ങൾ അതിൻ്റെ ഒരു അപ്രൈസിൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, മറ്റ് ഇടപെടലുകളെ കുറിച്ചുള്ള, സാമൂഹ്യ മേഖലയിലുള്ള നമ്മുടെ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കും. ആ കമ്മിറ്റി നമ്മളെ എംപ്ലോയറെ വന്ന് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ജില്ലാതലത്തിൽ. അപ്പോൾ അവർ അതിന് ശേഷം ആ ക്രോഡീകരിച്ച നോമിനേഷൻ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ഡിസൈഡ് ചെയ്യുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, മറ്റ് അവാർഡുകൾ ഇങ്ങനെയുള്ള അവാർഡുകളിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നീട് എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു ഫുൾ ടൈം പ്രവർത്തനം കൂടിയാണ്. 94 തൊട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനകത്ത് ഇപ്പോൾ 2022 മുതൽ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
1: അപ്പോൾ താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് വെളിച്ചം പകരുന്നതാണ്. ഭാവി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആകാശവാണിയും ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീത്തി. നേർവഴി.
3: പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി 12:20 വരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

0: പെണ്ണാള്.
1: ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി. ഇപ്പോൾ റിജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എൽ പ്രമീള. ആദ്യ ഗാനം കളിചൊല്ലി ചിരി തൂകി നിൽക്കും എന്ന് തുടങ്ങുന്നു. രചന നിർമ്മലാ ശ്രീകുമാർ.

റജു ജോസഫ് പാടിയ ലളിത ഗാനങ്ങളാണ് നാം കേട്ടത്. ഗാനങ്ങൾ എഴുതിയത് നിർമ്മല ശ്രീകുമാർ, ജെ ആർ കുറുപ്പ്. സംഗീതം നൽകിയത് എൽ പ്രമീള.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിൽ ചരക്ക് സേവന വ്യാപാരം, ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവ മാനദണ്ഡങ്ങൾ, സാങ്കേതിക വ്യാപാര തടസ്സങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെമികോൺ ഇന്ത്യ 2026 5 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിൽ ഉണ്ടാകും. 2000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിങ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിൽ ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന രീതികളാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യം. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പദ്ധതികൾക്ക് അന്തിമരൂപം നൽകുന്നതിനാണ് സമ്മേളനം. അടിസ്ഥാന സൗകര്യ വികസനം, സമുദ്രാധിഷ്ഠിത വികസനം, വ്യവസായ ഇടനാഴികൾ, പുനരുപയോഗ ഊർജം, നഗരവികസനം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ മേഖല, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ പദ്ധതികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഓരോ പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന കരട് രേഖ തയ്യാറാക്കി മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പവർകട്ടിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
2: ചില സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നു, എന്നാൽ ടോട്ടലി ഒരു മാറ്റം വലിയ മാറ്റമായിട്ടില്ല. 30 രൂപ മേടിച്ചാൽ സാമ്പത്തിക ബാധ്യതയാണെന്ന് പ്രത്യേകിച്ച് ആരും പറയണ്ട. അത് ഫൈനലായിട്ട് തീരുമാനിച്ചിട്ടില്ല, അത് ആലോചിക്കാം. മുഖ്യമന്ത്രിയായിട്ടും എല്ലാവരുമായിട്ട് ആലോചിക്കണം. ഞാൻ ഇന്ന ഡേറ്റ് എന്ന് പറയുന്നില്ല, കഴിയുന്നത്ര വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും വേഗത്തിൽ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായവും നിർദ്ദേശവും അക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും.
1: പവർകട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണെന്നും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും വി മുരളീധരൻ എം എൽ എ. കഴക്കൂട്ടം KCB സബ്സ്റ്റേഷന് മുന്നിൽ BJP സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം കുട്ടികളുടെ

0: വ്യക്തിത്വം, പോഷകാഹാരം, സാമൂഹ്യക്ഷേമം, ഭക്ഷ്യഭദ്രത എന്നിവയെ ഗുണകരമായി സ്വാധീനിക്കുന്ന പദ്ധതികളാണ് പൊൻചിറകുകളെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് താറാവ് കുഞ്ഞുങ്ങളെ സൗജന്യമായി നൽകുന്ന പൊൻചിറകുകൾ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്ലാസ്റ്റിക് പാക്കേജിംഗ് മേഖലയിലെ സ്ഥാപനങ്ങൾ epr.cpeb.gov.in എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശം. നിലവിൽ അക്കൌണ്ടുള്ള സ്ഥാപനങ്ങൾ പഴയ വിവരങ്ങൾ പുതിയ ഏകീകൃത സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനായി ലിങ്ക് ഓൺബോർഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഇടപാടുകളുടെ റിപ്പോർട്ടിംഗ്, വാർഷിക റിട്ടേൺ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപിആർ പോർട്ടൽ വഴി നടത്താം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹനാപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
1: വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രാജ്യത്തത് ആദ്യമാണെങ്കിലും നിലവിലുള്ള കേന്ദ്ര നിയമത്തിലും ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ വ്യവസ്ഥയുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചവർ 30 ദിവസത്തിനുള്ളിൽ പുതിയ പരീക്ഷ പാസ്സാകണം. ഡ്രൈവിംഗ് സ്കൂളുകളിൽ പുതിയ ടെസ്റ്റിനുള്ള പരിശീലനം നൽകണം. 1 മിനിറ്റ് ദൈർഘ്യമുള്ള 10 വീഡിയോകളാകും ടെസ്റ്റിൽ ഉണ്ടാവുക. ഡ്രൈവിംഗിനിടെ നിരത്തിൽ ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതകളാണ് ഇതിലുള്ളത്. ഇത് തിരിച്ചറിഞ്ഞ് ബട്ടൺ അമർത്തണം. ശരിയുത്തരത്തിന് 10 മാർക്ക് ലഭിക്കും. 100-ൽ 60 മാർക്ക് ലഭിക്കുന്നവർ ജയിക്കും.
0: ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്ത് സമാപിക്കും. അതേസമയം ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്ര നാളെ വൈകിട്ട് പഴവങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖത്ത് സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയിലെ ഏറ്റവും ദീർഘകാലമായി തുടരുന്ന സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് കോൺഫറൻസുകളിലൊന്നായ കൊക്കോൺ 2026 19th പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാണ് സമ്മേളനം. അതിവേഗം മാറുന്ന സൈബർ സുരക്ഷാ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അണ്ടർ 23 നോർത്ത് സോൺ പുരുഷ അന്തർ ജില്ലാ മത്സരങ്ങൾക്ക് കാസർഗോഡ് തുടക്കം. മാനിയിലെ KCA സ്റ്റേഡിയത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളാണ് മത്സരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രി മില്ലുടമ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സാധ്യമായ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് മില്ലുടമ പ്രതിനിധികളെ സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. മില്ലുടമകൾക്കുള്ള കുടിശ്ശിക 63 കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ ധനവകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മില്ലുകൾ ധാരണാപത്രം ഒപ്പിട്ടാലുടൻ നെല്ലെടുപ്പ് ആരംഭിക്കാനാണ് തീരുമാനം. സംഭരണ വിലയും ഉടൻ പ്രഖ്യാപിക്കും. PRS വായ്പയായിട്ടല്ലാതെ നെല്ല് സംഭരണ വില കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്നതിന് സപ്ലൈകോ നബാർഡിന്റെ സഹകരണവും തേടിയിട്ടുണ്ട്.
0: ഇന്ന് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശന്റെ 67th സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയുടെ പ്രക്ഷേപണ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ദൂരദർശൻ സ്ഥാപിതമാകുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1975 വരെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്ന ദൂരദർശൻ 1976 ഏപ്രിൽ 1 പ്രത്യേകമായി പ്രവർത്തനം ആരംഭിച്ചു. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ 165th ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നു. രാഷ്ട്ര നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. നൂതന ആശയങ്ങളിലൂടെയും ഡിജിറ്റൈസേഷനിലൂടെയും സുസ്ഥിര ഭാവിക്ക് വേണ്ടിയുള്ള സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. എഞ്ചിനീയറിംഗ് രംഗത്തെ അസാമാന്യ പ്രതിഭയായ എം വിശ്വേശ്വരയ്യയുടെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള ദീർഘവീക്ഷണം ഇന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വയനാട് തലപ്പുഴയിൽ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു.

0: ഘട്ടത്തിന്റെ സാഹചര്യം എത്രയും വേഗം പരിഹരിക്കുമെന്ന് മന്ത്രി. കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. ലൈസൻസ് നൽകും മുൻപ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവ് കൂടി പരിശോധിക്കാൻ തീരുമാനം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയായതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ ഐജി സംസാരിക്കുന്നു.
2: പോഷൻ മാ അഥവാ ദേശീയ പോഷകാഹാര മാസം ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. പോഷൻ മാഹിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷകസ്ഥിതി മെച്ചപ്പെടുത്തുക, 0 മുതൽ 2 വയസ്സുവരെയുള്ള കുട്ടികളുടെ അതായത് ആദ്യ 1000 ദിവസം പോഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുക, കുട്ടികളിലെ വളർച്ചക്കുറവ്, ക്ഷീണം, പോഷകാഹാരക്കുറവ്, വിളർച്ച എന്നിവ കുറയ്ക്കുക, കൗമാരപ്രായക്കാരിലെ വിളർച്ച തടയുക, സമീകൃത ആഹാരം, ശുചിത്വം, മുലയൂട്ടൽ, പൂരകാഹാരം എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ അതായത് ജീവിതത്തിലെ ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാലയളവ് ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വളർച്ചാ കാലമാണ്. ഈ ഘട്ടത്തിലെ ശരിയായ പോഷണം കുട്ടിയുടെ ശാരീരിക വളർച്ച, മസ്തിഷ്ക വികാസം, പ്രതിരോധശേഷി, പഠനശേഷി, ഭാവിയിലെ ആരോഗ്യം എന്നിവയെ നിർണയിക്കുന്നു. ആദ്യ 1000 ദിവസങ്ങളെ നമുക്ക് 3 ആയി തിരിക്കാം. ആദ്യത്തേത് ഗർഭകാലം, അതായത് ഗർഭധാരണം മുതൽ പ്രസവം വരെ. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ച, ജനന വൈകല്യങ്ങൾ തടയുക, അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നിവയാണ് ഈ ഘട്ടത്തിലെ ലക്ഷ്യങ്ങൾ. ഈ സമയത്ത് ആവശ്യം വേണ്ട പ്രധാന പോഷക ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്: 1. ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയുന്നു. 2. ഇരുമ്പ് രക്തക്കുറവ് തടയുകയും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. 3. കാൽസ്യം, വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. 4. അയഡിൻ തലച്ചോറിന്റെയും തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും വികാസത്തിന് ആവശ്യമാണ്. 5. പ്രോട്ടീൻ കുഞ്ഞിന്റെ ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അഥവാ മാംസ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. 6. ഒമേഗ3 തലച്ചോറിന്റെയും കാഴ്ചശക്തിയുടെയും വികസനത്തിന് ആവശ്യമാണ്. 7. വിറ്റാമിൻ B12 സസ്യാഹാരികൾക്ക് ഇത് പ്രത്യേകിച്ചും ആവശ്യമാണ്. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പാൽ, മുട്ട, മത്സ്യം അല്ലെങ്കിൽ മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ, നട്സ് എന്നിവ ഉൾപ്പെടുന്ന സമീകൃതാഹാരം കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. മദ്യപാനം, പുകവലി എന്നിവ ഒഴിവാക്കുക എന്നിവയാണ് ഈ സമയത്തെ ഭക്ഷണ നിർദ്ദേശങ്ങൾ. 2. ജനനം മുതൽ 6 മാസം വരെയാണ്. ജനിച്ച് ആദ്യ 1 മണിക്കൂറിനുള്ളിൽ മുലയൂട്ടൽ ആരംഭിക്കുക. ആദ്യ 6 മാസം അമ്മയുടെ പാൽ മാത്രം നൽകുക. ഡോക്ടർ നിർദ്ദേശിക്കുന്നില്ലെങ്കിൽ വെള്ളം, തേൻ, പശുവിൻ പാൽ, മറ്റു ഭക്ഷണങ്ങൾ എന്നിവ നൽകേണ്ടതില്ല. മുലപ്പാലിൽ നിന്നും കുഞ്ഞിന് സമ്പൂർണ്ണ പോഷണം ലഭിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. മസ്തിഷ്ക വികാസം മെച്ചപ്പെടുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം ശക്തമാകുന്നു. 3. 6 മാസം മുതൽ 2 വയസ്സുവരെയാണ് പൂരകാഹാരം അഥവാ കോംപ്ലിമെന്ററി ഫീഡിംഗ്. 6 മാസം പൂർത്തിയായാൽ മുലപ്പാലിനോടൊപ്പം പൂരകാഹാരം ആരംഭിക്കുക. അരിക്കഞ്ഞി, കൂവരക കുറുക്ക്, വേവിച്ച പരിപ്പ്, വേവിച്ച് ഉടച്ച പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട, മുള്ള് നീക്കം ചെയ്ത മീൻ, തൈര് എന്നിവ ആദ്യ ഭക്ഷണങ്ങളായി നൽകാം. 6 മുതൽ 8 മാസം വരെ ദിവസത്തിൽ 2-3 നേരം മുഖ്യഭക്ഷണവും 1-2 ലഘുഭക്ഷണവും നൽകണം. 9 മുതൽ 11 മാസം വരെ ദിവസത്തിൽ 3-4 തവണ മുഖ്യഭക്ഷണവും കൂടെ 1-2 ലഘുഭക്ഷണവും നൽകാം. 1 വയസ്സ് മുതൽ 2 വയസ്സുവരെ 3-4 നേരം കുടുംബത്തിലെ ഭക്ഷണവും 2 നേരം ആരോഗ്യകരമായ ലഘുഭക്ഷണവും നൽകണം. 2 വയസ്സുവരെയും അതിനുശേഷവും കഴിയുന്നത്ര കാലം മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ആദ്യ 1000 ദിവസങ്ങളിൽ ശരിയായ പോഷണം ലഭിച്ചാൽ തലച്ചോറിന്റെ വളർച്ച മികച്ചതാകും. ബുദ്ധിശക്തിയും പഠനശേഷിയും മെച്ചപ്പെടും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. വളർച്ചക്കുറവും പോഷകാഹാരക്കുറവും കുറയും. ഭാവിയിൽ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം എന്നിവയുടെ സാധ്യതയും കുറയും. ലോകാരോഗ്യ സംഘടന യൂണിസെഫ് എന്നിവയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഗർഭധാരണം മുതൽ 2 വയസ്സുവരെയുള്ള കാലഘട്ടം

0: ജീവിതകാല ആരോഗ്യത്തിന്റെ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങളുടെ ഒരു ജാലകം ആണ്. മുമ്പ് പ്രധാനമായും കലോറിയുടെ കുറവിനായിരുന്നു ശ്രദ്ധ എങ്കിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങളിലാണ്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതായത് ഡയറ്റ് ക്വാളിറ്റി, വൈവിധ്യമാർന്ന ഭക്ഷണം ഉൾപ്പെടുത്തുക അഥവാ ഡയറ്റ് ഡൈവേഴ്സിറ്റി, സൂക്ഷ്മ പോഷകങ്ങളുടെ അഥവാ മൈക്രോന്യൂട്രിയൻസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, കുട്ടികളിലെ അമിതവണ്ണം തടയുക. ഇപ്പോൾ ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പോഷകക്കുറവ് അഥവാ അണ്ടർ ന്യൂട്രീഷൻ, സൂക്ഷ്മ പോഷകക്കുറവ് അല്ലെങ്കിൽ ഹിഡൻ ഹംഗർ അഥവാ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, അമിതവണ്ണം അഥവാ ഒബീസിറ്റി. ഒരേ കുടുംബത്തിൽ തന്നെ ഈ മൂന്ന് പ്രശ്നങ്ങളും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ICMR NIN ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ പുതിയ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചു. പ്രധാന നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഗർഭധാരണത്തിന് മുമ്പുള്ള പോഷണത്തിന് കൂടുതൽ പ്രാധാന്യം, ആദ്യ 1000 ദിവസങ്ങളിൽ പ്രത്യേക ശ്രദ്ധ, സമീകൃതവും വൈവിധ്യമാർന്നതുമായ ഭക്ഷണം, ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സ്, ചാമ, കൂവരക്, തിന, കുതിരവാലി തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. മുഴുവൻ ധാന്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, പയർവർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കുക. എണ്ണ, ഉപ്പ്, പഞ്ചസാര കഴിയുന്നതും കുറയ്ക്കുക. അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. ഭാരതത്തിന്റെ പോഷൺ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. വിളർച്ച കുറയ്ക്കുക, കുട്ടികളിലെ കുള്ളത്തരം അഥവാ സ്റ്റണ്ടിംഗ് കുറയ്ക്കുക, കുറഞ്ഞ ജനനഭാരം ലോ ബർത്ത് വെയ്റ്റ് കുറയ്ക്കുക, മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക, പൂരകാഹാരത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, പോഷക ബോധവൽക്കരണം നടത്തുക. ഡിജിറ്റൽ പോഷൻ അഥവാ പോഷൻ ട്രാക്കർ എന്നാൽ എന്താണെന്ന് നോക്കാം. പോഷൻ ട്രാക്കർ എന്നാൽ ഇന്ത്യയിലെ സ്ത്രീ ശിശു വികസന മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ്. അംഗൻവാടികൾ വഴി നൽകുന്ന പോഷകാഹാര വിതരണവും ആരോഗ്യ സേവനങ്ങളും പൂർണ്ണമായും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൊബൈൽ ആപ്പ് വഴി കുട്ടികളുടെ റിയൽ ടൈം വളർച്ചാ നിരീക്ഷണം, ഗർഭിണികളുടെ നിരീക്ഷണം, കുട്ടികളുടെ പോഷകനില വിലയിരുത്തൽ തുടങ്ങിയവ അംഗൻവാടികൾ വഴി നിരീക്ഷിക്കുന്നു. പോഷകാഹാര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാതൃത്വകാലത്ത് ആവശ്യമായ പിന്തുണ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പോഷൻ അഭിയാൻ 2.0, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാരായ പെൺകുട്ടികൾ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരിലെ വിളർച്ചയും പോഷകാഹാരക്കുറവും പരിഹരിക്കാനുള്ള ദേശീയ ദൌത്യം ആണ് ഈ പദ്ധതി. ഇതിലൂടെ അംഗനവാടികൾ വഴി പോഷക സമൃദ്ധമായ ആഹാരം വിതരണം ചെയ്യുന്നു. പോഷക ബാല്യം പദ്ധതി, അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന കേരള വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണിത്. ഇത് കുട്ടികളിലെ പ്രോട്ടീൻ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നു. അമൃതം പൊടി അഥവാ ന്യൂട്രിമിക്സ്, കുടുംബശ്രീ വഴി നിർമ്മിച്ച് 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികൾ വഴി നൽകുന്ന സമീകൃത ആഹാര പൊടിയാണിത്. മില്ലറ്റ് വില്ലേജ് പദ്ധതി, അട്ടപ്പാടി പോലുള്ള ഗോത്ര മേഖലകളിൽ ഇരുമ്പ്, കാൽസ്യം, നാരുകൾ എന്നിവ ധാരാളമടങ്ങിയ ചാമ, തിന, കൂവരക് തുടങ്ങിയ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി. ഗർഭകാലം മുതൽ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിയുടെ അടിത്തറ പാകപ്പെടുന്നു. ഗർഭിണിക്ക് ഗർഭകാല പരിശോധനകൾ, മതിയായ മാതൃപോഷണം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യവും പോഷകസ്ഥിതിയും മെച്ചപ്പെടുത്താം. ഇതിന്റെ തുടർച്ചയായി സുരക്ഷിതമായ പ്രസവവും പ്രസവാനന്തര പരിചരണവും ഉറപ്പാക്കണം. കുട്ടികളുടെ ഭാരവും ഉയരവും വളർച്ചയും പതിവായി നിരീക്ഷിച്ച് വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, പോഷകക്കുറവ് എന്നിവ നേരത്തെ കണ്ടെത്തണം. ഈ മുഴുവൻ പ്രവർത്തനങ്ങളിലും കുടുംബം, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മാതാപിതാക്കൾ, സമൂഹം എന്നിവർ സജീവമായി പങ്കാളികളാകണം. ചുരുക്കത്തിൽ, ആദ്യ 1000 ദിവസങ്ങളിലെ പോഷണം കുട്ടിയുടെ ഇന്നത്തെ വളർച്ച മാത്രമല്ല, നാളത്തെ ആരോഗ്യം, ബുദ്ധിവികാസം, പഠനശേഷി, തൊഴിൽ ക്ഷമത, രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്നിവയുടെ അടിത്തറയാണ്. ആരോഗ്യവതിയായ അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ്, പോഷക സമൃദ്ധമായ ഭാരതം, സുപോഷിത ഭാരതം, ശക്തമായ ഭാരതം, അതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം.
1: കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസത്തെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ

0: കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ സൗമ്യ ഐ ജി.
1: പ്രകാശധാര സമാപിച്ചു. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും DRDO മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: DRDO की स्थापना हुए लगभग 70 वर्षों का समय गुजर गया है. जब इस ऑर्गेनाइजेशन को प्रारंभ किया गया था तो उस समय भारत एक डेवलपिंग नेशन था जिसके पास रिसोर्सेज भले ही लिमिटेड थे लेकिन एस्पिरेशंस अनलिमिटेड. और आज 2026 में DRDO ने मिसाइल से लेकर राडार्स तक, कम्बैट एयरक्राफ्ट से लेकर सबमरीन्स तक, इलेक्ट्रॉनिक वॉरफेयर सिस्टम से लेकर आर्टिफिशियल इंटेलिजेंस तक, हर क्षेत्र में अपनी कैपेबिलिटीज साबित की है. डिफेंस सेक्टर में रिसर्च एंड डेवलपमेंट के लिए DRDO आज एपेक्स ऑर्गेनाइजेशन है.
2: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ് വ്യവസ്ഥാ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൾക്കുറൽ ഇക്കോണമി ഫോറം 10-ാം പതിപ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
2: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2,000 രൂപ വരെയുള്ള UPI പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണം ഇടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമിക്കോൺ ഇന്ത്യ 2026

0: അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വാഹന അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഇനി മുതൽ ലൈസൻസ് നൽകും മുമ്പ് അപകട സാധ്യത തിരിച്ചറിയാനുള്ള കഴിവുകൂടി പരിശോധിക്കാനാണ് തീരുമാനം. ഡിസംബർ മുതൽ വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് കൂടി നിർബന്ധമാക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
2: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Kakun 2026 covers 6 major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15 പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15 രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030 ഉഭയകക്ഷി വ്യാപാരം $50 ബില്യൺ ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640 നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 112,320 ഗ്രാമിന് 14,040 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ

0: ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, ഇപ്പോൾ സമയം 1:00. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മകളിൽ മധുരം നിറയ്ക്കുന്ന ഒരു പിടി ഗാനങ്ങളുമായി ഇപ്പോൾ മഞ്ഞണി പൂനിലാവ്. നമുക്ക് സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനത്തോടെ മഞ്ഞണി പൂനിലാവ് ആരംഭിക്കാം. സ്വന്തം സംഗീതത്തിൽ യേശുദാസും ഒപ്പം എസ് ജാനകിയും പാടിയത്. രചന യൂസഫലി കെച്ചേരി.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ശിശിരത്തിൽ ഒരു വസന്തം. ഗാനമെഴുതിയത് പൂവച്ചൽ ഖാദർ.

0: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
1: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
0: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂനിലാവിലെ അടുത്ത ഗാനം പി ഭാസ്കരനെഴുതി, കെ രാഘവൻ സംഗീതം നൽകി. കെ പി ഉദയഭാനുവും പി ലീലയും പാടിയത്. ചിത്രം നായരു പിടിച്ച പുലിവാല്.

0: സംസ്ഥാന ഭാഗ്യക്കുറി, തിരുവോണം ബമ്പർ, ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: മഞ്ഞണി പൂനിലാവ് തുടരുകയാണ്. ഇനി യേശുദാസ് പാടിയ ഗാനമാണ്, ചിത്രം പല്ലവി. സംഗീതം നൽകിയത് കണ്ണൂർ രാജൻ.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 26 സെക്കൻഡും. മഞ്ഞണിപ്പൂ നിലാവാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിക്കുന്നത്.
1: വീട്ടിലെ അൺഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
2: സീറോ ഡൗൺ പേയ്മെന്റിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: മഞ്ഞണിപ്പൂ നിലാവ് തുടരുകയാണ്. ഡോക്ടർ പവിത്രന്റെ വരികൾക്ക് KJ ജോയ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ഓർമ്മകളെ വിടതരൂ.

0: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഓർമ്മകൾ ചിലത് അങ്ങനെയാണ്, നമ്മെ വിട്ടുപോവില്ല.
5: എന്നോ കൂടെ നടന്ന കൂട്ടുകാർ, എപ്പോഴോ കണ്ടുമറന്ന കാഴ്ചകൾ, ബാല്യത്തിൽ കേട്ട ഒരു ഗാനം, ഒറ്റപ്പെടലിൽ കൂടെ വന്ന ചിലർ, പിന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ. ആ ഓർമ്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ അവ അക്ഷരങ്ങളാക്കി ഓർമ്മച്ചിപ്പിലേക്ക് അയക്കുക.
4: വിലാസം: ഓർമ്മച്ചിപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഓർമ്മച്ചിപ്പ്
5: എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്കും അനന്തപുരി FM-ൽ രാവിലെ 10 മണിക്കും.
4: മറക്കാതെ കേൾക്കുക ഓർമ്മച്ചിപ്പ്.

മഞ്ഞണിപ്പൂ നിലാവ് തുടരുകയാണ്. ഇനി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ്. ചിത്രം യാത്ര. ഈ ഗാനമെഴുതിയത് ONV കുറുപ്പാണ്. സംഗീതം നൽകിയത് ഇളയരാജയും.

അടുത്ത ഗാനം ശ്യാം സംഗീതം നൽകി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി.

0: നാം കേട്ടത് മഞ്ഞണി പൂനിലാവ്. ഗാനങ്ങളുമായി പ്രിയ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് രേഖ അജിത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Defence Minister Rajnath Singh says government taking steps to ensure self-reliance in defence sector. Chief Ministers of Uttar

রুবি বাবু। ശബ്ദം നൽകുന്നവർ പി കെ രവി, മനോജ് പിള്ള.

0: മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
1: ഈശ്വരാ, നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. പറയേണ്ടി വരികയാണല്ലോ എല്ലാം.
2: സ്വാമിയോ, എന്തിന്?
1: അതെനിക്കറിയില്ല സാർ. ഇന്നലെ രാത്രി ഡാൻസ് കഴിഞ്ഞ ഉടൻ നാടകം തുടങ്ങി. നാടകം കഴിഞ്ഞ് കമ്പക്കെട്ട് കാണാൻ എല്ലാവരും വടക്കേ മൈതാനത്തേക്ക് പോയി. ഡാൻസിന്റെ വേഷമൊക്കെ മാറ്റി മൈതാനത്ത് വന്ന് നിൽക്കാൻ ഞാൻ പൂജയോട് പറഞ്ഞിരുന്നു. പക്ഷെ മൈതാനത്തിലെത്തിയ ഞാൻ അവളെ അവിടെ എങ്ങും കണ്ടില്ല. അന്വേഷിച്ചപ്പോ അവളുടെ കൂടെ പരിപാടിക്കുണ്ടായിരുന്ന മറ്റു കുട്ടികൾ പറഞ്ഞത് ഡാൻസിന് ശേഷം അവരാരും പൂജയെ കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെയൊക്കെ അവളെ തിരഞ്ഞു. കാണാത്തപ്പോ പെട്ടെന്നൊരു ഉൾവിളിയുടെ പ്രേരണയിലാണ് ഞാൻ സ്വാമിയുടെ മുറിയിലേക്ക് പോയത്. മുറി പൂട്ടിയിട്ടില്ലായിരുന്നു. അകത്താകെ ഒഴിഞ്ഞുകിടന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അയാളുടെ തുണികളോ പെട്ടിയോ ഒന്നും. എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നി. ഒരു പന്തികേടുള്ളതുപോലെ. വെളിയിലിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കാറ്റിൽ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ടത്. മാംസം കരിയുന്ന പോലത്തെ ഗന്ധം.

അത് പുഴക്കരയിൽ നിന്ന് വീശുന്ന കാറ്റിലാണ് വരുന്നതെന്ന് മനസ്സിലായപ്പോ ഞാൻ അങ്ങോട്ട് ചെന്നു. പുഴവക്കത്ത് തെക്ക് ഭാഗത്തായി എന്തോ ഒരു പ്രകാശം ഞാൻ കണ്ടു. കണ്ണടയില്ലാത്തത് കൊണ്ട് വ്യക്തതയില്ലായിരുന്നു. പതുക്കെ എനിക്ക് മനസ്സിലായി അത് തീയാണെന്ന്. മാംസം കത്തുന്നതിൻ്റെ ഗന്ധം രൂക്ഷമായിരുന്നു. എൻ്റെ ഹൃദയം നിന്നുപോയി. ഞാൻ അങ്ങോട്ട് ഓടി.

0: എന്റെ കുഞ്ഞ് മണലിൽ അനക്കമില്ലാതെ കിടക്കുന്നു. പക്ഷെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായപ്പോ എനിക്ക് ആശ്വാസമായി. പിന്നെയാണ് കണ്ടത് സ്വാമിയുടെ ശരീരം കത്തുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, അയാൾക്ക് അനക്കമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഊഹിച്ചു. തീ ശരിക്കും പടർന്നു കഴിഞ്ഞിരുന്നു. കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മോൾ പെട്ടെന്ന് അവളെ ഉണർത്തി വീട്ടിലേക്ക് പോന്നു. വല്ലാതെ ഭയപ്പെട്ടിരുന്നു എൻ്റെ കുട്ടി. ഈ ചെറിയ പ്രായത്തിൽ അവളെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുക, അതും ഇത്ര ക്രൂരമായി. നിങ്ങൾക്കറിയാമോ സർ, ഇന്ന് എത്ര പ്രാവശ്യം കുളിച്ച് വേഷം മാറി എൻ്റെ കുഞ്ഞെന്ന്. എത്ര കഴുകിയിട്ടും ദേഹത്തു നിന്ന് മണ്ണെണ്ണയുടെ ഗന്ധം പോകുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഉറങ്ങാൻ പേടിയാവക്ക്, ട്രോമാണ് സർ. പ്രശ്നങ്ങൾ ഇനിയും സങ്കീർണമായാൽ തകർന്നു പോകും അവൾ, കൊച്ചുകുട്ടിയല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്, അല്ലാതെ.
1: നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഒരു നിമിഷത്തേക്ക് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഒരു മുൻപരിചയവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മാസത്തെ മാത്രം പരിചയമുള്ള അയാൾ എന്തിനത്ര കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് പൂജയെ കൊല്ലാൻ ശ്രമിച്ചു?
0: അതെനിക്കറിയില്ല സർ.
1: ഇല്ല.

0: മാഷിനറിയാം, എനിക്ക് ഉറപ്പുണ്ട്. ആ അതവിടെ നിൽക്കട്ടെ. അയാൾ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ എങ്ങനെ അയാൾ അഗ്നിക്കിരയായി? എങ്ങനെ പൂജ രക്ഷപ്പെട്ടു? അയാളെ ആരാണ് തലക്കടിച്ചു കൊന്നത്?
1: എനിക്കറിയില്ല.
0: മാഷല്ലെങ്കിൽ പിന്നെ പൂജയാണോ?
1: എന്ത് അസംബന്ധമാണ് നിങ്ങളെ പറയുന്നത്? ആ കൊച്ചുകുട്ടി
0: അല്ല അത് ചെയ്തതെന്ന് എനിക്കും ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ ആരത് ചെയ്തു? ആരെങ്കിലും കൊന്നിരിക്കണമല്ലോ. അല്ലാതെ അയാൾ സ്വയം തലക്കടിച്ചു മരിച്ചിട്ട് പിന്നീട് സ്വന്തം ശരീരം കത്തിച്ചു എന്ന് വിചാരിക്കാനാവില്ലല്ലോ.
1: ഞാനല്ല എന്ന് മാത്രമേ എനിക്കറിയൂ. അവൻ എന്റെ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഈശ്വരൻ അവളെ രക്ഷിച്ചു. പകരം അവനെ ശിക്ഷിച്ചു. മറ്റൊന്നും എനിക്കറിയില്ല.
0: അപ്പോ മാഷ് പറയുന്നത് ഈശ്വരൻ അയാളെ തല്ലിക്കൊന്നു, എന്നിട്ട് അയാളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തി എന്നാണോ? ആട്ടെ, ആ മനുഷ്യൻ പൂജയെ ഉപദ്രവിക്കാനിടയുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നോ?
1: ഇല്ല.
0: പിന്നെന്തിനു പൂജയെ കാണാതായപ്പോ നിങ്ങൾ അയാളുടെ അടുത്ത് അന്വേഷിച്ചു എന്നു? അയാളെ മുറിയിൽ കാണാതായപ്പോ പരിഭ്രമിച്ചു, അയാൾ സ്ഥലം വിട്ടു എന്ന് നിങ്ങൾ കരുതി. പൂജയെ കാണാതായതുമായി അതിനെ ബന്ധപ്പെടുത്തി, അത് നിങ്ങളെ പേടിപ്പിച്ചു. എന്തുകൊണ്ട്?
1: അത്
0: ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ സ്വാമി എന്ന ആ മനുഷ്യനെ കുറിച്ച് ഇപ്പോൾ പറയുന്നതിലധികം നിങ്ങൾക്കറിയാമായിരുന്നു. എന്താണത്? ആരായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ? നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു അയാൾക്ക്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തിനയാൾ പൂജയെ കൊല്ലാൻ ശ്രമിച്ചു? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറയുന്നു. കമോൺ മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളത് പറഞ്ഞേ മതിയാകൂ.
1: സർ, എന്റെ മകളുടെ ജീവിതം.
0: നിങ്ങൾ സത്യം മുഴുവൻ പറഞ്ഞാൽ നിങ്ങളെയും കുട്ടിയെയും പരമാവധി സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളല്ല അയാളെ കൊന്നതെങ്കിൽ ഞാൻ ഇനിയും അന്വേഷണം തുടരാം. പക്ഷേ ആദ്യം നിങ്ങൾക്കറിയാവുന്നതെല്ലാം നിങ്ങൾ പറയണം.
1: ശരി സർ, എനിക്ക് അയാളെ നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാളുടെ യഥാർത്ഥ പേര് ദേവൻ മേനോൻ എന്നായിരുന്നു. എന്റെ മകളുടെ ഭർത്താവായിരുന്നു അയാൾ.
0: മകളുടെ ഭർത്താവോ? നിങ്ങൾക്കൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അതിനർത്ഥം അയാൾ പൂജയുടെ
1: അച്ഛനായിരുന്നു സർ.
0: പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു എന്നാണല്ലോ നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ
1: മരിച്ചത് എന്റെ മകൾ മാത്രമായിരുന്നു സർ. അതും അപകടത്തിലായിരുന്നില്ല, അവൻ കൊന്നതാ. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന മുറിയുടെ വാതിൽ വീണ്ടും തുറക്കുമ്പോൾ പുറത്തേക്ക് എരിച്ചു വരുന്ന പഴമയുടെ ഗന്ധമുണ്ട് എൻ്റെ ഈ വാക്കുകൾക്ക്. ഏകദേശം 1.5 പതിറ്റാണ്ടായി മനസ്സിലെ ഈ ഇരുട്ടറയ്ക്ക് താഴിട്ടിട്ട്.
0: മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: സത്യം, സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകളെ ഇവൻ കൊന്നതായിരുന്നു, ഒപ്പം പൂജയും അവൻ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവൾ രക്ഷപ്പെട്ടു. ഇന്നലത്തേത് പൂജയെ കൊല്ലാനുള്ള അവൻ്റെ 2-ാമത്തെ ശ്രമമായിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടെ അവൻ പരാജയപ്പെട്ടു.
0: നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ എന്തടിസ്ഥാനത്തിൽ വിശ്വസിക്കും?
1: 14 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത്. അന്ന് ഞാൻ ചേർത്തല യു പി സ്കൂളിലായിരുന്നു. മകളും ഭർത്താവും ആലപ്പുഴ ടൗണിലും. അവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിട്ടുണ്ട്. രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സത്യമാണ് പറയുന്നത്. സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനൊരു കള്ളം ഞാൻ പറയൂ, അവൻ്റെ ഫോട്ടോയും ഒരുപക്ഷെ നിങ്ങൾക്കവിടെ നിന്ന് കിട്ടിയേക്കും. അവൻ തന്നെയാണ് ഈ സ്വാമിയെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും. പൂജയ്ക്ക് 1 വയസ്സ് തികഞ്ഞ ദിവസം എൻ്റെ കരുണമോളെ അവൻ അവൻ്റെ

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർ നാടകത്തിന്റെ 19-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇനി ഫ്രിഡ്ജിനൊപ്പം മനസ്സും തണുക്കും. പിട്ടാപ്പിളിൽ ഏജൻസീസിൽ റെഫ്രിജറേറ്റർ സ്വന്തമാക്കാം. ദിവസം വെറും 30 രൂപ മുതൽ തവണ വ്യവസ്ഥയിൽ.
5: 20,000 വരെ ക്യാഷ് ബാക്ക്, മികച്ച എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ, ഒപ്പം കിടിലൻ ഓണം ഓഫേഴ്സ്.
4: 5,000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർക്കുക, മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो अब उमंग कार्यक्रम की तकनीकी टीम यानी जगबंधु, चेतना, अर्शद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
1: उमंग उमंग उमंग उमंग
2: नाम കേട്ടത് ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: പവർ കട്ടിനി പ്രശ്നമേ അല്ല. വീട്ടിലെ അൺ ഇന്ററപ്റ്റഡ് കംഫോർട്ടിനായി ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി സ്വന്തമാക്കാം പിട്ടാപ്പള്ളിൽ ഏജൻസീസിൽ.
6: സീറോ ഡൌൺ പേയ്മെന്റിൽ ലളിതമായ താവണ വ്യവസ്ഥയിൽ, കൂടാതെ 5000-ലധികം വിജയികൾക്ക് വമ്പൻ സമ്മാനങ്ങളും.
5: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.

ആകാശവാണി, ഇപ്പോൾ സമയം 3 മണി. ഇനി ഗാനോപഹാരമാണ്, പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരം. ഈ പരിപാടിയിൽ നമുക്ക് ആദ്യം ആസ്വദിക്കാം യേശുദാസും കല്യാണി മേനോനും പാടിയൊരു ഗാനം, ചിത്രം മംഗളം നേരുന്നു. ഗാനമെഴുതിയത് MD രാജേന്ദ്രൻ, സംഗീതം നൽകിയത് ഇളയരാജ.

ഗാനോപഹാരത്തിൽ നമുക്കിനി ജോണി വാക്കർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

അടുത്ത ഗാനം പാടിയത് വിജയ് യേശുദാസ്, ചിത്രം പ്രേമം. ഗാനരചന ശബരീഷ് വർമ്മ, സംഗീതം നൽകിയത് രാജേഷ് മുരുകേശൻ.

ഈ ഗാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. എഴുതിയത് ശ്രീകുമാരൻ തമ്പി. ചിത്രം തൂവാനത്തുമ്പികൾ.

ഗാനോപഹാരത്തിൽ ഇനി നാടുവാഴികൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ദിനേശും ഉണ്ണിമേനോനും പാടിയത്. ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം ശ്യാം.

0: ആകാശവാണി, ഇപ്പോൾ സമയം 4 മണി.
1: നേർമൊഴി
2: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി പി ജോയിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥ പദവിയിലിരുന്ന ആള്, അറിയപ്പെടുന്ന എഴുത്തുകാരൻ. വിശേഷണങ്ങൾ കൂടുതൽ പറയാതെ തന്നെ സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ഡോക്ടർ വി പി ജോയിയെ.
4: വളരെ നന്ദി.
3: സാറിന്റെ ഒരു പഠന കാലയളവ് പരിശോധിക്കുമ്പോൾ ആദ്യം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദം, MBA ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, പിന്നീട് ഊർജ പഠനത്തിൽ ഡോക്ടറേറ്റ്. ഇങ്ങനെയൊരു വ്യത്യസ്തമായ ഒരു പഠന മേഖലയായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നത്?
4: സിവിൽ സർവീസ് രംഗം എന്ന് പറയുന്നത് തന്നെ പൊതുവെ ഒരു ജനറലിസ്റ്റ് എന്നാണ് പറയുന്നത്. പല മേഖലകളിലുള്ള അറിവ് ആവശ്യമുള്ള ഒരു രംഗമാണ് ഇത്. ഇപ്പം ഞാൻ അടിസ്ഥാനപരമായിട്ട് എൻജിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും പിന്നീട് ഒരു ജനറലിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് മറ്റ് മേഖലകളിൽ, പ്രത്യേകിച്ച് MBA അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ ഇതുപോലെ റിസർച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. പിന്നെ അക്കാദമിക്കായിട്ട് എനിക്ക് ചെറുപ്പം മുതൽ വളരെയധികം താല്പര്യമുള്ള വിഷയങ്ങൾ പലതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലകളിൽ ഒതുങ്ങി നിൽക്കാതെ വിവിധ മേഖലകളിൽ, അത് മാനവിക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വൈവിധ്യമാർന്ന രംഗത്തേക്ക് പോയത്.
3: പൊതുവേ ഈ സയൻസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ കാര്യം

0: പരിശോധിക്കുമ്പോൾ സയൻസ് വിഷയങ്ങൾ പൊതുവെ അവർക്ക് ഒരു കീറാമുട്ടിയായിരിക്കും. പക്ഷെ സാറിന് ഇത് എത്ര ഊർജ്ജതന്ത്രത്തിലൊക്കെ ഇത്രയും താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ആ താല്പര്യം വികസിപ്പിച്ചത്?
1: ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ രസകരമായ ഒരു ഏരിയയാണ്. അത് വേണ്ട രീതിയിൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ ശാസ്ത്രവും സാഹിത്യവും അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ വികാസത്തിൻ്റെ രണ്ട് നെടും തൂണുകളാണ്. രണ്ടും പ്രത്യേക തരത്തിലുള്ള സത്യാന്വേഷണമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്, സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമമാണ്. ഈ സാഹിത്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സത്യാന്വേഷണം തന്നെയാണ്. പക്ഷേ സാഹിത്യം കൂടുതൽ മാനവിക തലങ്ങളിലുള്ള സത്യത്തെ അന്വേഷിക്കുമ്പോൾ ശാസ്ത്രം കൂടുതൽ ഭൗതികമായ സത്യത്തെ പിന്തുടരുന്നു എന്ന വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത്. പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ, അതൊരു തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളത്, അത് ജീവിതത്തെ പൂർണ്ണമാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നുകൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ സ്കൂളിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതൽ താല്പര്യം ജനിക്കാനും അത് അവർക്ക് ജീവിതത്തിന് കൂടുതൽ ഒരു സമ്പൂർണത കൈവരിക്കാനായിട്ട് അവരെ സഹായിക്കും.
0: ഇപ്പോൾ സാർ പഠിച്ചതൊരു സർക്കാർ സ്കൂളിലാണ്, പക്ഷേ ഇത്രയധികം നമ്മുടെ സർക്കാർ സ്കൂളിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വളരണം എന്നുണ്ടെങ്കിൽ അവർ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ്. സാറിൻ്റെ അനുഭവത്തിൽ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ എന്ത്?
1: അത് അങ്ങനെയുള്ള ഒരു ഇന്ന രീതിയിൽ എന്നുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ ഒരു പക്ഷേ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. പഠനം എന്ന് പറയുന്നതിനെ ഏത് രീതിയിൽ നിർവചിക്കുന്നു എന്നുള്ളതാണ്. സർക്കാർ സ്കൂളിൽ പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ വളരെ ഉയർന്ന തലങ്ങളിലെത്തുകയും വളരെ സർഗാത്മകമായ രീതിയിലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചവരാണ് കൂടുതൽ മുകളിലെത്തുന്നത് എന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ സംഭാവനകൾ നൽകുന്ന രീതിയിലുള്ള ഒരു തെളിവുമില്ല. പക്ഷെ അത് സ്ഥാപനങ്ങളെ ആശ്രയിച്ചിരിക്കും. എല്ലാ സ്ഥാപനവും ഒരുപോലെയല്ല. അത് സർക്കാരോ പ്രൈവറ്റോ എന്നുള്ള വ്യത്യാസം അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ സ്ഥാപനത്തിന് അതിൻ്റേതായ ഒരു ഭാവം ഉണ്ട്, ഒരു ആംബിയൻസ്. ഈ ഭാവം ആണ് അവിടുത്തെ വിദ്യാഭ്യാസം നിർണ്ണയിക്കുന്നത്. ആ ഭാവം എന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും പിന്നെ രക്ഷകർത്താക്കളും സമൂഹവും ഭൗതിക സാഹചര്യങ്ങളും എല്ലാം ചേർന്നിട്ട് ഒരു ജീവൻ, ഒരു ഭാവതലം സൃഷ്ടിക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ. അതൊരു പോസിറ്റീവായിട്ടുള്ള സാത്മകമായിട്ടുള്ള ഒരു ഭാവതലമാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസം കൂടുതൽ തഴച്ചു വളരും എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമ്മളവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ അധ്യാപകർക്ക് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഉണ്ട്. ഏറ്റവും വലിയ മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ എടുക്കുക, അദ്ദേഹത്തെ പഠിപ്പിച്ച ആളുകളാരൊക്കെയാണ്, അന്നത്തെ പ്രഗത്ഭരായ മിൻകോവിസ്കി എന്നൊക്കെ പറയുന്ന ഹിൽബർട്ട്, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അന്നത്തെ ശാസ്ത്രകാരന്മാരാണ് ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആ എൻവയൺമെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
0: ഈ സ്കൂളും അതുപോലെ തന്നെ സിലബസും കുട്ടികളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നില്ല. ഇപ്പോൾ തന്നെ കീം എൻട്രൻസ് ഒക്കെ വരുമ്പോൾ സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസ് അങ്ങനെ ഒരു സിലബസിൻ്റെ വേർതിരിവ് എങ്ങനെ തോന്നുന്നു സാറിന്?
1: സിലബസ് എന്നുള്ളതിനേക്കാൾ ഉപരി അധ്യയനത്തിലൂടെ അവർക്ക് ഈ ഓരോ മേഖലയിലുള്ള കൺസെപ്റ്റ്സ് അത് എത്രമാത്രം സ്വാംശീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടിസ്ഥാനപരമായ സങ്കല്പങ്ങൾ ഓരോ ഇതിലുമുണ്ട്. അത് സ്വന്തം ചിന്താശേഷിയിലൂടെ അത് സ്വാംശീകരിക്കുമ്പോഴാണ് അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഈ എൻട്രൻസ് പോലുള്ള സംവിധാനങ്ങൾ, പരീക്ഷകൾ തീർച്ചയായിട്ടും കുറേയൊക്കെ അതിനുള്ള കോച്ചിങ് അതിനെ ഒത്തിരി അത് സ്വാധീനിക്കും. അതിൻ്റെ റിസൾട്ട് വളരെയധികം കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്വാധീനമുണ്ട് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളുള്ളത് കൊണ്ട് ഇൻഫർമേഷൻ ആക്സസ്, എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടാൻ എളുപ്പമാണ്. അത് കാരണം ബുദ്ധിമാന്മാരായ കുട്ടികൾ ഇപ്പോൾ റൂറൽ ഏരിയയിലാണെങ്കിലും പണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾ കുറച്ച് പുറയിലായി പോകുമായിരുന്നു എൻട്രൻസൊക്കെ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ഇൻഫർമേഷൻ വ്യാപനം, വിവരവ്യാപനം ഗ്രാമ നഗരങ്ങളിലെല്ലാം വളരെ വലുതായിട്ടുള്ളത് കൊണ്ട്
0: കേരളത്തിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്നത്.
1: അതെ അതെ, അങ്ങനെ ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കെല്ലാം അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്.
0: 1985 സർ വിക്രം സാരാഭായ് സ്പേസില് ശാസ്ത്രജ്ഞനായി ജോലിക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് സർ ഈ സിവിൽ സർവീസിലേക്ക് വരാൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? ഇപ്പോൾ ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ?
1: അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അവിടെ ശാസ്ത്രജ്ഞനായിട്ട് ചേർന്നു. അന്ന് ഈ സ്പേസ് സയൻസ് ഇന്നത്തെ പോലെ അത്ര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നില്ല. കാരണം ഇന്ത്യ തന്നെയാണെങ്കിലും ആകെ ഒരു ASLV എന്ന് പറയുന്ന ഒരു റോക്കറ്റ് മാത്രമേ അന്ന് വിക്ഷേപിച്ചിരുന്നുള്ളൂ. അതിൽ PSLV എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ ഗൈഡൻസ് സംവിധാനത്തിലാണ് ഞാൻ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ ആ റോക്കറ്റിൻ്റെ ഗൈഡൻസിൻ്റെ സോഫ്റ്റ്വെയർ എഴുതാനായിട്ടുള്ളൊരു അവസരം എനിക്ക് അവിടെ വെച്ച് കിട്ടി. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ ഞാൻ 2 വർഷം പ്രവർത്തിച്ചപ്പോഴാണ് IAS ലഭിച്ച് അവിടുന്ന് രാജിവെച്ച് പോയത്. അന്നത്തെ എൻ്റെ

0: ചിന്താഗതി ഒന്ന്, ഈ പല മേഖലകളിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്ന ജോലി സിവിൽ സർവീസാണ് എന്നുള്ളതുകൊണ്ടും, പിന്നെ ഈ ശാസ്ത്രം എന്ന് പറയുന്ന കുറച്ചുകൂടെ ഈ സമൂഹത്തിൽ നിന്ന് മാറി ഒരു ദന്തഗോപുരത്തിലിരുന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനം പോലെ തോന്നിയതുകൊണ്ടും ഒക്കെയാണ് സിവിൽ സർവീസ് എഴുതാൻ കാരണം. നല്ലൊരു അവസരമാണ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല പല മേഖലകൾ കൈകാര്യം ചെയ്യുകയും ആ മേഖലകളിലൊക്കെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം തന്നെയാണ് സിവിൽ സർവീസ് എന്നാണ് എനിക്ക് ഇപ്പോഴും ഇന്നും തോന്നുന്നത്. കാരണം ഒരു സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്, ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണം. സദ്ഭരണമുള്ള സമൂഹങ്ങൾ, രാജ്യങ്ങൾ, അത് വളരെ വേഗം മുന്നോട്ട് പോകും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്. അപ്പോൾ ആ സദ്ഭരണമാണ് ആംബിയൻസ്, അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അവിടുത്തെ ആ മനുഷ്യശേഷി, ഇപ്പം നമുക്കൊക്കെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെയധികം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ നമ്മുടെ മൂന്നിലൊന്ന് ആളുകൾ യുവാക്കന്മാരാണ്. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏറ്റവും കൂടുതലുള്ള ഈ രാജ്യത്തിൻ്റെ ആ ശേഷി ഉപയോഗപ്പെടുത്തുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഭരണമാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ സദ്ഭരണം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ വളരെ പ്രധാനമാണ്. എത്ര വേഗം നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി എല്ലാ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് ഈ സദ്ഭരണമാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിന് എന്നും വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ രാജ്യം വികസിത രാജ്യമായി കഴിഞ്ഞാൽ കുറച്ച് പ്രാധാന്യം കുറഞ്ഞേക്കാം. പക്ഷേ വികസിത രാജ്യമാവുന്ന അതുവരെ സിവിൽ സർവീസ് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് നിർവഹിക്കും എന്നതിന് സംശയമില്ല.
1: സാറിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വീക്ഷണത്തോടുകൂടി സാർ വന്നു. പക്ഷെ ഇപ്പോ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് കണക്കാക്കി, അതിന്റെ കോച്ചിങ്ങിന് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ആ അന്നത്തെ പ്രിപ്പറേഷൻസും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു ചോയ്സിന്റെ പ്രിപ്പറേഷൻസും ഒക്കെ വ്യത്യാസം എങ്ങനെയാണ്?
0: സിവിൽ സർവീസിൽ ഇന്നത്തെ പോലെ അതും ഈ എൻട്രൻസ് പോലൊരു കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറിയത് അതൊരു നല്ല പ്രവണതയാണ് എന്ന് തോന്നുന്നില്ല. കാരണം അതിൻ്റെയുള്ള ഇൻഫർമേഷൻ എല്ലാം അവൈലബിൾ ആക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും കോച്ചിങ്ങിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സിവിൽ സർവീസിൽ കടന്നുകൂടുന്നത് അതുകൊണ്ട് ഒരാളിൻ്റെ സ്വന്തമായ ചിന്താശേഷി എത്രമാത്രം വികസിക്കും, അല്ലെങ്കിൽ സിവിൽ സർവീസ് ലഭിക്കുന്നവരുടെ ആ ഗുണനിലവാരം അതുകൊണ്ട് മെച്ചപ്പെട്ടതായിരിക്കും എന്ന കാര്യമൊക്കെ കൂടുതൽ സംശയത്തിലാണ്.
1: ആ സാർ, ഈ പറഞ്ഞ സദ്ഭരണത്തെ അത് ബാധിക്കില്ലേ ഇതുപോലെയുള്ള കുട്ടികൾ വന്ന്? കാരണം അവര് ഇങ്ങനെ നമ്മളൊരു ഹാച്ചറി പോലെ വന്ന് കഴിയുമ്പം ഈ ലക്ഷ്യബോധം ഇല്ലാതെ വന്ന് കയറി സർവീസിൽ കയറുമ്പോൾ
0: അതില് ഈ ഓരോ മേഖലയിലേക്ക് യുവാക്കന്മാര് കുട്ടികൾ ചേരുന്നത് അതാത് മേഖലയിൽ അവര് കാണുന്ന അവസരങ്ങളും അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും മറ്റ് അന്തരീക്ഷമൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ ഓരോ മേഖലയുടെ ആകർഷകത്വത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ശാസ്ത്രത്തിന് ഉള്ള ആകർഷകത്വം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്, അല്ലെങ്കിൽ മറ്റ് മേഖലകൾ, ഇതെല്ലാം മത്സരത്തിലാണ് നല്ല ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റിനെ കിട്ടാനായിട്ട്. അക്കൂട്ടത്തിൽ സിവിൽ സർവീസും മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ മത്സരം എന്ന് പറയുന്നത് ഈ ജോലിയുടെ നേച്ചർ മാത്രമല്ല, മൊത്തത്തിലുള്ള അന്തരീക്ഷം എങ്ങനെയാണ്, ഈ മേഖലയിൽ നമുക്ക് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമോ, ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യുമ്പോഴുള്ള ഒരു സംതൃപ്തി ലഭിക്കുമോ, അതുപോലെ മറ്റ് തരത്തിൽ എങ്ങനെയാണ്, എന്തെല്ലാം ഈ മേഖലയുടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകർഷിക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല കഴിവുള്ള കുട്ടികൾ എങ്ങനെയായാലും കോച്ചിങ് എടുക്കാതെയൊക്കെ ആണെങ്കിലും അവരത് നേടുകയും ചെയ്യും. അപ്പോൾ ആ മേഖലയുടെ ആകർഷണീയത നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ടാലൻ്റ് ഇതിൽ വരികയുള്ളൂ.
1: സാർ, പാലക്കാടാണ് ആദ്യമായിട്ട് സബ് കളക്ടറായിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. സർവീസിന്റെ തുടക്ക കാലത്തെ ആ ഒരു ഓർമ്മകൾ ഒന്ന് പറയാമോ?
0: അന്നത്തെ കേരളം ഇന്നത്തെ കേരളം തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ലേ? അതായത് 35 കൊല്ലം മുമ്പത്തെ കേരളമാണ് ഞാൻ സർവീസ് തുടങ്ങിയപ്പോൾ. അന്ന് കേരളം ഇതിനേക്കാളും കുറച്ച് വളരെയധികം കൂടുതൽ ഗ്രാമീണമാണ്. പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന വളരെ വലിയ മാറ്റം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
1: ഈ ഗവർണൻസ് ഒന്നും
0: ഗവർണൻസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അന്നും കേരളം ഈ വിദ്യാഭ്യാസ രംഗത്ത്, അല്ലെങ്കിൽ മനുഷ്യ വിഭവശേഷി മെച്ചപ്പെടുത്തുന്ന രംഗങ്ങളിൽ വളരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയും നല്ല പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങൾ, അത് ശരിയായ നയങ്ങൾ ആണെങ്കിൽ അത് സംസ്ഥാനത്തും വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ വലിയ സംഭാവനകൾ നൽകും. ചിലപ്പോഴൊക്കെ അന്നന്ന് ശരിയെന്ന് വിചാരിക്കുന്ന നയങ്ങൾ പിന്നീട് തെറ്റാണ് എന്ന് തെളിയപ്പെടാറുണ്ട്. കാലമാണതൊക്കെ നിശ്ചയിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ അന്നത്തെ സമൂഹത്തിന് തോന്നും ഇതാണ് വേണ്ടിയ നയം എന്ന് തോന്നിയാൽ, കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ തോന്നുന്നതായ അത് തെറ്റായിരുന്നു എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ ചിട്ടപ്പെടുത്തി അത് എത്രയും വേഗം നടപ്പാക്കിയെടുക്കുന്നതിലാണ് ഗവൺമെൻറ്റുകളുടെ ശക്തിയും ശേഷിയും നിലകൊള്ളുന്നത്.
1: ഈ ദീർഘവീക്ഷണമുള്ള നയങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക്

0: ഇതാണ്. അപ്പം ഈ ഉദ്യോഗസ്ഥർ തന്നെ, ഇപ്പൊ താങ്കളെ പോലുള്ള ഒരു ഓഫീസർ, ഈ സർവീസ് കാലയളവിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ, ഇപ്പൊ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടിരുന്നു, പെട്രോളിയം മന്ത്രാലയത്തിലിരുന്നു, ഇവിടെ വന്നിട്ട് ഭവന നിർമ്മാണം, ഗതാഗതം, അങ്ങനെ എത്രയോ വകുപ്പുകളിൽ താങ്കൾ ജോലി ചെയ്തു. ഒരു ദീർഘവീക്ഷണമുള്ള നയം രൂപീകരിക്കാനും അത് നടപ്പാക്കാനും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ തടസ്സം നേരിട്ടിട്ടുണ്ടോ?
1: ഈ നയങ്ങൾ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു മേഖലയിൽ വരുന്ന കാര്യങ്ങളിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിലുള്ള പ്രപ്പോസൽ, പദ്ധതികൾ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. അവർ അവരവരുടെ മേഖലകളിൽ നല്ല പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ മനസ്സിലാക്കി ആ രീതിയിൽ ആ മേഖലയെ മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ഈ തരം സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ അവസാനം സ്വീകരിക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യും. കാരണം അത് അതിൻ്റെ അധികാരം ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുത്ത പിന്നെ ജനപ്രതിനിധികളുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കും തീർച്ചയായിട്ടും ഒരു ഒരു റോള് ഉണ്ട് ഈ കാര്യത്തിൽ.
0: 2021 കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്നത്. അത് കോവിഡിൻ്റെ എനിക്ക് തോന്നുന്നു രണ്ടാം വരവിൻ്റെ സമയമാണ്. ആ സമയത്ത് നേരിട്ട വെല്ലുവിളി,
1: കോവിഡിൻ്റെ രണ്ടാം ഘട്ടം തീർച്ചയായിട്ടും വളരെ വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ കേരളത്തിനെ സംബന്ധിച്ചോളം നമുക്ക് ചില പ്രത്യേകിച്ച് ചില ഗുണങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ നമ്മുടെ ആരോഗ്യരംഗം പൊതുവെ മെച്ചപ്പെട്ടതാണ്. രംഗത്ത് നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്, നല്ല സ്റ്റാഫുണ്ട്, അങ്ങനെ വളരെ നമുക്ക് പല മെച്ചങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾ കൊണ്ടാണ് പുറത്തുള്ള സംസ്ഥാനത്ത് ഉള്ള കേരളീയരും വിദേശത്തുള്ള കേരളീയരും ഒക്കെ കോവിഡ് കാലഘട്ടത്തിൽ പലരും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്ന് ഇവിടെ അന്ന് താമസിച്ചത്. അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു ചലഞ്ചിങ് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ എന്നാലും ആ സമയത്ത് കേരളത്തിന് ഏറ്റവും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാം ഘട്ടത്തെ നേരിടുന്നതിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ മൊത്തത്തിലുള്ള നമ്മുടെ രോഗികൾക്ക് ബെഡ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മരുന്നില്ലാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ ഇല്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റും കേരളത്തിൽ നിന്ന് ഉണ്ടായില്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ വളരെ വലിയ, വളരെ ഗൗരവതരമായ പ്രശ്നമായിരുന്നു. പക്ഷേ കേരളത്തിൽ അത്തരം യാതൊരു സംഭവങ്ങളും ഉണ്ടാവാതെ നമ്മുടെ ഈ രംഗത്ത് കോവിഡ് കൈകാര്യം ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്.
0: അതുപോലെ തന്നെ ഇ ഗവർണൻസ് മേഖലയിൽ എനിക്ക് തോന്നുന്നു രാജ്യത്തെ തന്നെ സമ്പൂർണ്ണ ഇ ഗവർണൻസ് സംസ്ഥാനമായി കേരളം മാറിയത് അങ്ങയുടെ ഒരു കാലഘട്ടത്തിലാണ്.
1: ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് എൻ്റെ ഡിഗ്രി. അതുകൊണ്ട് ഏത് ജോലിയിൽ പോയാലും അവിടെ ഇ ഗവർണൻസ് എനിക്ക് വളരെ പ്രിയപ്പെട്ട മേഖലയാണ്. അത് കാരണം ഞാൻ ഇരുന്ന പല തസ്തികകളിലും, ഇപ്പം EPFO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ തലവനായിട്ട് ഞാൻ 2.5 കൊല്ലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് EPFOയെ മുഴുവൻ ഇലക്ട്രോണിക്കാക്കി മാറ്റിയത്. അതുപോലെ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അപ്പം ഞാനതിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു 1.5 കൊല്ലം. ആ സമയത്ത് ഹൈഡ്രോ കാർബൺസ് ഓഫീസ് മുഴുവൻ പേപ്പർലെസ്സായി, ഒരു പേപ്പറും ഇല്ല. അതുപോലെ കേരള ഗവൺമെൻറ് വന്നപ്പോൾ ഇവിടെ കൂടുതൽ ഇ ഗവേണൻസിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. എന്താ അതിന് ഇൻട്രസ്റ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇ ഗവേണൻസ് കൊണ്ട് കിട്ടുന്നത്. ഇ ഗവേണൻസിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സമൂഹത്തിനെ സംബന്ധിച്ചോളം അതിൽ നിന്നുള്ള റിട്ടേൺ മറ്റേത് തലത്തിൽ സമൂഹം നിക്ഷേപിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം ഇതിൻ്റെ ആ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ സർവീസസ് എല്ലാം വളരെ ഫെയറായിട്ട്, നിഷ്പക്ഷമായിട്ട്, വേഗത്തിൽ ആളുകൾക്ക് ലഭ്യമാവുന്നു. തീരുമാനങ്ങൾ വളരെ സുതാര്യമായിട്ട് വേഗത്തിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ പല മടങ്ങ് സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന നേട്ടങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് അഴിമതി ഇല്ലാതാക്കുന്നതിൽ വളരെ വലിയ പങ്കുള്ളൊരു മേഖലയാണ് ഈ ഇ ഗവേണൻസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ട് കേരളത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ചേഞ്ച് ഈ ഗവേണൻസിൽ ഉണ്ടാക്കി. ഒരു പക്ഷേ കേരളം മുഴുവൻ പേപ്പർലെസ് ആക്കാനായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പെട്ടെന്ന് എല്ലാവരും ഉപയോഗിച്ചിരുന്നെങ്കിൽ അപ്പോഴേ പേപ്പർലെസ് ആയേനെ. പക്ഷേ പിന്നെ ആളുകളെല്ലാം ഉപയോഗിച്ച് വന്നിട്ട് ഇപ്പോൾ കുറേയൊക്കെ അതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം കേരളത്തിലെ ആളുകൾക്കെല്ലാം അത്തരം സാക്ഷരതയുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മൊബൈൽ വഴി അല്ലെങ്കിൽ മറ്റേ അക്ഷയ സെൻറ്ററോ കമ്പ്യൂട്ടറുകൾ വഴി അവരുടെ റിക്വസ്റ്റുകൾ കൊടുക്കുകയും അത് ഇലക്ട്രോണിക്കായിട്ട് പ്രോസസ്സ് ചെയ്ത് വളരെ വേഗം തീരുമാനങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം അത് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി വളരെ വളരെ വലുതാണ്.
0: ഇത്രയും നമ്മൾ പറഞ്ഞ സാറിന്റെ ഒരു സർവീസ് കാലഘട്ടം, എന്താ പറയുക, ഒരു റിയൽ വേൾഡ്, ഒരു ഇമാജിനറി വേൾഡിന്റെ കൂടെ പ്രതിനിധിയാണ് സാറ്, ഒരു എഴുത്തുകാരൻ കൂടിയാണ്. എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്?
1: ഞാൻ ഈ കാവ്യാത്മകമായ മേഖല ഇപ്പോഴല്ല, സ്കൂൾ കാലം മുതലേ ഉണ്ട്. അത് എൻ്റെ വേറൊരു തലമാണ്. ഞാനത് ഔദ്യോഗിക തലമായിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.

0: അതുകൊണ്ട് ഞാൻ എൻ്റെ എഴുത്തെല്ലാം വേറെ ഒരു പേരിലേ എന്ന് വെച്ചാൽ
1: ജോയ് വാഴയിൽ,
0: ജോയ് വാഴയിൽ എന്നുള്ള പേരിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സ്കൂൾ കാലത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കവിത എഴുതുക 9-10 ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കോളേജ് കാലത്തുണ്ട്, അന്നും പബ്ലിക്കേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തു വന്നത് 2001 ഡി സി ബുക്സ് മണൽ വരകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പം അങ്ങനെ ഈ കവിത എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് സ്കൂൾ കാലം തൊട്ടേ നമ്മുടെ സുഹൃത്താണ്. അതിനൊരു കാരണം എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു വിശ്വാസം, നമ്മുടെ വിദ്യാഭ്യാസം പൂർണ്ണമാവണമെങ്കിൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ വിദഗ്ധനാവാൻ ശ്രമിക്കുന്നു, കൊള്ളാം, എഞ്ചിനീയറിംഗ് ആവാം, മെഡിസിൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയാവാം, പക്ഷേ നമ്മൾ പഠിക്കുന്ന ആ വിഷയത്തിൻ്റെ കൂടെ നമ്മൾ ഈ ലിറ്ററേച്ചർ, ഫിലോസഫി, അസ്ട്രോണമി ഇത് മൂന്നും കൂടി പഠിച്ചാലേ വിദ്യാഭ്യാസം പൂർണ്ണമാവുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ഈ മേഖലകളെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ അറിവ് വേണം എങ്കിലും, കാരണം മനുഷ്യൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനിൽ ഉള്ള ഒരു പൂർണ്ണതയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലിറ്ററേച്ചർ. കാരണം ഈ കവിത എന്ന് പറയുന്നതിൻ്റെ ആ മനോഹാരിത, അത് സത്യം, ശിവം, സുന്ദർ എന്ന് കേട്ടിട്ടില്ലേ, ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി എന്നാണ്. ഇത് മൂന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം വരുമ്പോൾ അതിൽ കവിത ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യം നമുക്ക് വേണേൽ ശാസ്ത്രം വഴി കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷേ ഈ ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി രണ്ടാമത്തെ മൂന്നാമത്തെയും കാര്യങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ, അത് സംശീകരിക്കാൻ കവിതയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്.
1: ഈ കവിതകൾ എഴുതുമ്പോൾ ശരിക്കും സാറിന് എങ്ങനെയാ, ബാല്യകാലത്തെ ഓർമ്മകളാണോ, മാതൃവിലാപം?
0: എനിക്ക് കവിതകൾ, ഞാൻ ഇപ്പം അടുത്ത കാലത്തുണ്ടായ ഒരു രസകരമായ സംഭവം, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ അവിടുത്തെ ഇൻസെപ്ഷൻ ഡേക്ക് എന്നെ വിളിക്കാനായിട്ട് വന്നു. ഞാനവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണല്ലോ. അപ്പോൾ അദ്ദേഹം ക്ഷണിക്കാൻ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു നോട്ട് ബുക്കുമായിട്ടാണ് വന്നത്. അപ്പം ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായി IAS പോകുന്ന കാലത്ത് ഞാൻ പഠിച്ച നോട്ടുകൾ ഒക്കെ എൻ്റെ സുഹൃത്തിൻ്റെ മുറിയിൽ വെച്ചിട്ടാണ് ഈ ഇവിടുന്ന് പോയത്. പിന്നെ ഞാൻ ആ നോട്ട്ബുക്കുകളൊന്നും എടുത്തില്ല. ഈ അന്നത്തെ ഒരുപാട് ഒരു ട്രങ്ക് മുഴുവനുള്ള നോട്ട് പുസ്തകങ്ങളും നോട്ട് ബുക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പല വിദ്യാർത്ഥികളെ എടുത്തുകൊണ്ട് പോയി പഠിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഈ നോട്ട്ബുക്കുകൾ ചെതറിപ്പോയ കൂട്ടത്തിൽ എൻ്റെ ഒരു കവിത എഴുതിയ നോട്ട്ബുക്ക് ഇദ്ദേഹത്തിന് കിട്ടി. ഞാൻ പോകുന്ന 1-2 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നത്. അപ്പോൾ കിട്ടി. അത് കഴിഞ്ഞ് അദ്ദേഹം അത് 35 സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് കൊണ്ടെത്തുന്നു അന്നത്തെ നോട്ട്ബുക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എഞ്ചിനീയറിംഗ് കോളേജ് കാലത്ത് എഴുതിയ പല കവിതകളുമാണ്, അതൊക്കെ കൈമോശം വന്ന കവിതകളാണ്. അപ്പോൾ അതിലൊരെണ്ണം ഞാൻ ഇപ്പോൾ ചൊല്ലിച്ച് യൂട്യൂബിൽ ഇട്ടു. വിട എന്നാണ് ആ കവിതയുടെ പേര്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് അതങ്ങ് നഷ്ടപ്പെടാമായിരുന്നു ഈ കവിതകളെല്ലാം, പക്ഷേ ഇതുപോലുള്ള സംഗതികൾ അതിൻ്റേതായ ഒരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും മുളച്ചു വരുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വിദ്യാർത്ഥികളെ കവിത അതുപോലുള്ള സർഗാത്മക രംഗവുമായിട്ട് പരിചയപ്പെടുത്തിയാൽ, കവിത മാത്രമാണെന്നില്ല, കഥയോ നോവലോ അതുമല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും കല, സംഗീതം, ഇങ്ങനെ സർഗാത്മക രംഗത്തിലേക്ക് അവർക്കൊരു കാഴ്ചപ്പാട് കിട്ടിയാൽ അവർക്ക് നശീകരണമായ രംഗത്തേക്ക് പോകാനായിട്ട് തോന്നുകയില്ല. ഇപ്പോൾ നമ്മൾ വിദ്യാലയങ്ങളിലെല്ലാം വലിയ പ്രശ്നം എന്താ, മയക്കുമരുന്ന്, പിന്നെ മറ്റു തരത്തിലുള്ള സംഘർഷം, വയലൻസ്, ഹിംസ, വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രവണതകളല്ലേ ഒരു സമൂഹത്തിൽ. അത് സ്കൂളിലോ കോളേജുകളിലൊന്നും ഇതുണ്ടാവാനേ പാടുള്ളതല്ല. അപ്പോൾ ഇത്തരം പ്രവണതകളെ എങ്ങനെ നമുക്ക് ഇല്ലാതെയാകാൻ സാധിക്കും? അതിനുള്ള മാർഗമാണ് ഈ സർഗാത്മകത. അപ്പോൾ ഇത് നമ്മൾ അവരെ പരിചയപ്പെടുത്തിയാൽ, മനുഷ്യന് ഇങ്ങനെ ഒരു തലമുണ്ട്, മനുഷ്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, സർഗാത്മകതയുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഭാവന അതിൽ വളരുകയും അവർ കൂടുതൽ ഫലവത്തായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: സർ, കവിത മാത്രമല്ല നോവലും എഴുതിയിട്ടുണ്ട്, ഏതാണ് കൂടുതൽ ഇഷ്ടം?
0: കവിതയാണ് എൻ്റെ മേഖല. ഞാൻ നോവൽ 2 എഴുതി, പക്ഷേ ഞാൻ കവിത 16 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ വേറെ 4 വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ 10, 20, 22, 21 എങ്കിലും കവിതാരംഗത്തുണ്ട്. അപ്പോൾ കാരണം എനിക്ക് കവിത, മലയാള കവിതയോടാണ് ഏറ്റവും താല്പര്യം.
1: സാർ, ഈ റാപ്പ് മ്യൂസിക് ഇപ്പോൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ പാട്ട് മറ്റ് ഇഷ്ടങ്ങളുണ്ടോ?
0: എനിക്ക് വളരെ ഇതുപോലെ, അതായത് കവിത, ശാസ്ത്രം, എനിക്കിപ്പോഴും ശാസ്ത്രം വലിയ പ്രിയപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഫിസിക്സ്. കാരണം അത് ശരിക്കും സത്യാന്വേഷണമാണ്. ഞാൻ സത്യാന്വേഷണത്തിൻ്റെ 2 മേഖലകൾ കണ്ടി പഠിച്ചിരിക്കുന്ന ഒന്ന് ഫിലോസഫി, തത്വശാസ്ത്രവും, മറ്റത് ഫിസിക്സുമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഊർജ്ജതന്ത്രത്തിലൊരു ചെറിയ ഒരു ഗവേഷണ പ്രബന്ധം ഇങ്ങനെ എഴുതുന്ന പരിശ്രമത്തിലാണ്. അത് വളരെ രസകരമാണ്.

0: അത് യഥാർത്ഥത്തിൽ പ്യുവർ ട്രൂത്ത് എൻ്റെ ഒരു അന്വേഷണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഏരിയ ഈ കവിത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മറ്റ് മേഖലകൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാ മേഖലയും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
1: സർ, 14 ഉപനിഷത്തുകൾ ശരിക്കും മലയാളത്തിൽ ശ്ലോക രൂപത്തിലേക്ക് എടുത്ത്, അപ്പോൾ ഈ തത്വശാസ്ത്രപരമായിട്ടുള്ള സാറിൻ്റെ ഒരു വീക്ഷണം ഈ ഉപനിഷത്തുകൾ പരിഭാഷ ചെയ്തപ്പോൾ എങ്ങനെയാണ്?
0: തത്വശാസ്ത്രം എന്ന് പറയുന്നത് സത്യാന്വേഷണമാണ്. ശാസ്ത്രം, തത്വശാസ്ത്രം, ഇത് രണ്ട് തലത്തിലുള്ള തത്വാന്വേഷണമാണ്. ശാസ്ത്രം ഭൗതികമായ തത്വാന്വേഷണമാണ്. ഈ തത്വശാസ്ത്രം എന്ന് പറയും സത്യം അന്വേഷിക്കുന്നു, പക്ഷേ അത് വെറും ഭൗതികമാവണമെന്നില്ല, കൂടുതലും മനുഷ്യൻ്റെ എന്താണ് മെറ്റഫിസിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു തലത്തിൽ വേറൊരു രീതിയിൽ സത്യം അന്വേഷിക്കുന്നതാണ്. ഞാൻ ആദ്യം എനിക്ക് ഈ പാശ്ചാത്യ തത്വശാസ്ത്രമാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്, വെസ്റ്റേൺ ഫിലോസഫി. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്, അല്ലെ അറ്റ്ലീസ്റ്റ് അതിന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യൻ ഫിലോസഫി വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പാശ്ചാത്യ തത്വശാസ്ത്രത്തെക്കാളും കുറേ സുപ്പീരിയറാണ് ഇന്ത്യൻ തത്വശാസ്ത്രം, അതിന് യാതൊരു സംശയമില്ല. കാരണം അതിന് എന്തുകൊണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാശ്ചാത്യ തത്വശാസ്ത്രം കുറച്ചുകൂടെ അത് ഒരുപക്ഷെ മോഡേണാണ്, ഇന്ത്യയുടെ ആയിരിക്കും കുറച്ചുകൂടെ പ്രാചീനമായിട്ടുള്ള സംഭവം. അപ്പോൾ അവരുടെ ചിന്തകൾ കൂടുതൽ ഈ ശാസ്ത്രീയമായ ചിന്തയ്ക്ക് ശേഷം വന്നതായതുകൊണ്ട് കൂടുതൽ ലോജിക്ക്, ഹ്യൂമൻ ലോജിക്ക് എന്ന് പറയുന്നത് അവർ ഭൗതിക ലോകത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പുറമേയാണ് നമ്മുടെ ബാഹ്യ ലോകത്തേക്ക് നമ്മുടെ ലോജിക്ക്, നമ്മുടെ യുക്തി പ്രസരിപ്പിച്ചപ്പോൾ അതാണ് അവരുടെ പരിശ്രമം, പാശ്ചാത്യ തത്വ ചിന്ത. പക്ഷേ ഇന്ത്യൻ തത്വശാസ്ത്രത്തിൻ്റെ ഗതി വളരെ വ്യത്യാസമാണ്. അത് ഈ നോവർ, അറിയുന്ന ആൾ, ജ്ഞാതാവ് എന്നാണ് പറയുന്നത്. ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, മൂന്ന് സംഗതികളുണ്ട്. ഈ അറിയാൻ ശ്രമിക്കുന്ന ആൾ അറിയാൻ ശ്രമിക്കുന്ന വസ്തുവെ അറിവിൻ്റെ പ്രക്രിയ വഴി നോക്കുമ്പോൾ ആ മൊത്തം പ്രക്രിയയെ യുക്തിപൂർവ്വം നോക്കി കാണാനുള്ള പരിശ്രമമാണ് ഈ ഇന്ത്യൻ തത്വചിന്ത. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കുന്ന, അറിയാൻ ശ്രമിക്കുന്ന ആ വ്യക്തിയില്ലേ ജ്ഞാതാവ്, ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യൻ തത്വചിന്തയിൽ. കാരണം നമ്മുടെ മനസ്സിലോട്ടാണ് ടോർച്ചടിക്കുന്നത്, ഈ അറിയാൻ നോക്കുന്ന ആളിലേക്കാണ് കൂടുതൽ ടോർച്ചടിക്കുന്നത്. മറ്റേ പാശ്ചാത്യ തത്വചിന്ത അങ്ങനെയല്ല, അത് അറിയപ്പെടുന്ന വസ്തുവിലേക്കാണ് വെളിച്ചം അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് വളരെ വലിയ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചകൾ ഉള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ തത്വചിന്ത. ആ ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഉപനിഷത്തുകൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ കാഴ്ചപ്പാട്, ഈ സത്യത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെ സമ്പൂർണ്ണമാക്കുവാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളൊരു കൂടുതൽ ഭാഗികമായ കാഴ്ചപ്പാടേ നമുക്ക് കിട്ടുള്ളൂ. ശാസ്ത്രം പഠിച്ചാൽ പോലും ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടെ പൂർണ്ണമാക്കാൻ ഉള്ള ഒരു പ്രവർത്തനം ഉപനിഷത്തുകളിൽ, ആ കാഴ്ചപ്പാട് കിട്ടാൻ ഉപനിഷത്തുകൾ ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപനിഷത്തുകളെല്ലാം തർജ്ജമ ചെയ്യാൻ തുടങ്ങിയത്.
1: ഇതിനിടയ്ക്ക് സാറിന് എസ്കേപ്പ് ഒറ്റക്കാട് അവാർഡ് അതൊക്കെ ലഭിച്ചു. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ എഴുത്തിൽ കൂടുതൽ എന്തെങ്കിലും മിനുക്കുപണികൾ വീണ്ടും വേണം എന്ന് തോന്നിയിട്ടുണ്ടോ?
0: പുരസ്കാരങ്ങൾക്ക് ഒരേ ഒരു പ്രാധാന്യമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പുസ്തകങ്ങൾ അത് വായിക്കാൻ ചിലപ്പോൾ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം, അത് മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ.
1: കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: എൻ്റെ വൈഫ്, ഭാര്യ ഷീജ ജോയ്, രണ്ട് മക്കളുണ്ട്, ഒരു മോനും മോളും.
1: സ്നേഹമില്ലെന്ന അകിൽ നിഷ്ഫല ജന്മം നീയും എന്ന് സാറിൻ്റെ ഒരു വരികളാണ്. ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ, സഫലമാക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സാറിന് പറയാനുള്ളത്?
0: ജീവിതം എന്ന് പറയുന്നത്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 30, ശകവർഷം 1948 ഭാദ്രം 24, 2026 സെപ്റ്റംബർ 15 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പതിവ് പോലെ ചോദ്യോത്തരവേളയോടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. ചോദ്യം ഇതാണ്: അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിൽ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നാം അറിയാതെ തന്നെ പഴയൊരു നാട്ടുവഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് പോലെ തോന്നും. ഓർമ്മകളുടെ ജനൽ തുറക്കുമ്പോൾ മറന്നുപോയ മുഖങ്ങളും സ്ഥലങ്ങളും കാലങ്ങളും വീണ്ടും മനസ്സിൽ തെളിയും. അങ്ങനെയൊരു കാലത്തിൻ്റെ പാട്ടുകളിലേക്ക് ഇനി നമുക്കൊരു യാത്ര പോകാം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി മണ്ണിൻ്റെ മണവും ഗ്രാമത്തിൻ്റെ നന്മയും നിറഞ്ഞ ഒരു സംഗീത ലോകത്തേക്ക്. മണ്ണിനെ തൊട്ടറിഞ്ഞ വരികൾ, ഗ്രാമത്തിൻ്റെ ഹൃദയമറിഞ്ഞ ഈണങ്ങൾ, കാലം കടന്നും കാതിൽ മുഴങ്ങുന്ന അമൂല്യ ഗാനങ്ങൾ. ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഗാനം CID നസീർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഇനി കൊച്ചനിയത്തി എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം പൂക്കഴേന്തി.

0: രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി യേശുദാസും ജയചന്ദ്രനും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഡോക്ടർ പവിത്രൻ രചിച്ച് എ ടി ഉമ്മർ ഈണ നൽകിയ ഈ ഗാനം ജലകന്യക എന്ന ചിത്രത്തിൽ നിന്നും.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി കേൾക്കാം മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദക്ഷിണാമൂർത്തി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: അടുത്ത ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണമൂർത്തി.

ഇനി പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദേവരാജൻ, പാടിയത് യേശുദാസ്.

പൊഴുകുന്ന കണ്ണീരിൻ കഥകൾ പാടി ഒരു ചാൺവയറിനു വഴിയും തേടി പാടാത്ത പാട്ടിൻ്റെ കാണാത്ത ചിറകിന്മേൽ പറക്കുമ്പോൾ വേദന മറക്കുന്നു മണ്ണിൻ്റെ മക്കൾക്ക് വിശക്കുന്നു.

അച്ഛൻ്റെ ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ ഗാനത്തോടെ മണ്ണിൻ്റെ ഗന്ധമുള്ള ജീവിതഗന്ധിയായ പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി സമാപിക്കുന്നു. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം 101.4, സമയം 5 മണി. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കട്ടപ്പഞ്ചായത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഇബ്രാഹിം ഭവധാരണി എന്നിവർ പാടിയത്.

അടുത്ത ഗാനം ചിത്രയും സംഘവും പാടിയത്. ചിത്രം സുന്ദരപുരുഷൻ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-നും 44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറു

0: പ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റുമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രണമില്ലാതെ പ്രമേഹമുണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ തകരാറുകൾ, ഹാർട്ടിൻ്റെ താളമെടുപ്പിലെ വ്യത്യാസം, വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയൻ്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ളൊരു സാധ്യതയാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ളൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിൻ്റെ കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പോൾ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണത്. അപ്പോൾ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കുഴലുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പോൾ ഈ രക്തക്കുഴലുകൾക്കുള്ളിൽ അന്യൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കുഴലിൻ്റെ ഭിത്തി വീക്കാവുമ്പോൾ അന്യൂറിസം ഉണ്ടാകും. ഈ അന്യൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിൻ്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മേഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം BFAST എന്ന് പറയും, BE അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോവുക, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ച് പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. E for Eyes, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കുക അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. F for Face, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. A for Arm, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. S for Speech, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ T for Time, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു CT

0: സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കട്ട അലിയിപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകണം, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല, എത്രയും പെട്ടെന്ന്. കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടോ, അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേന്നങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു നേരം കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാകും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിലാർക്കെങ്കിലും ഇങ്ങനെ അനൂറിസംസ് വന്ന് രക്തക്കുഴലിലെ അനൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിംഗ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിൻ്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സ ഉണ്ട്, അത് പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി നമുക്ക് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 മന്ത്സിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിൻ്റെ പുനരധിവാസം ചെയ്യേണ്ടത്.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്.

0: അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിൻ്റെയും ഫാമിലിയുടെയും സ്ട്രെസ്സ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിൻ്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പോൾ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്.
0: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
7: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
8: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
9: LIC ഹർബൽ ആപ്കെ സാത്ത്.
10: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. അതിഗാനം ചെത്തിപ്പോത്തു ചെമ്പകം പോത്തു എന്ന നാടകത്തിനു വേണ്ടി ജെൻസി പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത, ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: അടുത്ത ഗാനം ദലീമ പാടിയത്, നാടകം ക്ലിയോപാട്ര.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. ഇതിൽ ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ ഡോക്ടർ സുജാജി സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ എഴുത്തുകാരി പ്രീതിയുമായി NS ജയമോഹൻ നടത്തുന്ന അഭിമുഖം. 8:00 സർഗകേരളം. സി റഹീം അവതരിപ്പിച്ച കഥ കെട്ടുകുതിര. പ്രഭാവർമ്മ അവതരിപ്പിച്ച കഥ തൊടാതെ തൊട്ടു. CP നായർ അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഓണക്കളികൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ആലഞ്ചേരി VK ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ സൂര്യമാനസം. 10:00 ഇസൈ ത്വൻട്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 തേനസൈ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താ വീക്ഷണം. 6:50 കാർഷിക ജീവനം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യഗീതികൾ ലളിതഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10:00 ഹൃദയരാഗങ്ങൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: സ്റ്റെം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
1: LIC ഹർ പൽ ആപ്കെ സാത്ത്.
2: ഇന്ന് 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ കേൾക്കാം എഴുത്തുകാരി പ്രീതിയുമായി NS ജയമോഹൻ നടത്തുന്ന അഭിമുഖം. 8:00 സർഗ കേരളത്തിൽ സി റഹീം അവതരിപ്പിച്ച കഥ കെട്ടുകുതിര, പ്രഭാവർമ്മ അവതരിപ്പിച്ച കഥ തൊടാതെ തൊട്ടു, CP നായർ അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഓണക്കളികൾ എന്നിവ. 9:30 ആലഞ്ചേരി VK ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ സൂര്യമാനസം. 10:00 ഇസൈ തെൻട്രിൽ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ ഉഡാൻ. ഒരിക്കൽ കൂടി പറയാം, അനധികൃത ഡ്രോണുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനുമായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ഉഡാൻ.

0: ഇനി കാലാവസ്ഥ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും പൊതുവെ മേഘാവൃതമായിരുന്നു. ചിലയിടങ്ങളിൽ മഴ പെയ്തു. ശക്തമായ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ദേവികുളം സ്പൈസ് FM.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാറ്റുവേലയിൽ പയർവർഗ വിളകളെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
4: മനുഷ്യനെയും ഒരുപോലെ പരിപോഷിപ്പിക്കുന്ന വിളകളാണ് പയറുവർഗ വിളകൾ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള മാംസ്യത്തിന്റെ അളവ് ഇവയെ ചെലവ് കുറഞ്ഞ മാംസ്യാഹാരം എന്ന വിശേഷണത്തിന് അർഹരാക്കുന്നു. അതിനാൽ തന്നെ ഈ വിളകൾ സസ്യാഹാരികൾക്ക് പ്രോട്ടീന്റെ ഒരു പ്രധാന സ്രോതസ്സാണ്. ധാന്യവിളകളിൽ ഇല്ലാത്ത അമിനോ അമ്ലങ്ങളും ഇവയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നത് ഇവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം ഒരു വ്യക്തിക്ക് 50 മുതൽ 60 ഗ്രാം പയറുവർഗം ഭക്ഷണമായി ലഭിക്കണം എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നത് ശരാശരി 5-ൽ താഴെ ഗ്രാം മാത്രമാണ്. സുസ്ഥിര കൃഷിയിൽ പയറുവർഗ വിളകളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഈ വിളകളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിൽ അടങ്ങിയിരിക്കുന്ന ഉപകാരികളായ റൈസോബിയം എന്ന ബാക്ടീരിയ ഇവ കൃഷി ചെയ്യുന്ന മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുള്ള ബാഹ്യജനകം അഥവാ നൈട്രജൻ വലിച്ചെടുത്ത് ചെടികൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നു. ഇവ കൃഷി ചെയ്യുന്നതിന് പുറമെ ഇവയുടെ അവശിഷ്ടം മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നതും മണ്ണിൽ അഴുകിച്ചേരാൻ അനുവദിക്കുന്നതും മണ്ണിൻ്റെ ഫലപുഷ്ടിക്കും ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഏറെ സഹായകരമാകും. പയറുവർഗ വിളകൾ തനിവിളയായി കൃഷി ചെയ്യാൻ തക്കവണ്ണം

ധാരാളം ഭൂമി കണ്ടെത്തി വിളവ് വർദ്ധിപ്പിക്കുക എന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. അതിനാൽ മൂന്നാം വിളക്കാലത്ത് തരിശു കിടക്കുന്ന നെൽവയലുകൾ പയറുവർഗ വിളകളുടെ കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അതുപോലെ പുരയിടങ്ങളിലും ഇടവിള കൃഷിയായും നമുക്ക് പയർ ചെടികൾ കൃഷി ചെയ്യാവുന്നതാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും യോജിച്ച പയറുവർഗ

കുറ്റിച്ചെടിയായി കൃഷി ചെയ്യപ്പെടുന്ന ഇനങ്ങളാണ് കനകമണി, ഭാഗ്യലക്ഷ്മി, DC-15, PG-CP-6. അതുപോലെ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ കുറ്റിപ്പയർ ഇനങ്ങളാണ് KU-അപൂർവ, KU-ശ്രീനന്ദ എന്നിവ. മിക്ക കുറ്റിപ്പയർ ഇനങ്ങളും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്നവയാണ്. KU-അപൂർവ എന്ന കുറ്റിപ്പയർ ഇനം 70 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. പാടങ്ങളിൽ 3ാം വിളയായും തെങ്ങിൻ തോപ്പിൽ ഇടവിളയായും 2ാം വിളക്കാലത്തും ഇവ കൃഷി ചെയ്യാൻ യോജിച്ചതാണ്. ചുവന്ന നിറത്തിലുള്ള വിത്തുകളോടുകൂടിയ ഈ ഇനത്തിൻ്റെ ശരാശരി ഉൽപ്പാദനം ഹെക്ടർ 1-2 ടണ്ണാണ്. വേനൽക്കാലത്ത് 50 മുതൽ 55 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാക്കുന്ന ഇനമാണ് KU-ശ്രീനന്ദ. 2ാം വിളക്കാലത്ത് 60 മുതൽ 65 ദിവസത്തിനുള്ളിൽ വിളക്കാലം പൂർത്തിയാകും. 2ാം വിളക്കാലത്തേക്കും വേനൽക്കാലത്തിലേക്കും യോജിച്ച ഏറ്റവും മൂപ്പ് കുറഞ്ഞ ഈ ഇനത്തിൻ്റെ വിത്തുകൾക്ക് വെളുത്ത നിറമാണ്. വൻപയർ കൃഷി ആദായകരമാക്കാൻ നിലം തയ്യാറാക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണിൻ്റെ PH പരിശോധിച്ച് ഹെക്ടർ 1-250 കിലോ എന്ന തോതിൽ കുമ്മായം ചേർത്ത് മണ്ണിൽ ഈർപ്പമുള്ളപ്പോൾ തന്നെ നിലമുഴുത് വിത്ത് വിതയ്ക്കുകയോ നുരിയിടുകയോ ചെയ്യാം. കുറ്റിപ്പയർ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ വരികൾ തമ്മിൽ 25 സെൻറ്റിമീറ്ററും ചെടികൾ തമ്മിൽ 15 സെൻറ്റിമീറ്ററും അകലം നൽകേണ്ടതാണ്. നിലം നന്നായി കിളച്ചൊരുക്കി ഹെക്ടർ 1 20 ടൺ കാലിവളമോ കമ്പോസ്റ്റോ പൂട്ടുന്നതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഹെക്ടറിലേക്ക് കൃഷി ചെയ്യുന്നതിന് ഏകദേശം 50 മുതൽ 60 കിലോ വിത്ത് ആവശ്യമായി വരും. ഇതോടൊപ്പം തന്നെ മണ്ണിലേക്ക് രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം. 10 സെൻറ്റ് സ്ഥലത്തേക്ക് ആവശ്യമായി വരുന്നത് 2 കിലോ യൂറിയ, 6 കിലോ രാജഫോസ്, 1 കിലോ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ്. ഇതിൽ തന്നെ പകുതി യൂറിയയും മുഴുവൻ രാജഫോസും പൊട്ടാഷും നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ അവസാന ഘട്ടത്തിൽ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി നൈട്രജൻ അഥവാ യൂറിയ 15 മുതൽ 20 ദിവസം കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം. വിത്ത് ഒരുക്കുന്ന സമയത്ത് റൈസോബിയം കൾച്ചർ വിത്തിൽ പുരട്ടുന്നത് 10 മുതൽ 15% വിളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായി കണ്ടുവരുന്നു. എന്നാൽ അമ്ലാംശം കൂടിയ മണ്ണിൽ ഈ കൾച്ചറിനോടൊപ്പം തന്നെ കുമ്മായ ചേർത്ത് പൊതിഞ്ഞു കൊടുക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും. 1ാം വിള കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്ത് കളശല്യം കൂടുതലായതിനാൽ വിത്തിട്ട് 40 മുതൽ 45 ദിവസം വരെ കളകളെ നിയന്ത്രിക്കേണ്ടതാണ്. ജലസേചന സൗകര്യമുള്ള പാടങ്ങളിൽ വിത്ത് വിതച്ച് 15 ദിവസം കഴിഞ്ഞും പൂക്കുന്ന സമയത്തും നനച്ചു കൊടുത്താൽ വിളവിൽ വർധനവ് ഉണ്ടാകുന്നതായി സൂചിപ്പിക്കുന്നു. വിത്ത് വിതച്ച് 5 മുതൽ 6 ആഴ്ചകൾക്കുള്ളിൽ ചെടികൾ പൂക്കാൻ തുടങ്ങും. പൂവായ ശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ അവ പച്ചപ്പയറായി പറിക്കാം. എന്നാൽ ഉണങ്ങിയ പയറിനായി ഉപയോഗിക്കുകയാണെങ്കിൽ പയർ നല്ലവണ്ണം പഴുത്ത് ഉണങ്ങിത്തുടങ്ങുമ്പോൾ പറിക്കേണ്ടതാണ്. കേരളത്തിൽ എല്ലാ കാലത്തെ കൃഷിക്കും അനുയോജ്യമാണ് ചെറുപയർ. വേനൽക്കാലത്ത് തരിച്ചിടുന്ന പാടങ്ങളിൽ ചെറുപയർ കൃഷി ഏറ്റവും അനുയോജ്യമാണ്. നിലമുഴുന്നത് മുതൽ ഉള്ള എല്ലാ കൃഷിരീതികളും വൻപയറിൻ്റേത് പോലെ തന്നെയാണ്. വളപ്രയോഗത്തിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. 10 സെൻറ്റിലേക്ക് 2 കിലോ യൂറിയ, 6 കിലോ രാജഫോസ്, 3 കിലോ പൊട്ടാഷ് എന്നിവയാണ് വേണ്ടത്. ഇതിൽ തന്നെ പകുതി യൂറിയ അടിവളമായി നൽകണം. ഒപ്പം മുഴുവൻ രാജഫോസും പൊട്ടാഷും, ബാക്കി പകുതി നൈട്രജൻ 15 മുതൽ 20 ദിവസങ്ങൾക്ക് ശേഷം നൽകാവുന്നതാണ്. രോഗകീടബാധയും വൻപയറിൻ്റേത് പോലെ തന്നെയായതിനാൽ എല്ലാ നിയന്ത്രണ മാർഗങ്ങളും ഒരേ രീതിയിൽ തന്നെ അവലംബിക്കാവുന്നതാണ്. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കി തല്ലി മണികൾ വേർപെടുത്തി എടുക്കാവുന്നതാണ്. ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ഏകദേശം 60 മുതൽ 80 ദിവസത്തിനുള്ളിൽ ചെറുപയർ വിളവെടുക്കാവുന്നതാണ്. സാധാരണ ചെറുപയറിന് ഹെക്ടറിന് ഏകദേശം 500 മുതൽ

0: 700 കിലോഗ്രാം വരെ വിളവ് ലഭിക്കാറുണ്ട്. കേരളത്തിലെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ മറ്റൊരു പയറിനമാണ് ഉഴുന്ന്. ധാരാളം മാംസ്യാഹാരം അടങ്ങിയിട്ടുള്ള ഇവ കാലിത്തീറ്റയായും പച്ചിലവിളയായും ആവരണവിളയായും ഉപയോഗിക്കാം. ഇവയ്ക്ക് മണ്ണിലെ ജലാംശം നിലനിർത്താൻ കഴിവുള്ള ഏറ്റവും ചെളി കലർന്ന പശുമരാശി മണ്ണാണ് യോജിച്ചത്. കേരളത്തിലേക്ക് യോജിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉഴുന്നിനങ്ങളാണ് സുമഞ്ജന, ശ്യാമ, DBGV5 എന്നിവ. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും അതുപോലെ വേനൽക്കാലത്ത് തരിശിടുന്ന നെൽപ്പാടങ്ങളിൽ തനിവിളയായും ഉഴുന്ന് കൃഷി ചെയ്യാം. ഉഴുന്നിൻ്റെ കൃഷി രീതിയും സസ്യസംരക്ഷണ രീതിയും ഒക്കെ ചെറുപയറിൻ്റേതിന് സമാനമാണ്. ഇനങ്ങളുടെ വിളദൈർഘ്യം അനുസരിച്ചിട്ട് 75 മുതൽ 120 ദിവസങ്ങളിൽ നമുക്ക് ഉഴുന്ന് വിളവെടുക്കാം. 80% കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ച് ഉണക്കിയ ശേഷം മണികൾ തല്ലി വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലെ പാതി തണൽ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനമാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ സുമഞ്ജന എന്ന ഉഴുന്നിനം. 1 ഹെക്ടറിന് ഏകദേശം 500 മുതൽ 1000 കിലോഗ്രാം വരെ വിളവ് ലഭിക്കും. മറ്റു പല കൃഷിരീതികളുടെയും കടന്നുകയറ്റത്തോടെ കേരളത്തിലെ കൃഷിയിടങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു പയർവർഗ്ഗ വിളയാണ് മുതിര. മാംസ്യം, ജീവകങ്ങൾ, കാൽഷ്യം, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു പോഷകാഹാരം എന്ന നിലയ്ക്ക് മുതിര പാവപ്പെട്ടവൻ്റെ പയർവർഗ്ഗ വിളയെന്ന് അറിയപ്പെടുന്നു. ഇതുകൂടാതെ കാലിത്തീറ്റ വിളയായും പച്ചില വിളയായും ഒക്കെ മുതിര ഉപയോഗിക്കുന്നുണ്ട്. മുതിരയിൽ പ്രധാനമായി 2 തരം ഇനങ്ങളാണുള്ളത്. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങളും പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങളും, അതായത് ഫോട്ടോ സെൻസിറ്റീവും ഫോട്ടോ ഇൻസെൻസിറ്റീവും. പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഏകദേശം 85 മുതൽ 90 ദിവസം മൂപ്പുള്ളവയാണ്. അവയ്ക്ക് പൂക്കുന്നതിന് ഒരു പ്രത്യേക ദൈർഘ്യമുള്ള കാലാവസ്ഥ ആവശ്യമാണ്. പ്രകാശ സംവേദനശീലമില്ലാത്ത ഇനങ്ങൾ 60 മുതൽ 65 ദിവസം മൂപ്പുള്ളവയാണ്. ഇത്തരം പ്രകാശ സംവേദനശീലമുള്ള ഇനങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമുക്ക് വിത്തിടാനായി ഉപയോഗിക്കാം. ഞാറ്റടിയിൽ ഞാറ് പറിച്ചതിന് ശേഷം അല്ലെങ്കിൽ വാഴ, കപ്പ തുടങ്ങിയ വിളകളുടെ ഇടവിളയായും നമുക്ക് മുതിര കൃഷി ചെയ്യാം. ഹെക്ടറിന് 500 കിലോ കുമ്മായം ചേർത്ത് നിലം ഒരുക്കണം. അടിവളമായി 10 കിലോ മസൂറി ഫോസ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിത്ത് 25 സെന്റിമീറ്റർ അകലത്തിൽ നുരിയിടുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്യാം. 1 ഹെക്ടറിലേക്ക് കൃഷി ചെയ്യാൻ ഏകദേശം 25 മുതൽ 30 കിലോ വിത്ത് വേണ്ടിവരും. മറ്റു വിളകളെ അപേക്ഷിച്ച് പ്രത്യേക പരിചരണം ഒന്നും നമുക്ക് മുതിര കൃഷിയിൽ വേണ്ടിവരില്ല. രോഗകീട നിയന്ത്രണത്തിന് വൻപയറിലേതുപോലെയുള്ള സസ്യസംരക്ഷണ മുറകൾ അനുവർത്തിച്ചാൽ മതി. 80%ത്തിലധികം കായകൾ മൂപ്പെത്തിയാൽ ചെടികൾ പറിച്ചെടുത്ത് ഉണക്കിയ ശേഷം തല്ലി മണികൾ വേർതിരിച്ചെടുക്കാം. കുറഞ്ഞ പരിചരണമാണ് നൽകുന്നതെങ്കിലും ഹെക്ടറിന് ഏകദേശം 400 മുതൽ 500 കിലോ വരെ മുതിര വിളവ് ലഭിക്കാറുണ്ട്.
1: പയറുവർഗ വിളകളുടെ നടീൽ രീതികളെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനതന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 crore കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്.

0: തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: India's Day is being observed today. Prime Minister Narendra Modi shared a video in which he highlighted the role of engineers in turning ideas and aspirations into tangible achievements and described them as karma yogis working towards the progress of the country. Mr. Visveswaraya is renowned for his pioneering contributions to engineering, who transformed the country's infrastructure through innovative designs, visionary planning, and practical solutions that combined technical excellence with social impact. In men's cricket, India will take on Afghanistan in the second T20 international at the Arun Jaitley Stadium in Delhi at 7:30 this evening. India lead the three-match series 1-0 after a convincing seven-wicket win in the opening match on Sunday. And that is the end of this news bulletin.
1: Akashvani ദേവികുളം സ്പൈസ് എഫ് എം.
2: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
3: ദിവസാവസാനം വനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ നന്ദിനിയെ സുദക്ഷിണ ശ്രദ്ധയോടെ സ്വീകരിച്ചു. ഈ സബര്യകളെ നന്ദിനി എങ്ങനെ കൈക്കൊണ്ടു എന്നത് പ്രധാനപ്പെട്ടതാണ്. അർത്ഥികളെന്ന നിലയിൽ ദമ്പതിമാർ ഭക്തി പ്രകടിപ്പിക്കും. നന്ദിനിക്ക് അതിൽ താൽപ്പര്യമുണ്ടോ എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. തൻ്റെ വരവ് കാത്തിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ ഉത്സുകയായി ഓടിയെത്തുന്ന അമ്മയാണ് ഇവിടെ ധേനു. എന്നിട്ട് പോലും നീരസമൊട്ടുമില്ലാതെ അവൾ ഈ പ്രണാമങ്ങളെ സ്വീകരിച്ചു. നന്ദിനിയുടെ പ്രസന്നഭാവം ദമ്പതിമാരിൽ പ്രതീക്ഷ വളർത്തി.

നന്ദിനി പ്രദക്ഷിണ പ്രണാമാദികളെ സ്വീകരിച്ചു. സ്ഥിമിത, നിശ്ചല, താത്പര്യത്തോടെ ഇളകാതെ നിന്ന്. വത്സോത്സുക അഭി, വത്സങ്കൽ ഉത്സുകയാണെങ്കിലും പകൽ മുഴുവൻ കുഞ്ഞിനെ കാണാതെ ഓടിയെത്തി വെമ്പലോടെയാണ് അമ്മ വരുന്നത്. കിടാവും അങ്ങനെ തന്നെ അമ്മയെ കാത്തിരിക്കുന്നു. ഇതിനിടെ പൂജാദികൾ വരുത്തുന്ന കാലവിളംബം സ്വാഭാവികമായി ഈർഷ്യ ഉണ്ടാക്കേണ്ടതാണ്. അമ്മയ്ക്ക് വലുത് എപ്പോഴും കുഞ്ഞാണല്ലോ, അതിനാണ് ഇവിടെ തടസ്സമുണ്ടാകുന്നത്. എന്നാൽ നന്ദിനി ഒട്ടും അസ്വസ്ഥയായില്ല, തിടുക്കം കൂട്ടിയതുമില്ല. വത്സോത്സുകാഭി സാ സപര്യാം സ്ഥിമിതാ പ്രത്യഗ്രഹീത്. ഇത് ഇരുവരെയും ഏറെ സന്തുഷ്ടരാക്കി. ആനനന്ദദുഹു, ദിലീപനും സുദക്ഷിണയും നന്ദിനിയുടെ അനുകൂലഭാവത്തിൽ ഏറെ ആനന്ദിച്ചു. കാരണമിതാണ്, നന്ദിനിയെപ്പോലുള്ളവരുടെ തദ്വിധാനാം പ്രസാദചിഹ്നങ്ങൾ പുരഫലങ്ങളാകുന്നു. ഭക്തിപൂർവം ആശ്രയിക്കുന്നവരിൽ നന്ദിനിയെപ്പോലുള്ളവർ പ്രകടിപ്പിക്കുന്ന അനുകൂലഭാവം ആദ്യമുണ്ടാകുന്ന ഫലമാണ്. നന്ദിനിയുടെ പ്രസന്നഭാവമാണ് ഇവിടെ ചിഹ്നം, ബഹുവചനമാണ് പ്രസാദചിഹ്നങ്ങൾ. സ്ഥിമിതയായി നിൽക്കുക മാത്രമല്ല, സ്നേഹപൂർവം നോക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെയുണ്ട്. പുരഫലാനി എന്നതിന് ഫലം പ്രത്യാസന്നമാണ് എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും അർത്ഥമെടുക്കുന്നത്. പുരസ്കൃതം പ്രത്യാസന്നം ഫലം, കാര്യസിദ്ധി അടുത്തെത്തിയിരിക്കുന്നു. പ്രസാദ സൂചനകൾ ആദ്യഫലങ്ങളാണല്ലോ എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ വ്യാഖ്യാനിക്കുന്നത്. ഈ അർത്ഥമാണ് കൂടുതൽ ഇണങ്ങുക എന്ന് തോന്നുന്നു. ആനന്ദത്തിന് യോജിക്കുന്നത് ഫലലാഭമാണ്, അതിൻ്റെ സൂചനയല്ലല്ലോ.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ കേൾക്കാം. ചെറുചേമ്പ് കൃഷിയുടെ സാധ്യതകൾ ഡോക്ടർ സുജാജി സംസാരിക്കുന്നു. 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. ഇതിൽ എഴുത്തുകാരി പ്രീതയുമായി NS ജയമോഹൻ നടത്തുന്ന അഭിമുഖം.

8 മണിക്ക് സർഗ കേരളത്തിൽ സി റഹീം അവതരിപ്പിച്ച കഥ കെട്ടുകുതിര, പ്രഭാവർമ്മ അവതരിപ്പിച്ച കഥ തൊടാതെ തൊട്ടു, സി പി നായർ അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഓണക്കളികൾ.

രാത്രി 9:30 ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കഥ സൂര്യമാനസം. 10:00 കേൾക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ട തമിഴ് ഗാന പരിപാടി ഇസൈ തെൻട്രിൽ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. മറക്കാതെ കേൾക്കുക, സന്ദേശങ്ങൾ അയക്കുക. ഇന്ന് രാത്രി 10:00 ഇസൈ തെൻട്രിൽ.

0: प्रतिशतं जनसमूहम् उपगच्छति। अमेरिकायाः न्यायालयेन वैदेशिक छात्राणां वार्ताहराणां च कृते ट्रम्प प्रशासनेन निर्धारितेषु नूतन पारगमनानुमतिपत्र नियमेषु प्रतिबन्धः स्थापितः। भारतस्य महान् अभियन्त्रिषु अन्यतमस्य भारतरत्नस्य मोक्षगुण्डं विश्वेश्वरय्यावर्यस्य जन्मदिवसस्योपलक्ष्ये अद्य राष्ट्रिय अभियन्तृदिवसः आचर्यते। विश्वेश्वरय्यावर्यस्य योगदानस्य स्मरणार्थं राष्ट्रस्य विकासे अभियन्तॄणां भूमिकायाः सम्मानार्थं च प्रतिवर्षं सितम्बर मासस्य 15 दिनाङ्के अयं दिवसः आचर्यते। पुरुष क्रिकेट क्रीडायाम् अद्य सायंकाले 7:30 दिल्ल्याः अरुण जेटली क्रीडांगणे द्वितीयायां 20-20 अन्ताराष्ट्रिय क्रीडायां भारतम् अफगानिस्तान दलं सम्मुखीकरिष्यति इति वार्ताः।
1: इनि प्रादेशिक वार्तकल् केल्काम्।
2: आकाशवाणी, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതിലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യമന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരുരാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി പിടിച്ചെടുക്കില്ലെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ല.

0: പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1-ാം വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സംഭരണശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, MB രാജേഷ്, V ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നെ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സമുദ്രനിരപ്പിൽ നിന്ന് 3,200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർ മല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വര എന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ

0: കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയത്. രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം ജയചന്ദ്രനും മാധുരിയും പാടിയത്, ചിത്രം രജനീഗന്ധി. രചന യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
3: ആകാശവാണി.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ക്ഷമയാണ്. ആരൊക്കെ ചവിട്ടിയാലും ആരൊക്കെ മുറിവേൽപ്പിച്ചാലും ഭൂമി പരാതിപ്പെടുന്നില്ല. പകരം അതേ മനുഷ്യർക്ക് വീണ്ടും നിൽക്കാനും നടക്കാനും ഇടം നൽകുന്നു. അതുപോലെ ജീവിതത്തിൽ ചിലർ നമ്മെ വേദനിപ്പിച്ചേക്കാം, തെറ്റിദ്ധരിപ്പിച്ചേക്കാം, അവഗണിച്ചേക്കാം. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിന്റെ സമാധാനം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ക്ഷമിക്കുക എന്നത് അവരുടെ തെറ്റിനെ അംഗീകരിക്കലല്ല, നമ്മുടെ മനസ്സിനെ ആ ഭാരത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. പൊറുക്കാൻ കഴിയുന്ന മനസ്സും വിട്ടുകളയാൻ കഴിയുന്ന പക്വതയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ചേമ്പിന്റെ കൃഷിയെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനു മുൻപ് എന്നത്തെ പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കിഴങ്ങുവർഗങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു. മലയാളിക്ക് ഒരു നേരമെങ്കിലും മരച്ചീനിയോ ചേനയോ ചേമ്പോ മധുരക്കിഴങ്ങോ കൂടിയേ തീരൂ. രാവിലെ പ്രാതലിന് പലപ്പോഴും മരച്ചീനിയോ ചേമ്പോ പുഴുങ്ങിയതും ചമ്മന്തിയോ ആയിരുന്നു. ആ കാലഘട്ടത്തിലെ പലർക്കും അത് ഓർമ്മയുണ്ടാവും അല്ലേ? ചേമ്പിന്റെ ഒരു രുചി അത് ഇന്നും നാവിൽ തന്നെയുണ്ട്. നമുക്ക് തിരികെ ആ കാലത്തിലേക്ക് ഒന്ന് പോകണ്ടേ? ആരോഗ്യം സംരക്ഷിക്കണ്ടേ? കിഴങ്ങുവർഗങ്ങൾ നട്ട് പരിപാലിക്കണ്ടേ? ചേമ്പിന്റെ കിഴങ്ങു മാത്രമല്ല രുചിയുള്ളത്, അതിന്റെ തണ്ടുകൊണ്ട് ഒരു പച്ചടിയും പുളിങ്കറിയും ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ. എന്തൊരു രുചിയായിരുന്നോ അതിന്! ചേമ്പിന്റെ ഇല മഴയത്ത് കുടപോലെ പിടിച്ചോടിയ കുട്ടിക്കാല ഓർമ്മയില്ലേ? വെള്ളത്തുള്ളികൾ ഇല

0: പറ്റാതെ മുത്തുമണികൾ പോലെ ഉരുണ്ടിറങ്ങുന്ന കാഴ്ചയും മനോഹരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പരമ്പരാഗത കൃഷിരീതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചേമ്പ് കൃഷി. കുറഞ്ഞ പരിചരണത്തിൽ പോലും നല്ല വിളവ് നൽകുന്ന ഒരു കിഴങ്ങ് വർഗ വിളയാണിത്. ഇന്ന് ചേമ്പിന്റെ കൃഷിരീതികളും പ്രാധാന്യവും പലതരത്തിലുള്ള ചേമ്പിനെയൊക്കെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ പറഞ്ഞു തരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗത്തിലെ ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ചേമ്പിന്റെ കൃഷി എന്ന് പറയുമ്പം കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ചെറുചേമ്പുണ്ട്, പാൽചേമ്പുണ്ട്. ചെറുചേമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതെന്തുവാണ്?
2: ചെറുചേമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു കിഴങ്ങുവർഗ വിളയാണ്. കിഴങ്ങുവർഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഭക്ഷ്യസുരക്ഷ, പോഷക സുരക്ഷ, കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്ന വിളകൾ എന്നൊക്കെയാണ്. ഈ ചെറുചേമ്പിനെ പറയുമ്പോൾ അതിൻ്റെ കിഴങ്ങുകളും അതുപോലെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ തന്നെ ഔഷധഗുണവും പോഷക ഗുണവും ഉള്ളവയാണ്. ചേമ്പിന്റെ കിഴങ്ങെന്ന് പറയുമ്പോൾ അതിൽ നല്ല രീതിയിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 70% അന്നജം അടങ്ങിയിട്ടുണ്ട്. ഭക്ഷ്യനാരുണ്ട്, ധാതുക്കളായ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാഷ്യം, അതുപോലെ വിറ്റാമിനുകൾ, വിറ്റമിൻ എ, സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സന്ദർഭത്തിൽ ഇവയെ നമുക്ക് വിവിധ കൃഷി സമ്പ്രദായങ്ങളിൽ ഇടവിള കൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ്, കമുക്, വാഴ ഇവയിലൊക്കെ
1: കുറച്ച് തണലുണ്ടെങ്കിലും പ്രശ്നമല്ല,
2: പ്രശ്നമില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ ചേമ്പിന്റെ ഇടയ്ക്കും നമുക്ക് വിവിധ ഹ്രസ്വകാല വിളകൾ, പച്ചക്കറിയാണെങ്കിൽ ഇപ്പം വെണ്ട അല്ലെങ്കിൽ ചീര, മല്ലി, ടൊമാറ്റോ, മുളക്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, ഉഴുന്ന് ഇവയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, കുറച്ചൊക്കെ വെള്ളക്കെട്ടുണ്ടായാലും ചേമ്പ് അത് ചെറുത്തു നിന്ന് നമുക്കൊരു സാമാന്യം വിളവൊക്കെ തരാനൊതുങ്ങുന്ന ഇനമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലവണരസമേറിയ മണ്ണിലും സലൈനിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചേമ്പ് നല്ല രീതിയിൽ വളർന്നോളും. ഇലയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ധാതുക്കള്, കാൽഷ്യം, അയൺ, ഫോസ്ഫറസ്, പിന്നെ ബീറ്റ കരോട്ടിൻ, പിന്നെ അതുപോലെ വിറ്റമിൻ സി, ഇതിൻ്റെയൊക്കെ നല്ലൊരു ഉറവിടമാണ്. പിന്നെ ചേമ്പിൻ്റെ അന്നജത്തിൻ്റെ കണികകളുടെ വലിപ്പം നന്നേ ചെറുതാണ്, അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചേമ്പിൻ്റെ കിഴങ്ങിലടങ്ങിയിട്ടുള്ള ഭക്ഷ്യനാര് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുവാൻ സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ വഴുവഴുപ്പ്, അതായത് മ്യൂസിലേജ് എന്ന് പറയുന്നതും ശരിക്കും ആരോഗ്യ ശാസ്ത്രപരമായി നോക്കിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ ക്രമീകരിക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ടും ഇതുപോലുള്ള മൈനർ കിഴങ്ങുവിളകളെ കേരളത്തിൻ്റെ അനുയോജ്യമായ കാലാവസ്ഥയിലും മണ്ണിലും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും കൂടുതൽ കൃഷി വ്യാപിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ ചെറുചേമ്പിന്റെ നല്ല ഇനങ്ങൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ളത് അതെതൊക്കെയാണ്?
2: നമുക്കൊരു പ്രാദേശിക കേന്ദ്രം ഒറീസയിലുണ്ട്. അപ്പൊ ഈ രണ്ട് അടുത്തൊന്നും കൂടി ഏകദേശം 10 മുന്തിയ ഇനം ചേമ്പിനങ്ങൾ, ചെറുചേമ്പിന്റെ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒറീസയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മുക്തകേശി എന്ന് പറയുന്ന ഒരു ഇനമാണ്. സാധാരണ ചേമ്പിന്റെ ഒക്കെ കാലദൈർഘ്യം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 6 മുതൽ 8 കൊണ്ടാണ് നമ്മൾ ചേമ്പ്, ചെറുചേമ്പ് വിളവെടുക്കുന്നത്. ഈ മുക്തകേശി എന്ന് പറയുന്ന നമുക്ക് 5 മുതൽ 6 കൊണ്ട് വിളവെടുക്കാൻ സാധിക്കും. കൂടാതെ നമുക്ക് ചേമ്പിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഇലകരിയൽ എന്ന രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചുറുച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരു ഇനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്.

ഇനമാണ് ഈ മുക്തകേശി. മാത്രമല്ല നല്ല പാചക ഗുണവും ചുറുച്ചിൽ ശരാശരി കുറവും ഉള്ളതുമായ ഒരിനമാണ് ഈ മുക്തകേശി എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ശ്രീകിരൺ, ശ്രീരശ്മി, ശ്രീ പല്ലവി ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങളുണ്ട്. വളരെ കാലദൈർഘ്യം കുറഞ്ഞ, അത് ഒറീസയിൽ നിന്നുള്ള ഇനമാണ്.

0: ഉണ്ടായിരിക്കണം. അതും ഒരു ശരാശരി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള 60 കിലോയ്ക്ക് ഒരു 1.5 കിലോഗ്രാം ജീവാണുവളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു വളമാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കും. അപ്പം അതും നമുക്കൊരു ശരാശരി ഒരു 25-30 ഗ്രാം കിട്ടുന്നത് പോലെ ഒരു ചെടിക്ക്, അതായത് ഒരു സെന്റിൽ 150 മൂടാണല്ലോ, 4-4.5 കിലോഗ്രാം ഒരു സെന്റിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചേമ്പ് നമ്മൾ നടും അല്ലെ, ഈ വളങ്ങളൊക്കെ അടിവളമായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പൊ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് പയറ് പോലുള്ള പച്ചിലവള ചെടികൾ നടുന്നത് നല്ലതാണ്. കാരണം 2 വരി ചേമ്പിന്റെ ഇടയ്ക്ക് നമുക്ക് നല്ല സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലം നമുക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പയറ് പോലുള്ള ധാന്യങ്ങൾ, അതായത് ചെറുപയറോ ഉഴുന്നോ അല്ലെങ്കിൽ പച്ചിലവളമോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടവളയായിട്ട് കൃഷി ചെയ്യാം. പക്ഷെ പച്ചിലവളം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു 45-60 ദിവസം കഴിയുമ്പോൾ, അതായത് ചേമ്പൊക്കെ പൊടിച്ചു വരുമ്പോൾ നമുക്ക് നല്ലൊരു വളവും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ വളം നമുക്കൊരു ശരാശരി ഒരു സെന്റിന് ഒരു 50-60 കിലോ ഒക്കെ കിട്ടും. നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ, മഴയുടെ സന്ദർഭത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഹെക്ടർ അടിസ്ഥാനത്തിൽ 10-15 ടൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജൈവ കൃഷിക്ക് നമുക്ക് അധികമായിട്ട് മറ്റ് നമ്മൾ വാങ്ങിച്ച് ഇടുന്ന വളങ്ങൾ പുറത്തുനിന്ന്, അതായത് ചാണകമായാലും മറ്റു വളങ്ങൾ അധികം അവലംബിക്കാതെ കിഴങ്ങു വിളകളിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പച്ചിലവള പ്രയോഗം വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇത് നമ്മളെ കുഴിച്ചു മൂടുന്ന സമയത്ത് ആ തടത്തിൽ, അതായത് ചേമ്പിന്റെ കുഴിയിൽ തന്നെ ഈ പച്ചിലവളമിട്ട് നമ്മൾക്ക് മൂടി അത് കുറച്ചുകൂടി ഒരു കൂമ്പലാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ കുറച്ച് ചാരം ഉണ്ടെങ്കിൽ, ആഷ് എന്ന് പറയും, അതിപ്പോ നമ്മുടെ അതിപ്പോ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല, എന്നാലും അതുള്ള കർഷകര് അത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം കിഴങ്ങുകളുടെ ക്വാളിറ്റിക്ക്, അതായത് ചാരം എന്ന് പറയുന്നതിൽ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം 3 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു 60 ഗ്രാം ഒക്കെ ഒരു ചെടിക്ക്, ഞാനെല്ലാം ഇങ്ങനെ കണക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും ഒരു ഉദ്ദേശം 8-10 കിലോ നമ്മൾ കൊടുക്കുന്നത് നല്ല വിളവ് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഗുണമേന്മയുള്ള കിഴങ്ങുകൾ ഉൽപ്പാദിപ്പിക്കാനും ഈ ജൈവമാർഗത്തിൽ കൂടി നമുക്ക് കൃഷി ചെയ്യാം. ഈ ജൈവമാർഗത്തിൽ കൂടി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനവും തെരഞ്ഞെടുക്കുന്നത്. മുക്തകേശി ഇനം വളരെ നല്ലതാണ്. നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ മുക്തകേശി ചെയ്യുന്നതുകൊണ്ട് നേരത്തെ ഞാൻ പറയുന്നതുപോലെ ഇലകരിയൽ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇലകരിയൽ രോഗവും നമുക്ക് ജൈവമാർഗത്തിൽ കൂടി തന്നെ നമുക്ക് ഒന്ന് വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. വരുന്നതിനേക്കാളും നമ്മൾ വരാതെ നോക്കുക, അതാണ്. അതിനു വേണ്ടിയുള്ള കുറച്ച് പരിപാലന മുറകളുണ്ട്. അതിന് നമുക്ക് വെർമി കമ്പോസ്റ്റ് ഒരു കുഴിക്ക് 100 ഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കാം. വെർമി വാഷ് ഉണ്ടല്ലോ, 10% വെർമി വാഷ് ആണല്ലോ നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതായത് 1 ലിറ്ററിന് 100 ml വെർമി വാഷ് തളിച്ചു കൊടുക്കാം. അപ്പൊ ഇത് തളിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ, ചേമ്പെല്ലാം നട്ട് 1 മാസം, അതായത് അത് പൊടിച്ച് വരുമ്പോ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങുക. ഒരു ജസ്റ്റ് ഒരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, വരാതെ കരുതൽ നടപടിയായിട്ട്, എന്നിട്ട് നമ്മൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോ തന്നെ പിന്നെ 2 ആഴ്ച ഇടവിട്ട് 1-4 മാസം വരെ ഇത് കൊടുക്കണം. 4 മാസമാകുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് തീവ്രമാവുന്നത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് ഈ കരിയൽ രോഗം കൂടുതലായിട്ട് കാണുന്നത്. ആ സമയത്ത് നമുക്ക് ജൈവ ഒരു കുമിൾനാശിനി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പൊട്ടാഷ്യം, ഫോസ്ഫോണേറ്റ് അതൊക്കെ ഇപ്പം വിപണിയിൽ അത്ര സുലഭമാണോന്ന് ഒരു ചെറിയ സംശയമുണ്ട്. എന്നാൽ അക്കോമിൻ ഇതൊക്കെ നമ്മൾ ഗവേഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. 1 ലിറ്ററിന് 3 ml എന്നുള്ള കണക്കിൽ. അപ്പം അത് ലഭ്യമാണെങ്കിൽ അത് നമുക്ക് തളിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഈ വെർമി കമ്പോസ്റ്റ്, വെർമി വാഷ് ഇത് തന്നെ അവലംബിക്കാവുന്നതാണ്. പിന്നെ മുക്തകേശി ഇനം തിരഞ്ഞെടുത്താൽ ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നതേയില്ല. നമ്മുടെ നാടൻ ഇനങ്ങളിലാണ്, അല്ലെങ്കിൽ മറ്റിനങ്ങളിലാണ്, CTCRI തന്നെ വികസിപ്പിച്ചെടുത്ത മറ്റിനങ്ങളിലുണ്ടല്ലോ, അതിലാണ് നമുക്കിത് വരുന്നത്. പിന്നെ ജൈവ കുമിൾനാശിനി കൊണ്ട് നമുക്ക് മൊത്തമായിട്ടൊരു കൺട്രോള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റതിന് പോകുമല്ലോ, രാസ ഫംഗിസൈഡിന്, കെമിക്കൽസിന്. അപ്പം അതിൽ പ്രധാനം റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്നതുണ്ട്, മാംഗോസെബ് ഉണ്ട്, അതൊക്കെയാണ്. റിഡോമിൽ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലാക്സിൽ മാംഗോസെബ്, അത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനാണ്. പിന്നെ മാംഗോസെബ് എന്ന് പറയുന്നത് 2 ഗ്രാം 1 ലിറ്റർ
1: വെള്ളത്തിന്.
0: തുടങ്ങുമ്പോഴേ ഒരു പുള്ളിയൊക്കെ കാണുമ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങണം. പിന്നെ അല്ലാത്ത ഒരുപാട് ജൈവികമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങളുണ്ട്. ഒരേ വിള തന്നെ എപ്പോഴും കൃഷി ചെയ്യാതെ നമ്മൾ പരിക്രമ വിളയായിട്ട് വെണ്ട നടുക, പുതയിടുക, മണ്ണ് മൾച്ച് ചെയ്യുക. മൾച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, വൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ വൈക്കോലൊക്കെ കൊണ്ട് പുതയിടാൻ നമുക്ക് പറയാൻ പറ്റൂല, കാരണം നമ്മൾക്ക് മൃഗങ്ങളും അതുപോലെ പശുക്കളും ഒക്കെ അതുപോലെ പ്രധാനികളാണ്. എന്നാലും നമ്മൾ കഴിയുന്നതും പുതയിടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഈ രോഗത്തെ ഒരുവിധം നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നു.
1: പിന്നെ നമ്മൾ ഈ ഒരു വർഷം നട്ട് കഴിഞ്ഞ് പൊടിച്ച്

0: വിളി വന്ന് മിണമഞ്ഞ ആ സമയം വളപ്രയോഗം ചെയ്യണം. പിന്നെ ഈ ഇലകരിച്ചിൽ രോഗത്തിന് വേണ്ടിയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ട് ഈ വിള?
1: പിന്നെ ഒന്നുമില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഈ മഴ ഇങ്ങനെ എപ്പോഴും നല്ല മാറിയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ജലസേചനം കൊടുക്കണം. ജലസേചനം കൊടുത്താൽ നല്ലതാണ്. അതും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്, ഒരു സെന്റിന് ശരിക്കും 130 to 175 liters ഒരു സെന്റിന് ഒരു ദിവസം ജലസേചനം കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇപ്രകാരം നമ്മൾ ചേമ്പ് കൃഷി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം ഒരു സെന്റിനൊരു 1000 rupees അടുപ്പിച്ചൊക്കെ ചെലവ് വേണ്ടി വരും. 900 to 1000 ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ അത്രയും തന്നെ ഒരു 1000 to 1200 rupees നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് കർഷകന് വരുമാനമായിട്ട് ലഭിക്കുകയും ചെയ്യും.
0: ചെറുചേമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല ഡിമാൻഡുണ്ട്.
1: അതായത് ഇതുപോലത്തെ വിളകള് ഇനി വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പച്ചക്കറി എന്നുള്ള നിലയ്ക്കും ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ. കാരണം നമ്മളുടെ തന്നെ അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ ഇവ ചേർന്ന് വരുന്നുണ്ട്. നെൽകൃഷി കഴിഞ്ഞിട്ട് നമുക്ക് നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യാം, ഒരു വിളയോ രണ്ട് വിളയോ കഴിഞ്ഞിട്ട്.
0: ടോട്ടലി നമ്മുടെ ഒരു സംയോജിതമായ കൃഷിയാണെങ്കിൽ എന്തായാലും
1: തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. സംയോജിത കൃഷി സമ്പ്രദായങ്ങളിലേക്കാണല്ലോ നമ്മളിപ്പോ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും മറ്റു വിളകളോടൊപ്പവും അതുപോലെ തന്നെ മറ്റു എന്റർപ്രൈസസിനോടൊപ്പം പല സിസ്റ്റം ഉണ്ടല്ലോ, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ ആട്, കോഴി, ഇതിനെ എല്ലാത്തിനോടും നമുക്ക്
0: ചേർത്ത്
1: കൊണ്ടുപോകുന്ന ഒരു വിളയാണ് ചെറുചേമ്പ്.
0: ഡോക്ടർ സുജാത, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ചെറുചേമ്പിനെ കുറിച്ചും ഇതിന്റെ കൃഷിരീതികളും ഇനങ്ങളും നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
1: നന്ദി, നമസ്കാരം.
2: വീട്ടുവളപ്പിലും ചെറിയ കൃഷിസ്ഥലങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുന്നതിനാൽ സ്വയം പര്യാപ്തമായ പച്ചക്കറി കൃഷിക്ക് ചേമ്പ് മികച്ചൊരു തെരഞ്ഞെടുപ്പാണ്. വിപണിയിലും ആവശ്യക്കാരുള്ളതിനാൽ കർഷകർക്ക് വരുമാന മാർഗമായും ചേമ്പ് കൃഷി പ്രയോജനപ്പെടുന്നു. ചേമ്പ് കൃഷിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഇതൊക്കെ പറഞ്ഞു തന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിലെ വിള ഉൽപാദന വിഭാഗം ഹെഡും പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമായ ഡോക്ടർ ജി സുജയാണ്. ഡോക്ടർ ജി സുജയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
0: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: കമ്പോള വില നിലവാരം.
2: ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,100 രൂപ മുതൽ 21,850 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 23,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,000 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,400 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം

0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതി ഉണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫയർ ബെൽറ്റ്? ഉത്തരം, വേനൽക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിൽ തീ പടർന്നു പിടിക്കാതിരിക്കാൻ എടുക്കുന്ന ഒരു മുൻകരുതലാണ് ഫയർ ബെൽറ്റ്. തോട്ടത്തിനു ചുറ്റും 3 മുതൽ 5 വരെ മീറ്റർ വീതിയിൽ കുറ്റിച്ചെടികളും ചപ്പുചവറുകളും നീക്കി വൃത്തിയാക്കുന്ന പ്രക്രിയയാണിത്. ഇങ്ങനെ ഫയർ ബെൽറ്റ് സജ്ജമാക്കുന്നതിലൂടെ തീ തോട്ടത്തിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കും. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: കിസാൻ വാണി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

ഇടുക്കി മുൻസിഫ് കോർട്ട് സെന്ററിൽ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിലേക്കായി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവരും ബാർ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത് 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരും 60 വയസ്സ് കവിയാത്തവരുമായ അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷയോടൊപ്പം ജനനത്തീയതി, എൻറോൾമെന്റ് തീയതി, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി, പോലീസ് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വിശദമായ ബയോഡേറ്റയും ജനനത്തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും ബിരുദം, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള 2-ൽ കുറയാത്ത കേസുകളുടെ ജഡ്ജ്മെന്റ് പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 29 വൈകിട്ട് 5 മുൻപായി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862232242 അല്ലെങ്കിൽ 232303 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10-ാം വാർഡ് അഞ്ചക്കുളത്തിലേക്ക് ആശാ വർക്കറുടെ നിയമനം നടത്തുന്നു. 25 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. 10-ാം വാർഡിൽ സ്ഥിര താമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്തുപരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാ ഫോമും കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 28. ഇടുക്കി ജില്ലാ സിവിൽ സർവീസ് കായികമേള സെപ്റ്റംബർ 24

1975 തീയതികളിൽ അറക്കുളം സെന്റ് ജോസഫ്സ് കോളേജ് ഗ്രൗണ്ട്, തൊടുപുഴ ന്യൂമൻ കോളേജ്, തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ, മൂലമറ്റം എച്ച് ആർ സി ക്ലബ്ബ്, വണ്ടമറ്റം അക്വാട്ടിക് സെന്റർ, ഫോർകോർട്ട് ഷട്ടിൽ, ഇൻഡോർ കോർട്ട് എന്നിവിടങ്ങളിൽ നടക്കും. ആറു മാസത്തിലേറെ സർവീസിലുള്ളവരും സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ളവരുമായ ജില്ലയിലെ സർക്കാർ ജീവനക്കാർക്ക് പങ്കെടുക്കാം. സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഇടുക്കി ജില്ലാ ടീമിനെ ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കും. നിർദ്ദിഷ്ട മാതൃകയിലുള്ള പ്രവേശന ഫോറം പൂരിപ്പിച്ച് മേലധികാരികൾ മുഖേന സെപ്റ്റംബർ 19 മുൻപ് പൈനാവിലുള്ള ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ നേരിട്ടോ സെക്രട്ടറി ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പൈനാവ് പി ഒ 6856603 എന്ന വിലാസത്തിലോ ലഭ്യമാക്കണം. രജിസ്ട്രേഷൻ ഫീസായി 200 രൂപ അടയ്ക്കണം. കായികമേളയിൽ പങ്കെടുക്കാനുള്ള ജീവനക്കാർ സെപ്റ്റംബർ 24 രാവിലെ 8 അറക്കുളം സെന്റ് ജോസഫ്സ് കോളേജ് ഗ്രൗണ്ടിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862324999 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോടാവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: A bilateral meeting took place between Prime Minister and President Xi on the sidelines of the 18th summit. Several issues came up during the discussions. Prime Minister referred to Indian concerns as well and underlined those that both sides should show sensitivity to each other's core concerns and be guided by the three mutuals, mutual respect, mutual interest and mutual sensitivity.
0: ഒമാൻ തീരത്ത് MTL ഗയ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പുതിയ നിയമനങ്ങൾ നടക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും അർദ്ധനീതിന്യായ ബോർഡുകളിലെ അംഗങ്ങളുടെയും കാലാവധി ഒരു മാസത്തേക്കെങ്കിലും നീട്ടുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഒഴിവുകൾ നികത്താത്തതിനാൽ ട്രൈബ്യൂണലുകളുടെ പ്രവർത്തനം നിലയ്ക്കാൻ പാടില്ലെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്നാണ് നടപടി. അതേസമയം പുതിയ നിയമനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും അതിനാൽ കാലാവധി നീട്ടുന്നത് പരിഗണിക്കേണ്ടതില്ലെന്നുമുള്ള കേന്ദ്ര നിലപാട് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചു. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തോടനുബന്ധിച്ച് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. ഓരോ പൌരനും ശബ്ദമുയർത്താൻ

0: അവസരം നൽകുന്ന ജനാധിപത്യത്തിന്റെ അന്തസത്ത ആഘോഷിക്കാൻ അദ്ദേഹം പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നുവരുന്നതായും MSME കൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണനിലവാരം, വിതരണം, നവീകരണം, ആഗോള നിലവാരം എന്നിവയിൽ MSME കൾ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു.
1: TDF के माध्यम से स्टार्टअप्स को ग्रांट्स दिए जा रहे हैं और अनेक टेक्नोलॉजी प्रोडक्शन स्टेज तक पहुंच चुकी है. IDEX ने भी डिफेंस इनोवेशन के लिए एक नया इकोसिस्टम भी तैयार किया है जहां स्टार्टअप्स हमारी वास्तविक ऑपरेशनल रिक्वायरमेंट्स के आधार पर सॉल्यूशंस विकसित कर रहे हैं.
0: ആഗോളവേദിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് ഒരു വാർത്താ ഏജൻസിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലെ പുരോഗതി എടുത്തു പറഞ്ഞ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ, കൃഷി, സാങ്കേതികവിദ്യ, ആരോഗ്യം എന്നീ മേഖലകളിൽ ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സാധ്യതകളും വിശദീകരിച്ചു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ മതപരമായ അറിവോ നൽകുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ മറുപടി തേടി സുപ്രീംകോടതി. കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയോട് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ഭാരതരത്ന MVശ്വേശ്വരയ്യയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തിന്റെ ഭാവിക്കായി നിർമ്മാണത്തിലും നവീകരണത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും എഞ്ചിനീയർമാർ നൽകുന്ന സംഭാവനകളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. വയോജന പരിചരണ കേന്ദ്രങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് ആവശ്യമായ നിലവാരവും ഉത്തരവാദിത്തം ഉറപ്പാക്കലും ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഇതിനായി ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും പവർകട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12:45 വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB അറിയിച്ചു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാകും തുക കൈമാറുക. കേരളത്തിൽ പലയിടങ്ങളിലും ഇന്ന് വൈകിട്ടും നാളെയും മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
3: ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. വയനാട്, കോഴിക്കോട്, മഞ്ചേരി, കാക്കനാട്, കുമരകം, മൂന്നാർ, കൊല്ലം, പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾ മഞ്ഞ ജാഗ്രതയിലായിരിക്കും.
0: ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ പെൻഷൻ അവബോധവും വിരമിക്കൽ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന വകുപ്പും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന് കീഴിൽ രൂപീകരിച്ച പെൻഷൻ സഖിമാർ, മറ്റു പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി റിസോഴ്സ് വ്യക്തികൾ എന്നിവരടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരുടെ വിപുലമായ ശൃംഖലയെ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി നടപ്പാക്കുന്നത്. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് സമൂഹ മാധ്യമത്തിലൂടെ നിലപാട് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വിദേശ വിദ്യാർത്ഥികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും അമേരിക്കയിലെ താമസ കാലാവധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ ഉത്തരവ് താൽക്കാലികമായി തടഞ്ഞ് US ഫെഡറൽ കോടതി. ഈ നയം നടപ്പിലാക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര ബഹുമാനവും താൽപര്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പങ്കാളിത്തം, സംവാദം, സമത്വം, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പുതിയ നിയമനങ്ങൾ നടപ്പാക്കുന്നതുവരെ വിരമിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ കാലാവധി നീട്ടുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വയോജന പരിചരണത്തിനായി സമഗ്ര നിയമനിർമ്മാണവുമായി കേരളം മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അഫ്ഗാനിസ്ഥാനെതിരായ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
5: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
6: നമസ്കാരം പ്രിയ അങ്കണം സ്വാതിരിമാരെ. ഇന്ന് അങ്കണത്തിൽ എഴുത്തുകാരിയായ ശ്രീമതി പ്രീതയുമായി ഡോക്ടർ NS ജയമോഹൻ സംസാരിക്കുന്നു.
7: പ്രിയ ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രീതജിയാണ്. നമസ്കാരം.
8: നമസ്കാരം.
7: വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് നേഴ്സായിരുന്നു, കുടുംബശ്രീയുടെ പ്രവർത്തകയാണ്, തൊഴിലുറപ്പ് പദ്ധതിയിലെ ഒരു പ്രവർത്തകയാണ്, അതുപോലെ തന്നെ കഥകളുടെ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കവിതകൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭയെന്ന് പറഞ്ഞത്. ആദ്യം കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടമ്മ കൂടെയാണല്ലോ, കഥകൾ ധാരാളം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കഥകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കഥ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ, ഒരു വീട്ടമ്മ എന്ന നിലയിൽ ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടാവും, അതിനിടയിൽ അതിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് നമുക്ക്
8: തുടങ്ങാം. നമുക്ക് ചുറ്റുപാടിൽ നിന്ന് തന്നെയാണ് കഥകളുണ്ടാകുന്നത്. അത് കഥകളായി മാറുന്നതാണ്, നമ്മുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കഥകളായി മാറുന്നതാണ്. ആ കഥകളാണ് ഈ 15 കഥകൾ ഞാൻ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കണ്ടു പരിചയമുള്ള ആളുകളെ അത് കഥാപാത്രങ്ങളായി മാറ്റപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ.
7: ഒരു കഥാപാത്രത്തെ സ്വാംശീകരിക്കുമ്പോൾ അത് എത്ര ദിവസത്തെ വർക്കായിരിക്കും ഒരു കഥാപാത്രത്തെ കാണുകയും? കാരണം കഥാകാരന്മാരൊക്കെ സുഹൃത്തുക്കളാണ് എൻ്റെ. അപ്പോൾ അവർ പറയും ക്യാരക്ടറൈസേഷനാണ്, അതായത് അതിൻ്റെ ഒരു ഒരു സാധ്യത ഒരാളിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതുപോലുള്ള ഒരു ക്യാരക്ടർ

0: ഏത് കഥ എഴുതിയാലും അതാ കഥാകാരൻ്റെ ഒരു ഒരു വരി അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. ഏത് കഥകളിലും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, എഴുതുന്ന ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും കഥകൾ രൂപപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എഴുതുന്ന കഥകളിൽ എവിടെയൊക്കെയോ മറ്റുള്ളവരെ സംശീകരിച്ച് എഴുതുമ്പോഴൊക്കെ എൻ്റെ കഥകളിൽ ഞാൻ അറിയപ്പെടാതെ എവിടെയെങ്കിലും ഒരു വരിയിൽ ഞാൻ ഉണ്ടാകുന്നുണ്ട്. അത് എല്ലാ കഥകളിലും എവിടെയെങ്കിലും ഒക്കെ മറ്റൊരാൾ കഥാപാത്രമായി നിൽക്കുന്നുണ്ടെങ്കിലും
1: എന്റെ മാനറിസങ്ങളും ഒക്കെ
0: ഉണ്ട്, ഉണ്ട് എല്ലാ കഥാകാരന്മാരിലും കഥാകൃത്തുക്കളിലും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒത്തിരി എഴുതി എഴുതി പ്രാഗൽഭ്യം കിട്ടിയവർ ചിലപ്പോൾ അത് മാറ്റി പറയായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനും സ്വന്തം ഒരു സായത്താക്കി വെച്ചിട്ടുള്ള ഒരു ഇതിൽ നിന്ന് മാറപ്പെടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ചിന്ത ഇരിക്കുന്നത്.
1: നമ്മുടെ ചിന്തകളും അതൊക്കെ ഉറഞ്ഞു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ ഉറഞ്ഞു കിടക്കുമ്പോൾ അത് എന്തായിരുന്നാലും ഒരു കഥയിൽ പ്രതിഫലിക്കും
0: ഉറപ്പായിട്ടും.
1: നമ്മളെപ്പോഴും സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയാറുള്ളത്, ഒരു ബുക്കിലേക്ക് നിങ്ങൾ ആഴ്ന്നു നോക്കുമ്പോൾ, ഒരു ബുക്കിലേക്ക് നിങ്ങൾ എത്തി നോക്കുമ്പോൾ അവരെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു മനുഷ്യനെ കേൾക്കുകയാണ് എന്നാണ് പറയാറുള്ളത്. അതായത് വേറൊരു മനുഷ്യൻ്റെ ചിന്തകളെ നമ്മൾ എത്രത്തോളം കേൾക്കുകയും അത് നമ്മുടെ അനുഭവങ്ങളായി കൂട്ടി യോജിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചില ഇമോഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ സാധാരണക്കാരിൽ ഒരാളായിട്ടുള്ള ഒരാൾ കഥ എഴുതുമ്പോൾ നമ്മൾ സാധാരണ ചുറ്റുവട്ടങ്ങളും ഒക്കെ നമ്മൾക്ക് പരിചിതമാവും. എങ്ങനെയൊക്കെയാണ് കഥാപാത്രങ്ങൾ, വലിയ ഹൈഫൈ കഥാപാത്രങ്ങളൊക്കെയാണോ ഇതുവരെ എഴുതിയ കഥകൾ?
0: ഹൈഫൈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ളൊരു ലെവലിൽ നമ്മളുടെ ഏജിലൊത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും ഉള്ള അനുഭവങ്ങൾ ഇതെല്ലാം. പക്ഷേ ഇപ്പൊ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ജെൻസി പിള്ളേരുടെ കാലഘട്ടം, അവരിലേക്ക് വരുമ്പോൾ ഒരു ഹൈ ആ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞുങ്ങളിൽ ഒരിക്കലും ഒരു മാനുഷികമായിട്ടുള്ള ഒരു കരുണ ദയ അങ്ങനെയുള്ള കുറഞ്ഞു പോയിന്ന് എനിക്ക് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. അത് വായനയിലെ കുറവാകാം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുകളെ അവര് കൂടുതലായിട്ട് പരിഗണിക്കുന്നില്ലാത്തതിൻ്റെ കാഴ്ചപ്പാടാകാം, അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലെ തന്നെ മുതിർന്നവരെ ആയാലും, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ ചുറ്റപ്പെട്ടിട്ടുള്ള ഏത് അവസ്ഥയാണെങ്കിലും അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇച്ചിരിയോടെ മറ്റുള്ളവരിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന കഥകൾ എഴുതാനും, അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു വരി ചിലപ്പോൾ നമ്മളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വണ്ടിയെ യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഒരു സീറ്റിൽ ഇരിക്കുന്ന ഒരാളെ കാണുമ്പോഴോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തോന്നും എന്തൊക്കെയോ അനുഭവങ്ങളിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. അത് മുഖഭാവം കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് പിന്നീട് വന്നിരുന്നിട്ട് അതെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അങ്ങനെ ചിന്തിച്ച് നമ്മൾ കഥ ഉണ്ടാക്കാറുണ്ട്. ഞാൻ കഥയിലേക്ക് ആ വ്യക്തിയെ നമ്മളുടെ രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നമ്മളിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്താണോ ഒരുപക്ഷെ അതായിരിക്കും ആ വ്യക്തിയും ചിന്തിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ കഥ എഴുതാറുണ്ട്, അങ്ങനെ ചിന്തിക്കാറുണ്ട്.
1: സാധാരണ പരിസരങ്ങളാണ് നമ്മളൊരു കഥയിലും കവിതയിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ വളർന്ന ചുറ്റുപാടുകളും അതൊക്കെ നമ്മളിപ്പം പരിചരിച്ച ചുറ്റുപാടുകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മളൊരു കഥയിലേക്ക് സ്വാധീനിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കപ്പെടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഴ്സായി ജീവിച്ചു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, കുടുംബശ്രീയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുമായി. അപ്പോൾ സാധാരണ ജനങ്ങളിൽ അവരുടെ റൂട്ട് എന്ന് പറയും, അവരുടെ അടിയിൽ നിന്ന് തുടങ്ങാനുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ വിഷമ ഘട്ടങ്ങളിൽ നിന്ന് പോയിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്?
0: ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് തൊഴിലുറപ്പ് ഇതിലാണേലും, പിന്നെ അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ജാഗ്രതാ സമിതി പോലുള്ള കമ്മിറ്റികൾ അങ്ങനെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ പലരും അനുഭവങ്ങളൊന്നും പറയാറേ ഇല്ല. അവർക്ക് പറയാൻ പറ്റുന്ന ചില വേദികളിൽ ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാലും ആരും ഓപ്പൺ ആയിട്ട് അതങ്ങ് പറയുന്നേ ഇല്ല. നമ്മളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെന്നുള്ളതുമാണ് ഏറ്റവും വലിയൊരു സംഭവം. അവരിൽ നിന്ന് കണ്ടെടുത്ത് എഴുതിയ കഥകളാണേലും കവിതകളാണേലും ഞാൻ പിന്നീടത് പറയുമ്പം അവർ പറയാറുണ്ട് ഇത് എന്നെ പകർത്തി വെച്ചേക്കണയാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അവരെ അറിയത്തു, അങ്ങനെ അവരുടെ റൂട്ട് അറിഞ്ഞോ അല്ലെങ്കിൽ അവരെങ്ങനെയാണെന്ന് അറിഞ്ഞോ അല്ല. പക്ഷേ എഴുതി വിടുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഒരു 50-60% ഇതെന്നെ തന്നെ പകർത്തി വച്ചിരിക്കുന്നു എന്ന് അവർ പറയുമ്പം അതെന്താണോ നമ്മൾ എഴുതുന്ന അവർക്ക് അത്രമാത്രം അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു വേദന സാഹചര്യങ്ങളാണ് കൂടുതലും വരുന്നത്.
1: അവരുടെ ഒരു ജീവിത അനുഭവങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്
0: തോന്നലുണ്ട്. അവരിനോട് പറയാറുണ്ട് പ്രീത കുറച്ചുകൂടെ ഹാപ്പി മൂഡിലുള്ളത് എഴുതാറില്ലല്ലോ എന്ന്. പക്ഷെ അത് നേരായിരിക്കും, നേഴ്സായിട്ട് വർക്ക് ഇപ്പം നിർത്തി വെച്ചെങ്കിലും പോകാറുണ്ട് നമ്മളടുത്തുള്ള

0: പേഷ്യൻ്റായി കിടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവരുടെ ഒരേ പ്രശ്നങ്ങൾ പറയുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും വന്ന് എത്തുന്നത് ഈ വേദനയിലും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷമങ്ങളിൽ തന്നെയാണ് അവർക്ക്.
1: ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇപ്പം അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള
0: അതെ
1: കവിതകളും
0: അതെ
1: അതുപോലെ തന്നെ
0: അതെ
1: കഥകളൊക്കെ എഴുതുന്നതിൽ
0: ആ
1: ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്.
0: ആ
1: നമ്മുടെ വേദന മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത്
0: ആ
1: അവരുടെ കാര്യങ്ങൾ കേട്ടിരിക്കാൻ എത്രത്തോളം
0: അതെ
1: കഴിയുന്നു എന്നുള്ളതാണ്.
0: അതെ അതെ ഉറപ്പായിട്ടും.
1: നല്ലൊരു കേൾവിക്കാരിയാണ്.
0: ആ നല്ലൊരു കേൾവിക്കാരിയാണ്, നല്ലൊരു കേൾവിക്കാരിക്ക് മാത്രമേ ഒരു സാന്ത്വനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എഴുതുന്നതിനും വായിക്കുന്നതിനും ഇടയ്ക്കുള്ള തിരുത്തലുകളാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം. അപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുവാണെങ്കിൽ എന്ന് ഞാൻ ശ്രമിക്കാറുണ്ട്.
1: കുട്ടിക്കാലത്ത് എന്താവാനാണ് ഈ കഥകളിൽ എന്തായാലും കഥയും കവിത എഴുതുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല.
0: കുട്ടിക്കാലത്ത് ചിലപ്പോൾ ആദ്യം പറഞ്ഞ മാതിരി തന്നെ എനിക്ക് സങ്കടങ്ങളുടെ ഒരു വേലിയേറ്റം ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ എഴുത്തിൻ്റെ ഈ മേഖലയിലേക്ക് വന്നത്. നേഴ്സിംഗിൻ്റെ ഇത് പഠനത്തോടൊപ്പം തന്നെ പിന്നീട് കണ്ടിട്ടുള്ളതും പിന്നെ കേട്ടറിവുള്ളതും പിന്നെ നമ്മൾ പോയ

0: അമ്മമാരെ മാത്രം എന്ന് പറഞ്ഞു തന്നെ ഇപ്പം അച്ഛന്മാരെ അങ്ങനെയില്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഭൂമിയിൽ തൊട്ട് തൊഴാൻ പറ്റിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത് അമ്മമാർ തന്നെയാണ്. അതുകൊണ്ട് അവര് വേദനിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാനൊരു പാടുണ്ട്. വേദന ഒരു വിഷയം തന്നെയാണല്ലോ, മാനസികമായിട്ടുള്ള വേദനയാണേലും ശാരീരികമായിട്ടുള്ള വേദനയാണേലും എല്ലാം
1: വേദന തന്നെയാണ്.
0: വേദന തന്നെയാണ്.
1: നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു മാനസിക വേദന എപ്പോഴും ശരീരത്തെയും ശരീരത്തിലുള്ള വേദന എപ്പോഴും മനസ്സിനെയും ബാധിക്കുമെന്ന് പറയുന്നത്. ഇത് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് മാറി കൊടുത്താൽ മതി. മനസ്സിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ശരീരത്തെ
0: ബാധിക്കും.
1: ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മനസ്സിനെ
0: ബാധിക്കും
1: ബാധിക്കും തീർച്ചയായിട്ടും. കഥ എഴുതണം എന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ് ജീവിതത്തിൽ, അതായത് പകർത്തി വെക്കണം, ഇതൊക്കെ ഒരു ഡോക്യുമെന്റേഷൻ എന്ന രീതിയിലേക്ക് പകർത്തി വെക്കണം എന്ന് തോന്നിയ ഒരു നിമിഷം?
0: ചുറ്റുപാട് തന്നെയാണ് എന്ന് വെച്ചു കഴിഞ്ഞാല്, നമ്മുടെ വീടിനടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു ചേച്ചി. പക്ഷെ ആ ചേച്ചിയുടെ ജീവിതം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ട് കണ്ണിന് കാഴ്ചയില്ലല്ലോ, എങ്ങനെ ആ ചേച്ചി നടക്കുന്നു ചെയ്യുന്നു? പക്ഷെ ആ വീട്ടിൽ എങ്ങനെ ഒരു നിശബ്ദ ജീവിയായിട്ട് ആ ചേച്ചി ഉണ്ടായിരുന്നതായിട്ട് ആ വീട്ടുകാർ പോലും അതിനെ അത്ര അംഗീകരിച്ചിട്ടുണ്ടോന്നറിയില്ല.
1: അത്രയും കൃത്യമായി എല്ലാം ചെയ്തിട്ടുണ്ട്.
0: എല്ലാം ചെയ്തിട്ടും അപ്പോൾ നമ്മളുടെ വീട്ടിലാണ് ആ ചേച്ചി വെള്ളം കോരാൻ വരുന്നത്. അന്നത്തെ കാലഘട്ടത്തില്, ഈ പീരീഡ്സ് ആയിരിക്കുന്ന കാലഘട്ടത്തില് വെള്ളമൊന്നും കിണറിൽ നിന്നൊന്നും കോരിപ്പിക്കില്ല. അപ്പൊ നമ്മളാ അത് കോരി കൊടുക്കുന്നത്. അപ്പൊ ആ ചേച്ചി അത് എപ്പോഴും പറയുമായിരുന്നു, കൊച്ചിനെന്നെ മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലായിട്ടാണോ ഇത് കോരി തരുന്നത്? അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ മാറിയിരിക്കേണ്ടതുണ്ടോ? ഇത് നിന്ന് പോയാൽ ആ പീരീഡ്സ് എന്നുള്ള ഇത് ഇല്ല എങ്കിലും ചേച്ചി വന്ന് അങ്ങനെ ചേച്ചിക്ക് വേണ്ടി രണ്ട് ബക്കറ്റ് വെള്ളം കോരി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമോ എന്നാണ് ചേച്ചി ചോദിച്ചത്. അപ്പൊ അതെന്താ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ, എന്റെ വീട്ടിലുള്ള ആരും എന്നെ അറിയുന്നില്ല, കാലിൽ വന്ന് തടവുന്ന പൂച്ച അതിനെ ആ ചേച്ചി അത് തൊട്ട് തലോടിയിട്ട് അറിയുന്നേ. അതുപോലെ ചേച്ചിയുടെ കയ്യിൽ കുറച്ച് കുറച്ച് പൈസകളൊക്കെ ഉണ്ട്. പൈസകളൊക്കെ മേടിച്ചിട്ട് പറയുന്ന സമയത്ത് ആളുകൾ കൊണ്ടു കൊടുക്കും. പക്ഷേ പറ്റിക്കപ്പെടുന്നുണ്ട് ചേച്ചി. ഈ നോട്ടിന്റെ കറക്റ്റ് അളവിൽ തന്നെ നടുക്ക് വേറെ പേപ്പറുകൾ മുറിച്ച് വെച്ച് മേളിലും താഴെ നല്ല കറക്റ്റ് ആയിട്ട് നോട്ട് വെച്ച് നന്നായി ചേച്ചി പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ചേച്ചി പിന്നീട് ഒരു ദിവസത്തിൽ ഇങ്ങനെ ഈ വെള്ളപ്പേപ്പറുകളെല്ലാം കൊണ്ടുവന്ന് എൻ്റെ അമ്മയെ കൊണ്ട് കാണിച്ചു, ഇതിങ്ങനെ പറ്റിച്ച് കിട്ടിയതാണ് ചേച്ചി എന്നും പറഞ്ഞുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു, ചേച്ചിക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ചേച്ചി പറഞ്ഞു, ഈ നോട്ടിന്റെ അരികുവശങ്ങളിൽ ഇങ്ങനെ തെരുപ്പിടിപ്പിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും, മനസ്സിലാക്കാം. മറ്റത് എന്നെ പറ്റിക്കുന്നതാണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ അവര് പറ്റിച്ചാലും എന്നെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ എന്ന് കരുതി ഞാനത് വിട്ടുകളയാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, ആ ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ചേച്ചിയാണ് ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള ഒരു മേഖലയിലേക്ക്.
1: ചേച്ചി വീട്ടിനടുത്തുന്നല്ലേ?
0: അതെ അതെ.
1: അവര് പോയോ?
0: പക്ഷേ ചേച്ചിനെ പിന്നെ തമിഴ്നാട്ടിലുള്ള ഒരു ആക്രി പെറുക്കുന്ന ഒരാള് ആ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചോദിച്ച്, ആ ചേച്ചിക്ക് അറിയില്ല, ആ ചേച്ചിക്ക് നല്ല സൗന്ദര്യമുള്ളയാളാ, പക്ഷെ ആ മനുഷ്യനെ കണ്ടാൽ നമുക്ക് അത്ര
1: അങ്ങനെ
0: ചേർച്ചയില്ല ഒരു ചേർ. പക്ഷെ ചേച്ചിക്ക് അറിയത്തില്ല, കാണുന്നില്ല. എന്നാലും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയത് കൊണ്ട് ചേച്ചി അങ്ങ് പോയി. ആ വീട്ടിൽ അവർക്ക് നന്നായിട്ട് വേണമെങ്കിൽ വിടാമായിരുന്നു അതിനെ. ഈ ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ടാണ് ആ വിളിച്ചോണ്ട് പോണത്. അതിന്റെ കാലാണെങ്കിൽ ഇങ്ങനെ വിണ്ട് കീറിയ ചെരുപ്പൊന്നും വിടാതെ അങ്ങനെ നടന്ന്
1: അത്ര
0: സാധാരണ ഒട്ടും വൃത്തിയില്ല. അങ്ങനെയുള്ള ഒരാൾ ഇത്ര മാത്രം ഒരു ശരിക്കും നല്ലൊരു മുല്ലപ്പൂവിന്റെ ഒരു ഇതുള്ള അത്രേ സുന്ദരിയാ ചേച്ചി, കണ്ണിന് കാഴ്ചയില്ല. പക്ഷെ ആ വീട്ടുകാരാ ചേച്ചിയെ അംഗീകരിച്ചിട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: പിന്നെ അവര് അന്വേഷിച്ചില്ലേ ആ ചേച്ചി?
0: കൊണ്ടുപോയത് നന്നായി എന്ന് കരുതി.
1: അന്വേഷിച്ചില്ല,
0: അവരന്വേഷിച്ചിട്ടുണ്ടോന്ന് നമുക്കറിയത്തില്ല. പിന്നെ പക്ഷേ ആ കൊണ്ടുപോയ ആ മുത്തു എന്നാണ് അതിന്റെ പേര്, പുള്ളി കൊണ്ടുപോയിട്ട് നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു, പിന്നീട് നമുക്കറിയത്തില്ല.
1: ജീവിക്കുന്നുണ്ട് ഒരിക്കലും, അവിടെയൊക്കെ കണ്ടുപിടിക്കണം അവരെയൊക്കെ.
0: അടിമാലി, അതെ, അടിമാലിയിലെ പ്രദേശത്ത് പൊളിഞ്ഞമാല എന്ന് പറയുന്ന സ്ഥലത്ത് അവരുണ്ടെന്നാണ് അവരറിവിരിക്കുന്നത്. പരമാവധി നമ്മൾ അന്വേഷിച്ചു, ആ ചേച്ചി ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ ചേച്ചി ഒരിക്കലും നമ്മളെ മറക്കുമില്ല. പക്ഷെ എഴുത്തിലേക്ക് വന്നത്, കഥയിലേക്ക് വന്നത് ഈ മല്ലിക എന്ന് പറഞ്ഞ ചേച്ചി തന്നെയാണ്.
1: നമ്മളെ ഇൻസ്പയർ ചെയ്തു
0: അതെ അതെ
1: അവരുടെ ജീവിതവും.
0: അതെ അതെ.
1: നേഴ്സ് ആയിരുന്നപ്പോൾ നമുക്ക് വളരെ പരിതാപകരമായി തോന്നിയ ഈ, ഇപ്പം നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന ഒരു ഒരു ഘട്ടം വരുന്നു, നമുക്കൊന്നും മിണ്ടാൻ കഴിയില്ല ചില സമയങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ. പക്ഷെ നമുക്ക് സഹായിക്കണമെന്നുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിസ്സഹായരായിട്ട് നിന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടോ?
0: സ്ഥലം പറയാം, പക്ഷെ ചില സന്ദർഭം കൊണ്ട് നമുക്ക് ആളുകളെ പറയാൻ പറ്റത്തില്ല. ഞാൻ തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിൽ അവിടെയാണ് നിന്നത്. അവിടെ ഒരു കോവിലകത്തെ ഒരു കുട്ടി, ഇപ്പൊ എന്റെ പ്രായം തന്നെ കാണും, അന്ന് എന്റെ പ്രായമായിരിക്കും, അന്നൊരു 22 വയസ്സ്.

0: കാരണം അതിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. പെട്ടെന്ന് തന്നെയാണ് ഇതിന് അസുഖം വന്നതും ഒക്കെ. ആശുപത്രിയിലൊക്കെ വന്നപ്പോൾ ഫുഡൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല. അതിന് എന്താണ് അതിനാ ഫുഡ് കഴിക്കാൻ പറ്റാത്തതെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തോ ഒരു കെമിക്കൽ ഇതിൻ്റെ അകത്ത് ചെന്നിട്ടുണ്ടായിരുന്നു, ആ
1: ശരീരത്തിലെ
0: ശരീരത്തിനകത്ത്. അത് ചെന്നതിന് ശേഷം പിന്നീട് ഭക്ഷണം വേണ്ട, ആള് മെല്ലിച്ച് മെല്ലിച്ച് വന്നു.
1: ഇത് മനഃപൂർവ്വം ആരെങ്കിലും കൊടുത്തതാണോ?
0: അതെ, അതാണ് നമുക്കൊരു ഇത്. ഇതിനെ ഒരു രീതിയിൽ, എന്നിട്ട് അവസാനം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഈ കൈയുടെ ഭാഗത്തോ അങ്ങനെയൊന്നും പറ്റാതെ വന്ന് കാലിൻ്റെ പാദത്തിൻ്റെ ഇവിടെ അടിയിലെ ഞരമ്പിൽ നിന്ന് പിടിച്ച് ഇഞ്ചക്ഷൻ എടുത്ത സംഭവമൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം, കുറേ കഴിഞ്ഞാണ് അത് ഹസ്ബൻഡും അവരുടെ കുടുംബവും ചെയ്തതാണ് എന്നുള്ളത് അറിഞ്ഞത്. അതൊരു വലിയൊരു, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിൽ നിന്ന് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ നോർമലി,
1: കഥകളൊക്കെ വരുന്നത് നമ്മളെ ചുറ്റുപാടിൽ
0: ആ
1: നിന്നാണ്.
0: അതെ അതെ, അപ്പം നോർമലി ഒരു അതിനൊന്നും ഒരു വിജയമില്ല നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴൊക്കെയോ നമുക്ക് എഴുതുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാത്രമായിട്ട് എല്ലാവരുടെയും ജീവിതം തിരുത്തലുകളായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല. കഥകളിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പറയും, എല്ലാ മനുഷ്യർക്കും ഒരു പ്രശ്നം വന്നാൽ അവനത് മറ്റൊരാളുടെ പ്രശ്നം കണ്ടാൽ തിരുത്തലുണ്ടാവൂ എന്ന് പറയും. ഒരിക്കലും ഉണ്ടാകുന്നേയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എന്തോരം തിരുത്തലുകള് ഈ സമൂഹത്തിൽ ഉണ്ടായി പോകുമായിരുന്നു.
1: നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തുകയും ചെയ്തു
0: ആ
1: കഴിഞ്ഞാൽ
0: അവിടെയാണ് വിജയം.
1: വിജയം.
0: പക്ഷേ നമുക്ക് തന്നെ നേരിൽ കാണാവുന്ന ഒത്തിരി തിരുത്തലുകൾ ഓരോ കുടുംബത്തിലും അപ്പുറയും ഇപ്പുറയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന അതുപോലെ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് തിരുത്തപ്പെടേണ്ടതില്ല. ആ ഒരു ശൈലിയിൽ നിന്നാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ തിരുത്തപ്പെടലുകൾ ഒരിക്കലും ഉണ്ടാകുന്നേയില്ല. വായിക്കുന്നത് വായിച്ചു പോകുന്നു, എഴുതുന്നത് എഴുതി പോകുന്നു. അതിനപ്പുറത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നത് അപൂർവമാണെന്ന്
1: അപൂർവ
0: തോന്നും.
1: അപൂർവമാണ്.
0: അതെ അതെ അതെ
1: നമ്മളിതുവരെ കഥയുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു വന്നത്.
0: അതെ
1: കവിതകൾ എഴുതാറുണ്ട്,
0: ആ
1: കവിതാ പ്രിപ്പറേഷനിലാണ്.
0: ആ
1: അത് ഇനിയിപ്പം ഇപ്പം എത്ര കവിതകളുണ്ട് പ്രസിദ്ധീകരിക്കാൻ കണക്കാക്കിയിട്ട്?
0: 36 37 ഇപ്പം എഴുതി ബുക്കിൽ വെച്ചിട്ടുണ്ട്. അല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ കഥ പോലെ തന്നെയാണ്. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിയ ഒരു രാത്രിയാണേലും അല്ലെ പകലാണേലും അത് എഴുതി കഴിഞ്ഞാൽ ആ ഇഷ്ടം തീരുമ്പോൾ കീറിക്കളയുക, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. കാരണം നമ്മളുടെ ആഗ്രഹം എഴുതി തീർത്തു, ആ ആഗ്രഹം കഴിഞ്ഞു, പിന്നെ അതങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ പിന്നീടാണ് കുടുംബശ്രീയിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് പറഞ്ഞത്, പ്രീത അത് എഴുതണം, അത് സൂക്ഷിച്ചു വെക്കണം, നമുക്ക് പുസ്തകമാക്കണം എന്നൊക്കെ പറഞ്ഞത്
1: അവരാണ്.
0: അവരാണ്.
1: അപ്പോൾ ഈ കവിതകൾ തയ്യാറായിരിക്കുന്നുണ്ട്.
0: ആ
1: ഇതൊക്കെ ഈ ഒരു
0: ആ
1: പരിസരം നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പോഴും ഇതിനൊക്കെയുള്ള ഒരു സമയം നമ്മൾ
0: അതെ
1: കണ്ടെത്തണമല്ലോ.
0: അതെ അതെ
1: അപ്പം കുടുംബമുണ്ട്,
0: ആ ഉണ്ട്
1: അപ്പോൾ അതിനുള്ള സമയം എങ്ങനെയാണ് ഈ പിന്നോട്ട് നോക്കിയപ്പോൾ
0: ആ
1: കണ്ടെത്തിയത് എങ്ങനെയൊക്കെയാണ്? പണ്ട് കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത്
0: അതെ
1: അതിനുള്ള
0: അതെ
1: സമയം ഉണ്ടായിരുന്നില്ലല്ലോ.
0: അതെ, എഴുതാൻ തോന്നുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ വരി കവിത, കവിതയാണ് എൻ്റെ മുമ്പിലേക്ക് എപ്പോഴും. കഥ അങ്ങനെ അപൂർവം ഞാൻ ഇരുന്ന് എഴുതാറുള്ളത്. കവിത വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വരി ഓർമ്മയിൽ വന്നാൽ അപ്പം തന്നെ ഞാനതങ്ങ് കുറിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി സമയങ്ങളിൽ അതിന് മുമ്പും പിൻപും ഉണ്ടാക്കും. നമുക്ക് അത് എവിടെയാണ് ആദ്യം ചേർക്കേണ്ടത് അതങ്ങ് ചേർക്കും, അല്ല ഇത് അവസാനത്തിലേക്കാണ് ആ വരി എൻഡിങ്ങിലാണ് അത് വന്ന് നിൽക്കുന്നത് പൂർണ്ണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അവസാനത്തിൽ വെച്ചിട്ട് മേളിലേക്ക് പുതിയ
1: വരികൾ എഴുതി
0: ആ വരികൾ
1: ചേർക്കും.
0: എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പോൾ രാത്രിയാണ് ഇതൊക്കെ
0: അതെ
1: ചെയ്യാനാണ്
0: അതെ അതെ,
1: ഉദ്ദേശിക്കുന്നത്.
0: രാത്രികളിലാണ് ഏറ്റവും നിശബ്ദതയുള്ളത് നേരമാണല്ലോ. അപ്പം നമുക്ക് എന്ത് ചിന്തിക്കാനും ഒക്കെ ഇഷ്ടംമാതിരി സമയമുണ്ട്.
1: ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയിൽ,
0: ആ
1: അതായത് ഇപ്പം നമുക്ക് കഥയും കവിതയും ഒക്കെ എഴുതുമ്പോൾ അതിനൊരു ഇഷ്ടം
0: ആ
1: തോന്നണമല്ലോ. നമ്മുടെ അനുഭവങ്ങൾ മാത്രമല്ല, നമുക്കത്
0: അതെ
1: എഴുതി വയ്ക്കണം,
0: അതെ അതെ
1: ഡോക്യുമെൻ്റ് ആക്കണം.
0: ആ
1: അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ അറിയാൻ
0: ആ
1: ശ്രമിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളത്തിനെ കുറിച്ച് കൂടുതൽ
0: ആ
1: പഠിക്കും,
0: ആ
1: കഥയും കവിതകളും സാഹിത്യങ്ങൾ,
0: ആ
1: ഇപ്പം ചങ്ങമ്പുഴ അത്
0: ആ
1: അങ്ങനെയുള്ള പിന്നെ കവിത്രയങ്ങൾ
0: ആ
1: എല്ലാവരെയൊക്കെ നമ്മൾ കുറിച്ച് പഠിക്കും.
0: ആ
1: അങ്ങനെ ഒരു പഠനമുണ്ടോ? എന്താണ് ബേസിക് ആയിട്ട് പഠിച്ചത്?
0: കെ ആർ മീരയുടെ ആരാച്ചാർ എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. പുസ്തകങ്ങളെല്ലാം വായിക്കും, സുഭാഷ് ചന്ദ്രൻ്റെ, പിന്നെ അതേപോലെ തന്നെ അഖിൽ പി ധർമ്മജൻ്റെ ജെൻസിയാ. പക്ഷെ
1: ആൾക്കാരാണ്
0: അതുകൊണ്ട് റാം കെയറോ ആനന്ദി ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്.
1: വിഷ്വലി ഭയങ്കര
0: അതെ അതെ
1: രസമാണ്.
0: അതെ, പുസ്തകങ്ങൾ വായിക്കണ ഏതൊരു സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഇതാണെങ്കിൽ പോലും ഞാൻ വായിക്കും. അതിനകത്ത് അത് നമ്മൾ കാലഘട്ടം കഴിഞ്ഞതാണോ എന്ന് ചിന്തിക്കാറില്ല. ആ എത്ര കാലഘട്ടം മുമ്പിരുന്ന പുസ്തകമാണ് ഇപ്പോൾ കിട്ടുന്നതെങ്കിലും വായിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ലൈബ്രറിയനും കൂടി ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വായിക്കാനുള്ള സമയമുണ്ട്. ഒന്നോ രണ്ടോ മണിക്കൂറേ ഇരിക്കുന്നുള്ളൂ, അതിന് വേണ്ടി ഇരിക്കുന്നുള്ളൂ. നല്ല നമുക്ക് വായിക്കാൻ സമയമുണ്ട്. കിട്ടുന്ന ഏത്, അതിപ്പോൾ ബാലരമയാണെങ്കിലും
1: ഇപ്പം ലൈബ്രറി ഇരിക്കുന്നതുകൊണ്ട് പുസ്തകങ്ങളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്.
0: ഉണ്ട് ഉണ്ട് ഉണ്ട്. അതെ അതെ അതെ
1: ഓരോ ആൾക്കാരുടെ ജീവിതങ്ങളും നമുക്ക് അതിൽ കാണാൻ
0: ആ
1: പറ്റും.
0: അതെ അതെ
1: ഇതൊക്കെ വായിക്കാം,
0: ആ
1: ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാം.

0: ഏത് ലൈബ്രറിയാണ് അവിടെ?
1: അവിടെ ടെർക്കോസ ലൈബ്രറി എന്ന് പറയും.
0: ടെർക്കോസ,
1: ആ,
0: അത് അതിൻ്റെ പ്രത്യേകത എന്താണ്?
1: ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ കൊന്നത്തടി പഞ്ചായത്തിലും ഞങ്ങളുടെ ഈ ലൈബ്രറിയാണ് ഒന്നാമതായിട്ട്.
0: ടെർക്കോ ഒരു വ്യത്യസ്ത പേരാണല്ലോ,
1: അതെ അതെ
0: അത്
1: അതെ,
0: ആരാണ് ഇട്ടത്?
1: ഒത്തിരി വർഷങ്ങളായി. ഒന്ന് ആ ലൈബ്രറി കത്തി ഒക്കെ നശിച്ചു പോയായിരുന്നു. വീണ്ടും അവിടുത്തെ ആളുകളുടെ നല്ല നാടകങ്ങളും അതുപോലെ ബാലയൊക്കെ സൃഷ്ടിക്കപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആ ലൈബ്രറി വന്നത്. എല്ലാവരും നല്ല
0: സജീവമാണ്.
1: ആ സജീവ പങ്കാളിത്തമുള്ളവർ.
0: എത്രത്തോളം പുസ്തകങ്ങൾ അതിനുണ്ട്?
1: 13,352 പുസ്തകങ്ങളുണ്ട്.
0: ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവര് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട്
1: ആ
0: അവര് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളിൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അവർ തുടങ്ങിയിരുന്നു. ഞാൻ
1: ആ
0: ഒരു പ്രാവശ്യം ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ
1: ആ ആ
0: എറണാകുളത്ത്.
1: ആ
0: അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ ലൈബ്രറിയുമായി സംസാരിക്കാൻ
1: അതെ
0: പോകുമ്പോൾ
1: അതെ അവിടെ ഉണ്ട്. അങ്ങനെ
0: ഉണ്ട്.
1: വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ആഴ്ചയിൽ നമ്മൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. പിറ്റേ ആഴ്ച അവരത് വായിച്ചു കഴിയുമ്പോഴത്തേനും അടുത്തത് കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്.
0: ചെയ്യുന്നുണ്ട്.
1: ആ
0: അതുപോലെ തന്നെ ഈ ഡ്രാമകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്.
1: ആ
0: ഒരു ദിവസം രാത്രി, ഇപ്പോൾ നാടകോത്സവം പോലുള്ള സ്ഥലങ്ങളിൽ ആകാശവാണിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ അവരൊരു ദിവസം രാത്രി ചില നാടകങ്ങൾ അതിട്ട് കേൾപ്പിക്കും ലൈബ്രറിയിൽ. അങ്ങനെ കുറേ ആൾക്കാർ വന്ന് കേൾപ്പിച്ചിട്ട് അവിടെ ഇരുന്ന് അതിൻ്റെ റിവ്യൂ ഒക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ചില എല്ലാ ലൈബ്രറികളിലും നടക്കുന്നതാണ് ഒരു
1: അതെ
0: പുസ്തകത്തിൻ്റെ
1: അതെ
0: ഒരു ചർച്ച.
1: ആ
0: ഇപ്പോൾ മാസത്തിലെ അവസാന ഞായറാഴ്ചയോ അങ്ങനെയെങ്കിലും
1: ഉണ്ട്
0: പോയിട്ട്
1: ഉണ്ട്. എല്ലാ
0: ഉണ്ട്.
1: ഞായറാഴ്ചകളിലും 5 മണിക്ക് കമ്മിറ്റികളുണ്ട്. ഇതിനെപ്പറ്റി, പുസ്തക വായനയെപ്പറ്റി, അതിൻ്റെ ചർച്ചകൾ കൊണ്ടുപോയതിനെപ്പറ്റി, പുതിയത് കൊണ്ടുവരേണ്ടതിനെപ്പറ്റി ആളുകളിലേക്ക് വായന എത്തിക്കേണ്ടത് ഒരു ആവശ്യമായി കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഫോണിലാണ്,
0: വലിയവർ നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും കുഞ്ഞുങ്ങളും നോക്കും.
1: നോക്കും ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ 24 മണിക്കൂർ നോക്കിയിട്ട് കുഞ്ഞുങ്ങളോട് മാറ്റിവെക്കാൻ പറയാൻ പറ്റത്തില്ല,
0: ഇല്ല,
1: അവർ ചെയ്യത്തില്ല.
0: അവരുടെ കാലഘട്ടത്തിൽ അതാണ് അവർ
1: ആ
0: കണ്ടത്.
1: അതെ, അവർ കണ്ടത് ആ കാലഘട്ടം, നമ്മൾ കണ്ടത് ഈ പുസ്തകം ആയതുകൊണ്ട് നമുക്ക്
0: അപ്പൊ
1: പ്രകൃതിയെ
0: ലൈബ്രറിയിൽ കുട്ടികൾ വന്ന്
1: ഇഷ്ടമാതിരി,
0: ഉണ്ട്.
1: നമ്മുടെ ലൈബ്രറിയിൽ ഇഷ്ടമാതിരി കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, പുസ്തകം എടുക്കുന്നുണ്ട്. അവരുമായിട്ട് നമുക്കൊരു ചർച്ചയ്ക്കുള്ള ഒരു ഇടമുണ്ട്.
0: ഈ അയൽക്കൂട്ടം പോലുള്ള പരിപാടികളിൽ,
1: ആ
0: അതിൽ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികളിലൊക്കെ ചേരാം, നേഴ്സിംഗ് ഒക്കെ വിട്ടിട്ട് ചേരാം എന്നുള്ള തോന്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
1: ആ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അന്ന് സാലറി ഇല്ല, അതൊരു മെയിൻ
0: ആ അന്ന്
1: പ്രശ്നമായിരുന്നു.
0: നേഴ്സിംഗിന് വളരെ കുറച്ച്
1: ആ
0: പൈസയേ ഉണ്ടായിരുന്നു.
1: അതെ, നമ്മൾ തന്നെയാണ്,
0: സർവീസാണ്
1: ആ സർവീസാണ്
0: എന്നാണ് ആൾക്കാർ
1: അതെ
0: കണക്കാക്കുക.
1: അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
0: ഇങ്ങനെയാണ്.
1: നേഴ്സിംഗ് കുഞ്ഞുങ്ങൾക്കൊന്നും വേണ്ട അർഹത കിട്ടുന്നില്ലെന്ന് തന്നെ ഇപ്പോഴും ഞാൻ
0: അതെ
1: പറയും, അത്
0: അതെ അതെ.
1: കിട്ടുന്നേ ഇല്ല. എപ്പോഴാണേലും പെൺകുഞ്ഞുങ്ങളുടെ കാലിലൊക്കെ തൊട്ട് വന്നിക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവരറിയാതെ ചിലപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മക്കളുടെ മാത്രമല്ല, ബസ്സിൽ കയറിയാലോ അല്ലെങ്കിൽ കാണുന്നോ അല്ലെ ഒരു കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അവർ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവരുടെ മനസ്സ് മാറി അവർ ക്രൂവലായി ചിന്തിക്കാം.
0: സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒക്കെ
1: സാഹചര്യങ്ങളാണ്
0: ചെയ്യും.
1: അങ്ങനെ. എല്ലാ പെൺകുഞ്ഞുങ്ങളും ഒരു നല്ലൊരു സ്ഥലം അർഹിക്കപ്പെടുന്നുണ്ട്. അർഹിക്കപ്പെടുന്നിടത്തൊന്നും സാഹചര്യങ്ങളും ഇല്ല.
0: ഇല്ല,
1: പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ആൺകുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല. ആ
0: അതെ,
1: ആൺകുഞ്ഞുങ്ങളും
0: അത്
1: ഇതേ
0: സമൂഹത്തിലുള്ള ആൾക്കാരല്ല, അവർക്കും
1: സമൂഹത്തിലുള്ള
0: അർഹിക്കപ്പെടുന്ന കാര്യം.
1: ആൾക്കാരാണ്. അവരും സർവൈവ് ചെയ്ത് മേടിക്കുന്ന ഇതാ. എവിടെയൊക്കെയോ ഒരു സ്നേഹരാഹിത്യങ്ങൾ വന്നു പോകുന്നുണ്ട്.
0: ഒരു സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഇവൻ ഒരു പെൺകുഞ്ഞായിരുന്നാലും ആൺകുഞ്ഞായിരുന്നാലും
1: അതെ
0: അവനെ, പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഐ തിങ്ക് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളും അത്രത്തോളം നമ്മളാൽ കഴിയുന്ന ഒരു കാര്യം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്.
1: അതെ അതെ
0: ഈ ഇനി അടുത്ത് കവിതയുടെ പബ്ലിക്കേഷൻ ആണോ ഇനി അടുത്ത്
1: അതെ, അത് ലൈബ്രറി തന്നെ ഏറ്റിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അത് അല്ലെങ്കിലോ എൻ്റെ കുടുംബശ്രീക്കാർ തന്നെ അത് ചെയ്തു തരും. പക്ഷെ ഞാൻ അതിലേക്ക് എത്ര അങ്ങ് എഴുതുന്നു, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ തീരുന്നു. അപ്പം അതൊരു ഡയറിയിലാക്കി അതെങ്ങനെ അങ്ങ് മൂടി വയ്ക്കുന്നു.
0: പുതിയ പുതിയ തലങ്ങളും പുതിയ പുതിയ വാതായനങ്ങളും എത്തിപ്പിടിക്കാൻ കഴിയട്ടെ, എല്ലാ ആശംസകളും നേരുന്നു.
1: താങ്ക് യു.
2: എഴുത്തുകാരിയും ലൈബ്രറിയനും നേഴ്സും ഒക്കെയായ ശ്രീമതി പ്രീതയുമായി ഡോക്ടർ NS ജയമോഹൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി സമയം 8 മണി. സർഗ കേരളം.
1: ഇന്ന് സർഗ കേരളത്തിൽ സി റഹീം അവതരിപ്പിച്ച കഥ, പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത, സി പി നായർ നടത്തിയ പ്രഭാഷണം എന്നിവ കേൾക്കാം. ആദ്യം സി റഹീം അവതരിപ്പിച്ച കഥ, കെട്ടുകുതിര.
2: ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയവരൊക്കെ കാവിലി ഉത്സവത്തിന് നാട്ടിലേക്ക് വരും. വരാൻ കഴിയാത്തവർ വീട്ടുകാരെയും കൂട്ടുകാരെയും മൊബൈലിൽ വിളിക്കും. ഉത്സവവിശേഷങ്ങൾ ആരായും, നാട്ടുകാര്യങ്ങൾ ചോദിക്കും, നാടുമായി ബന്ധപ്പെട്ട ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവയ്ക്കും. കൂട്ടത്തിൽ കുറച്ച് കൊതിയും നുണയും പറയും. പല പെൺപിള്ളേരും വല്ലവന്മാരുടെയും കൂടെ ഒളിച്ചോടിപ്പോയോ, സംശയരോഗിയായ മോഹനന് മൂന്നാമതും എങ്ങനെ പെണ്ണ് കിട്ടി, അമേരിക്കയിൽ പോയി കാശുണ്ടാക്കിയ മാത്യൂസിൻ്റെ കൂറ്റം വീടിൻ്റെ വിശേഷം, മാധവൻ സാറിൻ്റെ മരണാടിയന്തരം തുടങ്ങിയ ഒടുപിടി കാര്യങ്ങൾ അറിയാനും അറിയിക്കാനും ഉണ്ടാകും. കാവലി ഉത്സവം നാട്ടുകാർക്കൊക്കെ ഒരു വികാരമാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്ക് പോയാലും കാവിലെ ഉത്സവത്തെക്കുറിച്ച് ഓർക്കാതെയും പറയാതെയും ഉളവക്കാട്ടുകാരും കഴിയാറില്ല. അസ്ഥിക്ക് പിടിച്ച വികാരമാണത്. ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകളൊന്നും കാവിലെ ഉത്സവം ആഘോഷിക്കുന്ന കാര്യത്തിലില്ല. ജാതിയും മതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ കാവിലെ ഉത്സവം ഉണ്ടായിരുന്നു. എല്ലാത്തരം മനുഷ്യരെയും കൂട്ടിയിണക്കുന്ന അതിപുരാതനമായ ഒരു ജൈവ ബന്ധമാണ് കാവിനുള്ളത്. നാനാദിക്കിലുള്ള മലയാളികൾ ഓണത്തിനാണല്ലോ നാട്ടിലേക്ക് വരിക. ഉത്സവക്കാട്ടുകാർക്കും ഓണം പ്രധാനം തന്നെ. എന്നാൽ അതുക്കും മേലെ എന്തോ ഒന്ന് കാവിലെ ഉത്സവത്തോടുണ്ട്. ഓണം എല്ലാ മലയാളികൾക്കുമുണ്ടല്ലോ. കാവിലെ ഉത്സവം ഉളവക്കാട്ടുകാർക്ക് മാത്രം സ്വന്തമായുള്ളതാണ്. ഇതാവാം അതിനെ വേറിട്ടതാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വർഗീസ് വിളിച്ചു. ഇത്തവണ മരാമൻ കൺവെൻഷൻ വന്നു പോയതുകൊണ്ട് കാവിലെ ഉത്സവത്തിന് വരാൻ പറ്റില്ലെന്ന്. വർഗീസിൻ്റെ ഭാര്യ ഡൽഹിയിൽ വളർന്നതുകൊണ്ട് മരാമൻ കൺവെൻഷൻ എന്ന് കേട്ടറിവേ ഉള്ളൂ. അതൊന്ന് കാണണമെന്ന് അവരുടെ വളരെ കാലത്തെ മോഹമായിരുന്നു. അതിത്തവണ സാധിച്ചെടുത്തു. ഇനി മീലമാസത്തിൽ കാവലി ഉത്സവത്തിന് വരിക എന്നത് നടപ്പുള്ള കാര്യമല്ലെന്ന് അവൻ പറഞ്ഞു. കുവൈറ്റിൽ നിന്ന് രതീഷ് എത്തുന്നുണ്ട്. സുലൈമാൻ നാട്ടിൽ തന്നെയുണ്ട്. പതുപോലെ അജയൻ നാട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഭാര്യ സരസ്വതിക്കും മകൻ കാർത്തികിനും കാവലി ഉത്സവത്തോടൊന്നും ഒരു താല്പര്യവുമില്ല. കാവിലെ ഉത്സവത്തിന് നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോഴേ ഞാനില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു. ഓ, എന്താ അതിത്ര കാണാൻ? ഒരു തവണ കണ്ടാൽ തന്നെ ബോറടി. കുറെ കെട്ടുകാളെയും കുതിരകളെയും കാളുകളെയും കെട്ടിയൊരുക്കി ഉന്തിത്തള്ളി കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ ഏതു കാലത്താ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. സരസ്വതി അജയനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ എന്ന പോലെ കോട്ടുവായി ഇട്ടുകൊണ്ട് അലസത നടിച്ചു പറഞ്ഞു. സരസ്വതിയുടെ വാക്ക് കേട്ട് അയാൾക്ക് ചൊറിഞ്ഞു കയറി വന്നു. രണ്ടു പറയാനായി നാക്കെടുത്തതും കാര്യവട്ടത്ത് ഫിസിക്സ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർത്തിക് അമ്മയുടെ പക്ഷം ചേർന്ന് പറഞ്ഞു, അച്ഛാ, നമുക്ക് കൊച്ചി കാർണിവലിന് പോകാം. വെറുതെ നാട്ടിൽ പോയി സമയം കളയണ്ട. അതോടെ അജയൻ തീർത്തും ഒറ്റപ്പെട്ടു. വയലേക്ക് തിളച്ചു വന്നതയാൾ വിഴുങ്ങി. അമ്മൂമ്മയായിരുന്നു കാർത്തികിന് നാടുമായി ഉണ്ടായിരുന്ന ഏക ബന്ധം. അപ്പൂപ്പനെ കണ്ട ഓർമ്മ അവനില്ല. കാർത്തികിൻ്റെ 1.5 വയസ്സിന് അപ്പൂപ്പ മരിച്ചുവല്ലോ. അമ്മൂമ്മ കൂടി പോയതോടെ അവൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഫിലിം ഫെസ്റ്റിവലും നിയമസഭാ ഉത്സവോത്സവവും തുടങ്ങി എന്നും ഉത്സവമേളം തന്നെ. ഇതിനിടയിലെ അവൻ എന്ത് കാവിലെ ഉത്സവം! തിരുവനന്തപുരം എന്നും കുന്നും ഒരു പൂരപ്പറമ്പാണെന്ന് അജയന് തോന്നിയിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഫെസ്റ്റിവലുകളാണ്. കോവളത്തുകാരിയായ സരസ്വതിക്ക് കടലു കാണാനിഷ്ടം. കടലിൻ്റെ അഗാധ നീലിമ വെറുതെ നോക്കി എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും. ശംഖുമുഖത്തോ വിഴിഞ്ഞത്തോ കോവളത്തോ പോയി നുരച്ചു പൊന്തുന്ന തിരയിലൊന്ന് കാൽ നനച്ചില്ലെങ്കിൽ അവൾക്ക് വല്ലാത്ത നഷ്ടബോധമാണ്. എനിക്ക് തിരക്കാണെങ്കിൽ സരസ്വതി മകനെയും കൂട്ടി കാർ ഓടിച്ചു പോകും.

അങ്ങനെ തിരക്കാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകും. ഒരു തരം കിറുക്ക് തന്നെ. അക്കരെ നിന്ന് ഏതോ കാലത്ത് അവളുടെ പൂർവികർ ഇക്കരെ വന്നതാണോ എന്ന് കടലിനോടുള്ള അവളുടെ അഭിനിവേശം കാണുമ്പോൾ തോന്നിപ്പോകും. എന്നെ കാവ് വിളിക്കുന്നത് പോലെ സരസ്വതിയെ കടലിനക്കരെ നിന്ന് ഏതോ നാട് വിളിക്കുന്നുണ്ടോ? കടൽ കാണുമ്പോൾ സരസ്വതി എത്ര ശാന്തയാണ്. കളത്തിരയിൽ കാല് നനച്ച് കൊച്ചുകുട്ടിയെപ്പോലെ അവൾ തുള്ളിക്കളിക്കുന്നത് കാണാം. മകൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കളത്തീരത്ത് മൺകൂന കൂട്ടി കൊട്ടാരം ഉണ്ടാക്കുന്നതിലായിരുന്നു അവൾക്ക് താല്പര്യം. അറബി നാട്ടിലെ പുരാതനമായ മൺകോട്ടയെ ഓർമ്മിപ്പിക്കും അവളുടെ നിർമ്മിതി കാണുമ്പോൾ. സത്യത്തിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ശക്തികളുണ്ടെന്ന് തോന്നാറുണ്ട്. പുരാതനമായ ഓർമ്മകളും പേറിയാണല്ലോ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. പതിവ് പോലെ കാവലി ഉത്സവത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അജയൻ ഉളവക്കാട്ടെത്തി. കുടുംബ വീട്ടിൽ പെങ്ങൾ തങ്കമണിയും കുടുംബവുമാണ് താമസിക്കുന്നത്. അളിയൻ കൃഷ്ണരാജ് പാലമേൽ പഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയാണ്. തങ്കമണിക്ക് രണ്ട് കുട്ടികൾ, മൂത്തത് വത്സല, ഇളയത് ബിജുക്കുട്ടൻ. രണ്ടുപേരും സ്കൂൾ വിദ്യാർത്ഥികൾ. തങ്കമണിക്ക് ചുരിദാറും അളിയന് ഷർട്ടും വാങ്ങിയിരുന്നു. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങാൻ പെങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തു. നൂജൻ പിള്ളേരാണ്. നമ്മളെടുക്കുന്ന തുണിത്തരങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. വൈകിട്ട് കലേശൻ്റെ വീട്ടിൽ കൂടാമെന്ന് തീരുമാനിച്ചു. ഉത്സവത്തലേന്ന് ഇത് പതിവുള്ളതാണ്. അരുണും മാത്യുവും അൻവറും വരും. അജയന് ലിക്കർ പതിവുള്ളതല്ല, എങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രണ്ട് സ്മാൾ അടിക്കും. പാറ്റൂരിൽ കലേശൻ്റെ വീടിൻ്റെ വടക്കേപ്പുറത്തൂടെയാണ് അച്ചൻകോവിലാറോ ഒഴുകുന്നത്. അവൻ്റെ വെൺമണിയിലെ അളിയൻ രവി മാവേലിക്കരയിലെ ബിവറേജ് മാനേജരാണ്. അവർ ഇടയ്ക്കിടെ വീട്ടിൽ കൂടും. ഇതിനായി ആറിനോട് ചേർന്നൊരു കൂടാരം പണിതിട്ടുണ്ട്. അജയൻ അവിടെ ഇരുന്ന് രണ്ടടിക്കാൻ ഇഷ്ടമാണ്. ആറിൻ്റെ സൗന്ദര്യം നുണയാം. നാട്ടുകാര്യങ്ങളും പഴയ സ്കൂൾ അനുഭവങ്ങളും കോളേജിലെ പ്രേമകഥകളും പറഞ്ഞ് ഓർമ്മയിൽ മഞ്ഞു വെയ്ക്കാം. ബാല്യകാല സുഹൃത്തുക്കൾ ഒന്നിച്ചിരിക്കാനുള്ള അവസരം ആരാണ് പാഴാക്കുക? അതും മധ്യവയസ്സിലെത്തുമ്പോഴേ അതൊരു ആവേശമായി മാറും. കലേഷിൻ്റെ വീട്ടിലെത്താൻ അജയൻ്റെ മനസ്സ് ധൃതി കൂട്ടി. അതിന് മുന്നോടിയായി അത്യാവശ്യം തല കാണിക്കേണ്ട ബന്ധുവീടുകളിലൊക്കെ കയറി വരവ് വെച്ചു. കെട്ടുമൂട്ടിൽ പോയി നോക്കി. കാളകെട്ടിൻ്റെ അവസാന മിനുക്കുപണിയിലാണ് കെട്ടുകാർ. പുതിയ ചെറുപ്പക്കാരൊക്കെ ഉത്സാഹ കമ്മിറ്റിക്കാരായി ഉണ്ട്. ഉത്സവപ്പടി ശശി ഏൽപ്പിച്ചു. കുടിയമ്പാക്കന് കുടിച്ചുപിടുക്കാൻ കാശ് കൊടുത്തു. പിന്നെ അല്ലറ ഇല്ലറ കൈമടക്ക് കൂടി കൊടുക്കാനുള്ളത് കൊടുത്തു. കഴിഞ്ഞ വർഷവും കാളകെട്ടിന് സജീവമായി ഉണ്ടായിരുന്ന ചന്ദ്രൻ്റെ വേർപാട് വേദനിപ്പിച്ചു. കുടിച്ചുകുടിച്ച് കരളു വാടി കഴിഞ്ഞ കർക്കിടകത്തിലവൻ പോയി. കുടിക്കാനായ ധാരാളം ദുഃഖങ്ങൾ അവൻ ഉണ്ടായിരുന്നുവല്ലോ. സ്ലോ പോയിസൺ പോലെ ഒരുതരം ആത്മഹത്യയായിരുന്നു അവൻ്റെ മരണം. സ്വകാര്യ ദുഃഖങ്ങൾക്കിടയിലും നാട്ടുകാര്യത്തിൽ അവൻ എന്നും മുമ്പിലുണ്ടായിരുന്നു. പേർഷ്യയിൽ പോയി ഇക്കണ്ട കാലമത്രയും കഷ്ടപ്പെട്ട ഗോവൻ്റെ കഥ അറിഞ്ഞപ്പോൾ അജയന് വേദന തോന്നി. അവനയച്ചു കൊടുത്ത പണമെല്ലാം ഭാര്യ അല്ലി ലാവിഷായി ചെലവഴിച്ചു. കുടിച്ചു തൂത്തുവാരി നടന്നുവെന്ന് പറയാം. എല്ലാം നശിപ്പിച്ച് കടവും വരുത്തിയ ശേഷം കണ്ടവൻ്റെ കൂടെ നാട് വിട്ടുപോയി. അതും ചൈനക്കാരുടെ മുഖമുള്ള കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് അടൂരിലെ ബേക്കറിയിൽ പണിക്ക് നിന്ന ഒരുത്തൻ്റെ കൂടെ. എട്ടിലും പത്തിലും പഠിക്കുന്ന രണ്ട് പെൺപിള്ളയുടെ ഭാവി പോലും അവൾ ഓർത്തില്ല. അന്തിമൂത്തപ്പോൾ അജയൻ കലേഷിൻ്റെ വീട്ടിലെത്തി. കൂട്ടുകാരൊക്കെ അജയനെയും കാത്തവിടെ ഇരിപ്പുണ്ടായിരുന്നു. പന്തളത്തിൽ നിന്ന് വാങ്ങിയ പോത്തു വരട്ടിയതും ചീനിയും വെച്ചുകൊണ്ടിരിക്കാൻ ക്ഷമയില്ലാത്തതുകൊണ്ട് അവൻ തിന്നു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ തന്നെ കുപ്പി പകുതിയാക്കിയിരിക്കുന്നു. എടാ അജയ, കടച്ചക്കായിട്ട് വാറ്റിയ നാടനുണ്ട്, ആദ്യം അത് നോക്കുന്നോ? ഉത്സവം പ്രമാണിച്ച് കുടച്ചാട്ട പൊടിയനെ കൊണ്ട് വാറ്റിച്ചതാ. പുറകിലൊളിപ്പിച്ച് വെച്ച നീളം കുപ്പികളിലൊന്ന് എടുത്ത് അവൻ ഗ്ലാസ്സിലേക്ക് പകർന്നു. പണ്ട് കാലത്ത് പേറൊഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കൊടുത്തിരുന്ന സാധനമാണ് ഇത്, പട്ടച്ചാരായ, മാത്യു പറഞ്ഞു. ഹ ഹ ഹ, അത് ഓർമ്മയിൽ മുങ്ങി അരുൺ ചിരിച്ചു. എന്താ വാടാ ഒരാഭാസ ചിരി? മാത്യു ചോദിച്ചു. ഓ ലീല, വാറ്റുകാരി ലീല, അരുൺ ഒരു പ്രത്യേക താളത്തിൽ പാടിക്കൊണ്ട് നൃത്തച്ചുവടോടെ എണീറ്റു. മദ്യസേവ നടത്തുമ്പോൾ മദുരാശുകൂടി വേണ്ടേ മോനെ? ശൃംഗാരഭാവത്തോടെ അവൻ പറഞ്ഞു. ഇവനല്ലേലും ഇങ്ങനെ അല്പം ഉള്ളിൽ ചെന്നാൽ പിന്നെ മട്ടുമാറും. നീ അലമ്പാക്കാതെ അവിടെ ഇരി, അജയൻ പറഞ്ഞു. ഓ, അത് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അരുൺ കസേരയിലേക്ക് വീണു. ഇവൻ ഇത്ര വേഗം പൂസായോ? അജയൻ ചോദിച്ചു. എവിടുന്നോ വലിച്ചു കയറ്റിയിട്ടാണ് ഇവിടേക്ക് വന്നത്, കലേഷ് പറഞ്ഞു. ഇനി അവന് കൊടുക്കണ്ട, മാത്യു ശബ്ദം തഴുത്തി പറഞ്ഞു. ഓ പിന്നെ, അരുൺ അത് കേട്ട് ഉറക്കത്തിലെന്ന പോലെ പറഞ്ഞു. കലേഷ് ചിരിച്ചു. അരുൺ പതുക്കെ മയക്കത്തിലേക്ക് വീണു. അജയൻ്റെ തൊണ്ടയെ പൊള്ളിച്ചുകൊണ്ട് വാറ്റുചാരായത്തിൻ്റെ നീയൊഴുക്ക് തുടങ്ങി. എരിവും പുളിയും ചേർത്ത് വരട്ടിയ പോത്തിൻ്റെ തവിട്ടും കറുപ്പും കറന്ന കഷ്ണങ്ങൾ അയാൾ പെറുക്കി ഉള്ളിലേക്കിട്ടു. മാത്യുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. മാത്യു നമ്പർ നോക്കിയിട്ട് പറഞ്ഞു, ഒരത്യാവശ്യ കോളാണ്, ഞാനൊന്ന് എടുത്തുകൊട്ടെ അളിയാ എന്ന് പറഞ്ഞ മാത്യു മൊബൈലുമായി കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരം തുടങ്ങി. ഹോ ഹോ ഹോ, എന്തു വാടാ ഇത്, നെഞ്ച് കത്തിപ്പോകുന്ന സാധനമല്ലോ ഇത്, കുറച്ച് വെള്ളം കൂടി ഇതിലൊഴിയേ, സവിട വേണ്ട, കുറച്ചു കാലമായില്ലേ ചാരായം വലിച്ചു കയറ്റിയിട്ട്, അതുകൊണ്ട് തോന്നുന്നതാകും. നിനക്ക് ഓർമ്മയില്ലേ പന്തളത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കട്ട് ചെയ്ത് വന്ന് വാറ്റുചാരായം കുടിച്ചത്? കലേഷ് ചോദിച്ചു.
മറ്റപ്പള്ളി മലയുടെ മുകളിൽ പാകിമാവുകൾക്കിടയിലൂടെ കയറി ജൂണിയർ

ചായൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആദ്യമായി ചാരായം കുടിച്ച് മറക്കാൻ പറ്റുമോ? നമ്മുടെ ആശാനല്ലേ യൂണിച്ചായൻ. ആശാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളവരാരും മോശമായിട്ടില്ല. പിന്നെ പലതവണ നമ്മളവിടെ പോയി. സദാശിവനാണ് നമ്മളെ അവിടെ ആദ്യം വിളിച്ചുകൊണ്ട് പോയത്. കറക്റ്റ്. ആ സദാശിവൻ എവിടെയാ? അറിയില്ല. അവൻ കിഴക്കൻ മലയിൽ എവിടെയോ ജീവിക്കുന്നുണ്ടാവും. ആശാങ്കലങ്ങളെ വീട് വിറ്റിട്ട് കോന്നിയിലോ റാന്നിയിലോ എവിടെയോ അവൻ പോയി. ഇപ്പോൾ 10-30 വർഷങ്ങളിലായി കാണും. ഇതുവരെ അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പാപം. അതിരിക്കട്ടെ, എന്തിനാ പ്രീ ഡിഗ്രി ക്ലാസ് കട്ട് ചെയ്ത് പോയി കൂമ്പ് കരിയെന്ന കള്ളവാറ്റ് വാങ്ങി കഴിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ടോ? അതെന്ത് ചോദ്യമാണ് അഖിലേഷേ, അത് മറക്കാൻ പറ്റുമോ? ന്യൂസിലാൻഡിൽ പോയി മദാമയെ കിട്ടി സുഖമായി പാർക്കുന്ന കുരിയന് വേണ്ടി നമ്മൾ ചാരായം കുടിച്ച് മണ്ടന്മാരായി. ശരിയല്ലേ? നീ പറയേ, കലേഷ് പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം മണ്ടത്തരം നമ്മൾ കാണിച്ചിരിക്കുന്നു. ജെസ്സി എത്ര സുന്ദരിയായിരുന്നു. ഒരു പക്ഷേ ഈ ഉളവക്കാട് അല്ലെങ്കിൽ വേണ്ട, ഈ പന്തളം ദേശത്ത് ജെസ്സിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകൊച്ച് വേറെ ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. പന്തളം കോളേജിൽ 5 കൊല്ലം നമ്മൾ പഠിച്ചുവല്ലോ. നീ അവളെപ്പോലൊരു പെൺകൊച്ചിനെ വേറെ കണ്ടിട്ടുണ്ടോ? കലേഷ് ചോദിച്ചു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് പറയാം. കുടശനാട് LPSൽ പഠിക്കുന്ന കാലം മുതൽ അവളെ മനസ്സിൽ കൊണ്ടു നടക്കാത്ത ആൺപിള്ളേരാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് സംശയമാണ്. അവളോട് വൺ വേ ട്രാഫിക് പ്രേമമായി നടന്ന 10-15 അവശ കാമുകന്മാരെ എനിക്കറിയാം. സത്യം പറ, നീ അവളെ പ്രേമിച്ചിട്ടില്ലേ? എടുത്തടിച്ചതുപോലെ കലേഷ് ചോദിച്ചു. എനിക്കും ജെസ്സി ഇഷ്ടമായിരുന്നു. നിനക്കോ? അജയൻ ചോദിച്ചു. ആരാടാ അവളെ ഇഷ്ടപ്പെടാത്തത്? എന്നിട്ടും അവൾക്ക് ഈ ഗതി വന്നല്ലോ. അത് ഓർക്കും ഇപ്പോഴും എനിക്ക് സങ്കടമാണ്, കലേഷ് പറഞ്ഞു. എന്നിട്ട് കറുത്ത പട്ടിയെ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് പറഞ്ഞു, നൂറനാട്ടെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ച് ഞാൻ അവളെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അല്ല, ചാരായത്തിൻ്റെ കൂടെ ഇത് പറ്റുമോ? സംശയത്തോടെ അജയൻ ഗ്ലാസ്സിലേക്ക് നോക്കി ചോദിച്ചു. തട്ടിപ്പോയാൽ തട്ടിപ്പോകട്ടടാ. ജെസ്സിയുടെ കാര്യം ഓർക്കുമ്പോൾ അയാൾ വിതുമ്പി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ എന്നോടൊരാഗ്രഹം പറഞ്ഞു. ആകാംക്ഷയുടെ അജയൻ ചോദിച്ചു, എന്താഗ്രഹമാണ് പറഞ്ഞത്? അവൾക്ക് കാവിനുള്ളിലൊന്ന് കയറണമെന്ന്. ഇന്നാട്ടിൽ ഇക്കാലമത്രയും ജീവിച്ചിട്ടും ഉത്സവം കണ്ടിട്ടുള്ളതല്ലാതെ കാവിനുള്ളിലേക്ക് കയറാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യാനിയായിപ്പോയില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി. നീ എന്തു പറഞ്ഞു? ഇത്തവണ ഉത്സവത്തിന് അജയനെയും കൂട്ടി നമുക്ക് കാവിൽ പോകാമെന്ന് പറഞ്ഞു. എന്തു ന്യായീകരണം പറഞ്ഞാലും കുര്യനോട് അവൾ കാണിച്ചത് ശരിയായില്ല. ആ പ്രായത്തിൽ ഏത് ചെറുപ്പക്കാർക്കും അവളോട് തോന്നുന്ന വികാരമേ കുര്യനും തോന്നിയുള്ളൂ. അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അത് ശരിയാണ്. പക്ഷെ പെണ്ണുങ്ങളെ വളയ്ക്കുന്നതിനൊക്കെ ഒരു തായവും തരവുമൊക്കെ ഉണ്ട്. അവളുടെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ അവനെ അവൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു സാഹസം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജെസ്സിക്ക് കത്തെഴുതാൻ നമ്മളും കൂട്ടി നിന്നതല്ലേ? അവൻ്റെ ഹൃദയം അവൾ ചവിട്ടി മെതിച്ചു എന്ന് മാത്രമല്ല, വീട്ടിൽ പറഞ്ഞ് അലമ്പാക്കുകയും ചെയ്തു. ആകെ നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അജയൻ പറഞ്ഞു. കുര്യൻ എഞ്ചിനീയറിംഗ് പഠിച്ച പൈലറ്റായി ജെസ്സി പോസ്റ്റ് ഓഫീസിലെ ക്ലർക്കും. ഒരിക്കൽ അവൻ പറപ്പിച്ച വിമാനം ജെസ്സിയുടെ വീടിന് വട്ടമിട്ട് പറന്നു. അവൻ്റെ ഓരോ കുസൃത്തരങ്ങൾ. കുര്യനൊപ്പം ജീവിക്കാൻ അവൾക്ക് യോഗമുണ്ടായില്ല. വീട്ടുകാർ ജെസ്സിയെ കോട്ടത്തെ റബ്ബർ കച്ചവടക്കാരൻ അച്ചായന് കെട്ടിച്ചു കൊടുത്തു. 2 മാസം അവരൊന്നിച്ചു കഴിഞ്ഞു. ജെസ്സി തലയുറ്റി വീണപ്പോൾ അത് ഗർഭമായിരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ വിശദമായ പരിശോധനയിൽ ബ്ലഡിൽ ക്യാൻസറാണെന്ന് തെളിഞ്ഞു. അന്ന് കുടച്ചായിട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് അച്ചായൻ പോയതാ. പിന്നെ ഇവിടേക്ക് വന്നിട്ടേയില്ല. ജെസ്സി അവിടേക്കും പോയിട്ടില്ല. കലേഷൻ്റെ വാക്കുകൾ കേട്ട് അജയൻ നെടുവേർപ്പിട്ടു. കണ്ണീർ കിട്ടിയതാ. ഒരു പെണ്ണിനും ഇത്രയ്ക്ക് സൗന്ദര്യ ദൈവം കൊടുക്കരുത്, കലേഷൻ ആത്മകഥം പോലെ പറഞ്ഞു. മാത്യുവിൻ്റെ വർത്തമാനം പുറത്ത് കേൾക്കുന്നുണ്ട്. ഇവൻ ഇത് ആരോടാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അജയൻ ചോദിച്ചു. അവനും ഇവിടുത്തെ വലിയ മണ്ണുമാഫിയല്ലയോ. പള്ളിക്കൽ മല തീർന്നു, ഉലിക്കുന്നു മല കുറേ മാന്തി. മറ്റപ്പള്ളി മലയിലേക്ക് കയറിയപ്പോൾ ഉച്ചിട്ടുള്ള നാട്ടുകാരെ തടഞ്ഞു. വലിയ സമരമായിരുന്നില്ലേ? ആ, അതൊക്കെ TVയിൽ ഞാൻ കണ്ടിരുന്നു. ഇക്കാര്യത്തിൽ നമ്മുടെ പെണ്ണുങ്ങളുടെ ധൈര്യം സമ്മതിക്കണം അല്ലേ? അജയൻ ചോദിച്ചു. അണമുട്ടിയാൽ ചേരയും കളിക്കുമെന്നാണല്ലോ പറയുന്നത്. അതിരിക്കട്ടെ, നമ്മുടെ ജെസ്സിയെയും കൂട്ടി നാളെ കാവിലൊന്നു കയറണം. നീ എന്തു പറയുന്നു? സമ്മതം. അവർ കുറേ നേരം അവിടെ ഇരുന്നു. അരുണപ്പോഴും വാ തുറന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ പിരിഞ്ഞു. ഉത്സവത്തിന് ആളുകളുടെ ഒഴുക്ക് തുടങ്ങി. ഉച്ചതിരിഞ്ഞപ്പോൾ കൊട്ടും മേളവും കെട്ടുകുതിരകളും കാളയെഴുന്നള്ളത്തും പല വഴികളുടെ കാവിലേക്ക് പ്രവേശിച്ചു. കലേഷിൻ്റെ കാറിൽ അജയൻ കുരിശുമോട് പിന്നിട്ട് ജെസ്സിയുടെ വീട്ടിലേക്ക് ചെന്നു. ജെസ്സി കുടശാട് വലിയ പള്ളിയുടെ സമീപം ഒറ്റയ്ക്ക് ചെറിയൊരു വീട് വെച്ച് താമസിക്കുകയാണ്. വീട്ടുമുറ്റത്ത് കാറി എന്നു നിന്നു. ജെസ്സി ഇളം പച്ചയിൽ മഞ്ഞപ്പൂക്കളുള്ള സാരി ചുറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. സുന്ദരി തന്നെ, പക്ഷെ ജെസ്സിക്ക് പഴയ പ്രസന്നതയില്ല. തിളക്കമുള്ള കണ്ണുകൾ മങ്ങിയിരിക്കുന്നു. മുടി പകുതിയും നരച്ചു. മധ്യവയസ്കായതിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. പുരുഷന്മാരെക്കാൾ വേഗത്തിൽ സ്ത്രീകൾ വയസ്സാകുമെന്നാണ് പറയുന്നത്. എങ്കിലും ജെസ്സിക്കയുടെ ചിരിക്ക് അന്ന് ഇന്നും ഒരു മാറ്റവുമില്ല. ജെസ്സിക്ക് ഇപ്പോഴും എങ്ങനെയാണ് ഇതുപോലെ ചിരിക്കാൻ കഴിയുന്നത്? അജയൻ മനസ്സിലാലോചിച്ചു. വാ വാ വാ, ജെസ്സി ഹൃദ്യമായി അവരെ സ്വീകരിച്ചു. സിറ്റൗട്ടിലിരുത്തി. അയലത്ത് ഏതോ ഒരുത്തി ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. അജയൻ എപ്പോൾ വന്നു? മിനിഞ്ഞാന്ന് രാത്രി. ആ, കുളിക്കാൻ ഞാൻ എന്താ എടുക്കേണ്ടത്? തണുത്ത വെള്ളം അല്ലെങ്കിൽ കാപ്പി ചായ?

0: ഞാൻ കലേഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ ഒന്നും എടുക്കണ്ട, കലേഷ് വാങ്ങിവാക്ക് പറഞ്ഞു. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കാം, അജയൻ പറഞ്ഞു. അടുക്കളയിൽ ആളുണ്ട്, പറഞ്ഞാൽ മതി, കോമതി എടുത്തോളും. എന്നാൽ പിന്നെ കാപ്പി, അജയൻ പറഞ്ഞു. കാപ്പിപ്പൊടിക്ക് ഭയങ്കര വിലയാണ്, കലേഷ് പറഞ്ഞു. ജെസ്സി ചിരിച്ചു. ഞങ്ങൾ ജെസ്സിയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടാണ് വന്നത്, അജയൻ പറഞ്ഞു. എന്നെക്കുറിച്ച് എന്തോ എത്ര സംസാരിക്കാൻ, ജെസ്സി കുസൃതിയോടെ ചോദിച്ചു. ജെസ്സി നമ്മുടെ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നുവെന്ന്. ആ കുര്യനെങ്ങാനും കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ സുഖമായി ജീവിക്കാമായിരുന്നു. നിങ്ങൾ എന്തിനാണ് കുര്യൻ്റെ കാര്യം പറയുന്നത്? നിങ്ങൾക്കാർക്കിലും എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ 100 വട്ടം സമ്മതിക്കുമായിരുന്നുവല്ലോ. ശരിക്കും? അജയൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. ജെസ്സിയുടെ മറുപടി കേട്ട് കലേഷിൻ്റെ കണ്ണുകൾ തെളി വന്നു. ജെസ്സിയെപ്പോലെ ഒരു അതീവ സുന്ദരിയോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ഗട്സ് ഞങ്ങൾക്കന്നില്ലായിരുന്നു, അജയൻ പറഞ്ഞു. കോഫി, അകത്തേന്ന് വിളി വന്നു. ജെസ്സി കോഫി എടുക്കാനായി ഉള്ളിലേക്ക് പോയി. കോഫിയുമായി തിരികെ വന്ന് ചോദിച്ചു, ആരമാരമിട്ടിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, കലേഷ് പറഞ്ഞു. കാപ്പ് കുടിച്ച് അവരൊന്നിച്ച് കാൽ കയറി കാവിലേക്ക് പോയി. കാലിരുന്നവർ പലരും പറഞ്ഞു. പഴയകാലം അയവിറക്കി. ഇരുട്ട് വീണപ്പോൾ തിരികെ വീട്ടുപടിക്കലെത്തി. കാവിനുള്ളിൽ പോയതിൻ്റെ സന്തോഷം ജെസ്സിക്കുണ്ടായിരുന്നു. അതിലുപരി തന്നെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളുടെ സാമീപ്യമായിരുന്നു അവളെ കൂടുതൽ സന്തോഷിപ്പിച്ചത്. വീട്ടിലേക്ക് കയറണോ? ജെസ്സി വെറുതെ ചോദിച്ചു. ഇല്ല, പിന്നീട് ഒരിക്കൽ വരാം. വരണം, ഉറച്ച ശബ്ദത്തിൽ ജെസ്സി പറഞ്ഞു. അവളുടെ തൊണ്ട ഇടറി, കണ്ണു നിറഞ്ഞ്. ആരും കാണാതിരിക്കാൻ ജെസ്സി മുഖം തിരിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നുപോയി.
1: കെട്ടുകുതിര, സി റഹീം അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിത തൊടാതെ തൊട്ട്.
2: തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനം, തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനം, എന്നുൾപ്രിയത്തിലൽപ്പം പരിഭവ കുങ്കുമം ചാലിച്ചൊരു നാളെന്നോടു നീ ചോദിച്ചു. ഉൾപ്രിയത്തിലൽപ്പം പരിഭവ കുങ്കുമം ചാലിച്ചൊരു നാൾ എന്നോടു നീ ചോദിച്ചു. കൗമാരത്തിൻ വഴുക്കും പായൽ കല്ലൊതുക്കുകൾ കടക്കുമ്പോൾ പറഞ്ഞീല ഞാനെന്നൊരുത്തരം കടന്നുപോയി പല നാൾ. ഇടയ്ക്കു നാം പിരിഞ്ഞു വാഴ്വിൻ വഴി ഒരിക്കൽ പോലും, തമ്മിൽ പിണയാതേതോ ദൂരേക്കകന്നു കിഴക്കിന്നു പടിഞ്ഞാറെന്നോണം നാം. എങ്കിലും മനസ്സിൻ്റെ അങ്കണത്തിലുണ്ടിന്നും ഒറ്റവള്ളിയാമൊരു ചന്ദനം, ഋതുഭേദസ്പർശമില്ലാതിങ്ങിതിലെത്രയുമേകാകിയായി ഒരു പൂ, ഇളം കാറ്റിൽ പടരും സുഗന്ധവും. എങ്കിലും മനസ്സിൻ്റെ അങ്കണത്തിലുണ്ട് ഇന്നും ഒറ്റവള്ളിയാമൊരു ചന്ദനം, ഋതുഭേദസ്പർശമില്ലാതിങ്ങ് ഇതിലെത്രയുമേകാകിയായി ഒരു പൂവ്, ഇളം കാറ്റിൽ പടരും സുഗന്ധവും. ഇന്നിതാ എതൃച്ഛയാ വന്നു നിൽക്കുന്നു മുന്നിൽ, എപ്പോഴോ വഴിവിരിഞ്ഞകന്നു മറഞ്ഞതാമെത്രയും പ്രിയപ്പെട്ട പണ്ടത്തെ അതേ സ്നേഹം, പിന്നെയും ചോദിക്കുന്നു പണ്ടത്തെ അതേ ചോദ്യം, തൊടാഞ്ഞതെന്താണു ഞാൻ തന്ന ചന്ദനമാവോ. പറയാൻ കഴിയാഞ്ഞൊരുത്തരമുണ്ടിപ്പോഴും മനസ്സിൽ, പ്രസാദമായി അന്നു നീ ഇലക്കീറിൽ പൊതിഞ്ഞു നീട്ടിത്തന്ന കളഭക്കൂട്ട് ഇപ്പോഴും അതിഭദ്രമൻ പെട്ടിക്കകത്തുള്ളതേ പോലെ. തൊട്ടതില്ല ഞാനതു നെറ്റിയിലൊരിക്കലും, എങ്കിലും അതു തൊട്ടു നെറ്റിയിൽ വെച്ചല്ലാതെ ഒറ്റ നാളിലും പുറത്തിറങ്ങിയില്ല ഞാൻ ഇന്നേ വരെയും. ഇതല്ലേ നീ അറിയാത്തതാം സത്യം. തൊട്ടിരുന്നു ഞാനതു പിറ്റേന്നു തൊട്ടെന്നാകിൽ

ത്തേക്കതു വേണം, ആകയാൽ തൊടുന്നീല, എന്നാൽ തൊട്ടു നെറ്റിയിൽ വയ്ക്കുന്നു ഞാൻ. ഒടുക്കം ഉലഞ്ഞുലഞ്ഞൊരു നാളിലെന്നാളമണയും, കുളിച്ചു

0: യാത്രയാവുമ്പോൾ അവസാനമായി നെറ്റിത്തടത്തിലണിയുന്ന കുറിയായി അതെന്നിൽ വീണലിയും നിശേഷമായി. ഒടുക്കം ഉലഞ്ഞുലഞ്ഞൊരു നാളിലെന്നാളമണയും കുളിച്ചു ഞാനന്നു യാത്രയാവുമ്പോൾ അവസാനമായി നെറ്റിത്തടത്തിലണിയുന്ന കുറിയായി അതെന്നിൽ വീണലിയും നിശേഷമായി.
1: തൊടാതെ തൊട്ട് പ്രഭാവർമ്മ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി സി പി നായർ നടത്തിയ പ്രഭാഷണം ഓണക്കളികൾ.
2: ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരനെങ്കിലും കർമ്മം കൊണ്ട് കേരളീയനായിരുന്നു മഹാകവിയും മഹാപണ്ഡിതനുമായ ഉദ്ദണ്ഡശാസ്ത്രി. 15-ാം നൂറ്റാണ്ടിൽ തന്റെ സാഹിത്യ സൗകര്യം കൊണ്ട് ഈ പ്രതിഭാശാലി ഉത്തരകേരളത്തെ ധന്യമാക്കി. കേരളത്തിലെ ഓണക്കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഒരു വാങ്മയ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാണ് മനോഹരമായ ആ ശ്ലോകം. കുട്ടികൾ ആർപ്പ് വിളിച്ച് വില്ലുകൊട്ടുന്നു, സ്ത്രീകൾ ധനം മോഹിച്ച് ഭർത്താക്കന്മാരെ വിഹരിക്കുന്നു, പുരുഷന്മാർ ഭാര്യമാർക്ക് വേണ്ടി വിചിത്ര വസ്ത്രങ്ങൾ വാങ്ങാനായി പണമന്വേഷിച്ച് ചുറ്റിത്തിരിയുന്നു. കേരളത്തിലെ ഓണക്കാലം രസകരം തന്നെ എന്നർത്ഥം. ശാസ്ത്രികളുടെ ശ്ലോകത്തിൽ നിന്നും 6 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഓണക്കളികൾ പ്രചാരം നേടിയിരുന്നു എന്ന് കാണാം. നാഗരിക സംസ്കാരത്തിന്റെയും പുത്തൻ പരിഷ്കാരത്തിന്റെയും കുത്തൊഴുക്കിൽപ്പെട്ട് ഇന്ന് ഏതാണ്ട് കാലഹരണം വന്നു കഴിഞ്ഞെങ്കിലും ഈ ക്രീഡാവിശേഷങ്ങൾ കേരളീയ സമൂഹത്തിന്റെ അന്തസ്സത്തയോടും സംസ്കാരത്തോടും ജീവിതശൈലിയോടും ഗാഢമായ ബന്ധമുള്ളവയാണ്. നമ്മുടെ ചിരസഞ്ചിതമായ കായിക സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായ ഒരു പരിച്ഛേദ്യമാണ്. ഓണക്കാലത്തെ വള്ളംകളി തൊട്ട് തുടങ്ങാം. തിരുവോണത്തിന് മുൻപും പിൻപുമുള്ള വിശ്രമകാലങ്ങളിൽ മത്സരിച്ചും അല്ലാതെയുമുള്ള ജലോത്സവങ്ങൾ പുരാതന കാലം മുതൽ നമ്മുടെ നാട്ടിൽ നടത്തിപ്പോന്നു. ഏകദേശം 2.5 നൂറ്റാണ്ടിന് മുമ്പ് രചിച്ച നെടുമ്പയിൽ കൊച്ചുകൃഷ്ണാശാന്റെ ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ വള്ളങ്ങൾ തമ്മിൽ പാടി കളിക്കുന്നതും കാണാം, വെള്ളത്തിൽ ചാടി നീന്തി കുളിക്കുന്നതും കാണാം എന്ന് മിശ്രിതമായ ഉത്രട്ടാതി വള്ളംകളി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ചെമ്പകശ്ശേരി, തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ നാടുവാഴികൾക്കുള്ള വള്ളപ്പട എന്ന് വിളിച്ചു പോന്ന ഒരു നാവിക സൈന്യം ഉണ്ടായിരുന്നു. അവർ വിനോദാർത്ഥം വള്ളംകളികൾ നടത്തിപ്പോന്നു. ആറന്മുള ഉത്രത്താതി വള്ളംകളി, പായിപ്പാട്ടാറ്റിലെ ചതയം വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, 1952 നടപ്പിലായ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നിവയാണ് പേരെടുത്ത ജലോത്സവങ്ങൾ. ഒരു കാലത്ത് മത്സര സ്വഭാവം ഒട്ടുമില്ലാതിരുന്ന, തികച്ചും ആചാരപരമായിരുന്ന, ഭക്തിവിശ്വാസങ്ങൾ ദീപ്തമാക്കിയിരുന്ന വള്ളംകളികൾ ഇന്ന് ട്രോഫികൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടിയുള്ള കഴുത്തുറപ്പൻ മത്സരങ്ങളായി മാറിയിരിക്കുന്നു. കുചേരവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെയും പച്ചക്കല്ലൊത്ത തിരുമേനിയും നിന്റെ പിച്ചക്കളികളും കാണുമാറാകണം മുതലായ സ്തോത്രങ്ങളുടെയും ഭക്തിസാന്ദ്രങ്ങളും ഹൃദയസ്പർശികളുമായ ശീലുകൾക്ക് വംശനാശം വന്നതാണ് മറ്റൊരു ഭാഗ്യവിപര്യം. വമ്പിച്ച മണപ്പിരിവിൻ്റെ സാധ്യതകൾ കണക്കിലെടുത്ത് സമസ്ത തോടുകളിലും ചിറകളിലും വെള്ളക്കെട്ടുകളിലും ഓണക്കാലത്ത് ജലോത്സവങ്ങൾ വ്യാപകമായിരിക്കുന്നു. നാടൻ ക്രിക്കറ്റിന് വഴിമാറി ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്നു തലപ്പന്ത് കളി. തോൽപ്പന്തോ ഓലക്കാൽ പന്തോ ആകാം, ഒരാൾ കളിക്കുമ്പോൾ മറ്റുള്ളവർ മാറി നിൽക്കുന്നു. ഇതിന് കാക്കുക എന്ന് പറയുന്നു. എറിയുന്ന പന്ത് നിലം തൊടാതെ മറുഭാഗക്കാർ പിടിച്ചെടുത്താൽ കളിക്കാരന് കളി നഷ്ടമാകും. പലതരത്തിൽ പന്തെറിച്ച് കളിക്കാരൻ ഒരു ചുറ്റ് പൂർത്തിയാക്കുന്നു. തലമ, ഒറ്റ, പെട്ട, പിടിച്ചാൻ, തുടയത്താളം, കാലിൻകീഴ്, ഇണ്ടൻ, ചക്കരകൈ തുടങ്ങിയവയാണ് ഈ തനി നാടൻ കളിയിലെ പന്തുകൊണ്ടുള്ള അഭ്യാസ വിശേഷങ്ങൾ. കടുവാകളി അഥവാ പുലികളി ഓണക്കാലത്തെ ഉത്സാഹത്തിമിർപ്പ് മുഴുവൻ തികഞ്ഞു കാണുന്ന ഒരു വിനോദമാണ്. കടുവായുടെ പുള്ളികൾ പോലെ കളിക്കാരുടെ ദേഹത്താകെ ചായം കൊണ്ട് അടയാളമിടുന്നു. നായാട്ടുകാരൻ സായിപ്പ് ഇയാൾ മിക്കപ്പോഴും ഒരു ഹാസ്യ കഥാപാത്രമായി മാറുന്നു. വളരെ കരുതി ഒഴിഞ്ഞും മാറിയും ചാടിയും പതുങ്ങിയും കടുവായെ നിഗ്രഹിക്കുന്നതാണ് ഇതിവൃത്തം. വാദ്യം ചെണ്ട തന്നെ. കളിക്കാരുടെ മനോധർമ്മത്തിനനുസരിച്ച് ശബ്ദായമാനമായ ആഹ്ലാദ പ്രകടനമാണ് കടുവാകളിയുടെ മുഖമുദ്ര. ഈ നാടൻ കളിയും ഇപ്പോൾ ഹൈടെക് അംശങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കിളിത്തട്ടാണ് ഓണക്കാലത്തെ മറ്റൊരു മുഖ വിനോദം. ഏതാണ്ട് 12 മീറ്റർ നീളത്തിലും 6 മീറ്റർ വീതിയിലും ഒരു കളം വരച്ച് അതിനെ 10 തട്ടുകളായി വിഭജിക്കുന്നു. 5 പേർ വീതമുള്ള 2 ടീമുകളുണ്ട്. 4 പേർ തട്ടിലിറങ്ങിയും ഒരാൾ കിളിയായും കളിക്കുന്നു. ഒരു ടീം തട്ടിൽ ഓടി നടന്ന് കളിച്ച് തട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ടീം അവരെ ചെറുക്കുന്നു. ഒരു തട്ടിൽ നിന്ന് മറ്റേ തട്ടിൽ കടക്കാൻ ശ്രമിക്കുന്ന കളിക്കാർ കിളിയുടെ അടി വാങ്ങാതെ നോക്കണം. അടിയിൽ നിന്ന് രക്ഷപ്പെട്ടു കടന്നയാൾ ഒരു ഉപ്പ് വെച്ചതായി കണക്കാക്കുന്നു. കൂടുതൽ ഉപ്പ് വയ്ക്കുന്ന ടീം കളിയിൽ ജയിക്കുന്നു. നായർ പട്ടാളക്കാർ

0: സഭപ്രകടനം നടത്തിയിരുന്നതിൻ്റെ അവശിഷ്ടമാണ് ഓണത്തല്ല്. ഈ വിനോദത്തിന് 2000 വർഷം പഴക്കം അവകാശപ്പെടാമത്രേ. ഓതിരം കടകം തുടങ്ങിയ മെയ്യഭ്യാസ മുറകൾ ശീലിച്ചവരാണ് കളിക്കാർ. ചില അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം തല്ലു തുടങ്ങുന്നു. കൈപരത്തി അടിക്കുകയല്ലാതെ മറ്റൊരു ആക്രമണ സമ്പ്രദായങ്ങളും പാടില്ല. ചെറിയ തോതിൽ ഇന്നും ഈ കായിക വിനോദം നിലവിലുണ്ട്. കുടുകുടു അഥവാ കബഡി ജനപ്രീതി നേടിയ മറ്റൊരു ഓണക്കാല വിനോദമാണ്. 5 അംഗങ്ങൾ വീതമുള്ള 2 ടീമുകൾ 2 കളങ്ങളിലായി മത്സരിക്കുന്നു. എതിർകക്ഷിയുടെ കളത്തിൽ കടന്നുകയറി അവിടെയുള്ള ആരെയെങ്കിലും തൊട്ട് പിടികൊടുക്കാതെ തിരിച്ചു വരണം. പിടികൂടിയാൽ അയാൾ കളത്തിന് പുറത്താകും. തുമ്പിതുള്ളലും കൈകൊട്ടിക്കളിയും പെൺകുട്ടികൾക്ക് അവകാശപ്പെട്ടവയാണ്. അക്കരെ നിൽക്കണ വേഗാമരത്തിലെ 1-ാം തുളസി മേലാടിവാ തുമ്പി, ആടിവാ തുമ്പി, അലഞ്ഞുവാ തുമ്പി, മുളിവാ തുമ്പി, മുഴങ്ങിവാ തുമ്പി, എന്തെന്റെ തുമ്പി നീ തുള്ളാതിരിക്കുന്നു. കെട്ടുകൾ പോരാഞ്ഞോ, കുരവുകൾ പോരാഞ്ഞോ, ആളുകൾ പോരാഞ്ഞോ, അലങ്കാരം പോരാഞ്ഞോ, ഇങ്ങനെ പോകുന്ന ഒരു പാട്ടും അകമ്പടിക്കുണ്ട്. കുളിച്ച് പുതുവസ്ത്രം അണിഞ്ഞ് കുറേ പെൺകുട്ടികൾ വീടിൻ്റെ അകത്തളത്തിലോ മുറ്റത്തോ വട്ടമിട്ടിരിക്കുന്നു. തുമ്പച്ചെടിയോ മറ്റെന്തെങ്കിലും മരത്തൂപ്പോ കയ്യിലെടുത്ത് ഒരു പെൺകുട്ടി നടുവിലിരിക്കുന്നു. മറ്റുള്ളവർ പാടിക്കൊണ്ട് തൂപ്പുകൊണ്ട് അവളെ അടിക്കുന്നു. പാട്ടിൻ്റെ താളം ഉറങ്ങുമ്പോൾ തുമ്പി ഉറഞ്ഞു തുള്ളുന്നു. തുടർന്ന് മറ്റൊരു പെൺകുട്ടി തുമ്പിയാകും. 100 ആണ്ടുകളുടെ പഴക്കമുള്ള കൈകൊട്ടുകളി ഭാഗ്യവശാൽ ഇന്നും പ്രചാരത്തിലുണ്ട്. സ്ത്രീകൾ സംഘം ചേർന്ന് നിലവിളക്കിന് ചുറ്റും ചുവടുവെച്ച് കൈകൊട്ടി വൃത്തത്തിൽ ചുറ്റി പകദാക്ഷൻ കടൽവർണ്ണനോ പാർവണേന്ദു മുഖി പാർവതിയോ പാടി താളലയാനുവിധമായി ചുവടുവെക്കുന്ന അതീവ ഹൃദ്യമായ ഒരു കലാരൂപമാണ് ഇത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ തനിമയും മിഴിവും നിറഞ്ഞു നിൽക്കുന്ന കേരളീയ ജീവിതത്തിൻ്റെ ചൂടും ചൂരും എഴുന്ന ഈ വിനോദങ്ങൾക്ക് പലതിലും ഇന്ന് വംശനാശം വന്നിരിക്കുന്നു. റോജർ ഫെഡററുടെയും റഫേൽ നഡാലിൻ്റെയും മൈക്കൽ ക്ലാർക്കിൻ്റെയും മുഹമ്മദ് ഹാഫിസിൻ്റെയും ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെയും ഒക്കെ പേരുകൾ പഞ്ചാക്ഷരം ജപിക്കുന്നതുപോലെ അത്ഭുതത്തോടും ആദരത്തോടും ആവേശത്തോടും ഒരുമിട്ട് നടക്കുന്ന യുവതലമുറയ്ക്ക് പാവപ്പെട്ട തലപ്പന്തലും കിളിത്തട്ടിലും എന്ത് താല്പര്യം തോന്നാനാണ്. നാട്ടിൻപുറങ്ങളിൽ പോലും അമ്പലപ്പറമ്പിലും ഇടവഴിയിലും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും ഓലമടൽ കൊണ്ട് ബാറ്റും വിക്കറ്റും നിർമ്മിച്ച് ആവേശത്തോടെ ക്രിക്കറ്റ് കളിക്കുന്ന ബാലന്മാർ ഇന്ന് സുലഭമാണ്. മാങ്കാംകുടി ക്രിക്കറ്റ് ക്ലബ് എന്ന തനി നാടൻ പേര് MCC എന്ന വിശ്വപ്രസിദ്ധമായ ത്രക്ഷരിയിൽ ഒതുക്കി അവർ ഗമനടിക്കുന്നു.
1: ഓണക്കളികൾ CP നായർ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9496596321. മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവം, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281-4203-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൗണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ,

0: ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100 താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സം ഇല്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സായുധ സേനകളും ഗവേഷണ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും തമ്മിൽ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ DRDO ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പ്രതിരോധ സ്റ്റാർട്ടപ്പുകളുടെ ഒരു പുതിയ തരംഗം ഉയർന്നു വരുന്നതായും MSMEകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. 31 തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൗരകേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. സംസ്ഥാന വയോജന പരിചരണ അവകാശ സംരക്ഷണ ബിൽ 2026 സംബന്ധിച്ച് മുഖ്യമന്ത്രി VD സതീശൻ അവലോകന യോഗം നടത്തി. ബില്ലിന്റെ നടപടികൾ വേഗത്തിലാക്കുമെന്നും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വയോജനങ്ങളുടെ പരിചരണം, ക്ഷേമം, അന്തസ്, അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി ലോല നിയമപ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധിതമായി പിടിച്ചെടുക്കില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങളിൽ വിളനാശമുണ്ടാകുന്ന കർഷകർക്കുള്ള നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച 19 ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 വീതം അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൗജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൗകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുമ്പ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KCB അറിയിച്ചു. CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോട് അനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P. ജയരാജൻ, MB രാജേഷ്, B. ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ്

0: ശേഖർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യക്കെതിരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 15 ഓവറിൽ 6 വിക്കറ്റിന് 105 റൺസ് എന്ന നിലയിലാണ്. നവരാത്രി ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടറെയും റൂറൽ SPയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. നവരാത്രി മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയത്. ഉത്സവത്തോടനുബന്ധിച്ച് KSRTC 65 പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ അറിയിച്ചു. നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തെ 9-11 ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ തങ്കക്കുടം എന്ന ചിത്രത്തിനു വേണ്ടി KP ഉദയഭാനു പാടിയ ഒരു ഗാനം കേൾക്കാം. രചന P ഭാസ്കരനും സംഗീതം ബാബുരാജ്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ എട്ടാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പറപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മെർസലിൻ ജോർജ്.
2: പ്രിയപ്പെട്ട കൂട്ടുകാരെ, രസതന്ത്ര ശാഖ രൂപപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല. രസതന്ത്രത്തിൽ കൂടുതലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് കാണുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്ന് എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോഹങ്ങൾ എന്ന പേര് നമ്മൾ മുൻപേ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ലോഹങ്ങൾ എല്ലാം ഒന്ന് ഓർത്തു നോക്കൂ. തീർച്ചയായും നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ ഒരുപാട് ലോഹവസ്തുക്കൾ നമുക്ക് കാണാനായി സാധിക്കും. ജനാലയുടെ കമ്പികൾ, പാത്രങ്ങൾ, വളയങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, വണ്ടികളുടെ ഭാഗങ്ങൾ എന്നു വേണ്ട, എവിടെ നോക്കിയാലും ലോഹങ്ങളുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള പ്രധാനപ്പെട്ട ലോഹങ്ങൾ ഏതൊക്കെയായിരിക്കാം? സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയവ ആ ലിസ്റ്റിൽ പെടുന്നില്ലേ? ഇത് മാത്രമല്ല ലോഹങ്ങൾ, ഇതിലും കൂടുതൽ ലോഹങ്ങൾ ഈ പട്ടികയിൽ പെടും. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, കാൽസ്യം, നിക്കൽ, ലെഡ്, ടങ്സ്റ്റൺ, ഗാലിയം തുടങ്ങി ഒട്ടനവധി ലോഹങ്ങൾ ഇന്ന് മനുഷ്യൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്നു. അങ്ങനെയായാൽ ലോഹമേത് അലോഹമേത് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ലോഹങ്ങളെ തിരിച്ചറിയാനുള്ള ആദ്യത്തെ പടിയാണ് അവയുടെ ഭൗതിക ഗുണങ്ങൾ തിരിച്ചറിയുക എന്നത്. ഈ ഭൗതിക ഗുണങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആദ്യം പരിചയപ്പെടുന്ന ഭൗതിക ഗുണമാണ് മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി നേർത്ത തകിടുകളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കഴിവിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ സിൽവർ, ഗോൾഡ് എന്നിവ നേർത്ത ആഭരണങ്ങളാക്കി മാറ്റാൻ സാധിക്കും. അത് അവ മാലിയബിൾ ആയതുകൊണ്ടാണ്. ലോഹങ്ങളുടെ ഈ മാലിയബിലിറ്റി സ്വഭാവം കൊണ്ട് തന്നെയാണ് അലുമിനിയം, കോപ്പർ തുടങ്ങിയ ലോഹങ്ങളെ അടിച്ച് വിവിധ ആകൃതിയിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനും ഫുഡ് റാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നത്. അലുമിനിയം ഫോയിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. അലുമിനിയം, സിങ്ക്, അയൺ തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് നേർത്ത റൂഫിംഗ് ഷീറ്റുകൾ നിർമ്മിക്കാനും അടിച്ചും പരത്തിയും പ്രസ് ചെയ്തും കാറ്, ബസ് തുടങ്ങിയവയുടെ ബോഡികളുടെ നിർമ്മാണത്തിനും മറ്റും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് അവ ഡക്റ്റൈലാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാർ, സ്വർണ്ണ നൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? സ്വർണവും പ്ലാറ്റിനവുമാണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹങ്ങൾ. വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലുമിനിയം, കോപ്പർ കമ്പികൾ, ഇൻകാൻഡസന്റ് ലാമ്പുകളിലെ ടങ്സ്റ്റൺ കമ്പികൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വിവിധ വാർത്താവിനിമയ കേബിളുകൾ, സ്പ്രിങ്ങുകൾ, നേർത്ത വയറുകൾ, ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ ഡക്റ്റൈൽ സ്വഭാവമാണ്. ഒരു ഇലക്ട്രീഷ്യൻ വീടുകളിൽ വയറിംഗ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചെമ്പുകമ്പികൾ ധാരാളമായി ഉപയോഗിക്കുന്നത്? ചെമ്പിന്റെ വൈദ്യുത ചാലകതയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത്. ചെമ്പിന്റെ വൈദ്യുത ചാലകത മൂലമാണ് അവ വയറിംഗിനായി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇതിന്റെ ഡക്റ്റിലിറ്റിയും കൂടുതലാണ്. വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വൈദ്യുത ചാലകതയാണ് അവയുടെ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മറ്റൊരു ഗുണം. ചെമ്പിനേക്കാൾ വൈദ്യുത ചാലകത കൂടുതലാണ് വെള്ളിക്ക്. എന്നാൽ വെള്ളിക്കമ്പികളല്ല നമ്മൾ വൈദ്യുതി പ്രേക്ഷണം ചെയ്യാനായി ഉപയോഗിക്കുന്നത്. എന്തായിരിക്കാം കാരണം? വെള്ളിക്കമ്പികൾ ഉപയോഗിച്ചാൽ ചെലവേറും എന്നതിനാലാണ് ഇവയെ വയറിംഗിന് തിരഞ്ഞെടുക്കാത്തത്. ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അവയുടെ താപചാലകത. ഒരു ദിവസം അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എട്ടിൽ പഠിക്കുന്ന രവിയും അവിടെ സഹായിക്കാൻ കൂടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിൽ ഇട്ടുവെച്ച കയ്യിലും ചൂടായതായി അനുഭവപ്പെട്ടു. അമ്മേ എന്ന് പറഞ്ഞ് അവൻ കൈവലിച്ചു. നോക്കൂ കൂട്ടുകാരെ, പാത്രത്തിൽ ഇട്ടുവച്ചിരുന്ന കയ്യിലിന്റെ അറ്റം മാത്രമാണ് പാത്രത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് കയ്യിൽ മുഴുവൻ ചൂടായത്?

ലോഹങ്ങൾക്ക് ചൂടിനെ വളരെ വേഗത്തിൽ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൈമാറാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് ലോഹങ്ങളുടെ താപചാലകത എന്ന് പറയുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും താപചാലകതയുള്ളത് വെള്ളിക്കാണ്. പക്ഷേ വെള്ളി കൊണ്ട് നമുക്ക് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ സാധിക്കില്ലല്ലോ. അതിനാൽ താപചാലകത ധാരാളമായുള്ള അലുമിനിയവും ചെമ്പും നമ്മൾ പാത്രങ്ങൾ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ഇവയുടെ ചിലവ് താരതമ്യേന കുറവാണ്. എന്നാൽ കൂട്ടുകാരുടെ അറിവിലേക്കായി ഞാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കട്ടെ. ഒരു കാലത്ത് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും വിലയേറിയ ഒരു ലോഹമായിരുന്നു അലുമിനിയം. 19-ാം നൂറ്റാണ്ടിൽ സാധാരണ അതിഥികൾക്ക് രാജാക്കന്മാർ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കട്ട്ലറി ഉപയോഗിക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട അതിഥികൾക്ക് അവർ അലുമിനിയത്തിന്റെ കട്ട്ലറിയാണ് കൊടുത്തിരുന്നത്. ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അത് വളരെ കൗതുകമായി തോന്നുമായിരിക്കാം. അന്ന് കാലത്ത് അലുമിനിയത്തിന്റെ ഒരു ബട്ടൺ ഷർട്ടിൽ പിടിപ്പിക്കാൻ കൊതിച്ചിരുന്ന പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നത്രേ. ഇത് അവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കൊണ്ടാണ്. അവ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇന്ന് അലുമിനിയം നമുക്ക് വളരെ എളുപ്പത്തിലും സുലഭമായും ലഭിക്കുന്ന രീതിയിൽ അവ നിർമ്മാണം ചെയ്യപ്പെടുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു മണിശബ്ദം ഓർത്തുനോക്കൂ. അത് മരത്തിലോ പ്ലാസ്റ്റിക്കിലോ ആയിരുന്ന മണിയായിരുന്നെങ്കിൽ എത്ര ദൂരത്തേക്ക് ശബ്ദം കേൾക്കും? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് കേൾക്കുക പോലുമില്ല. അപ്പോൾ ലോഹങ്ങളെ ഏതെങ്കിലും ബലമുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടിയാൽ അവയിൽ നിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നു എന്ന് നമുക്കറിയാം. ലോഹങ്ങളുടെ ഈ കഴിവിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. പള്ളികളിലും അമ്പലങ്ങളിലും ഉപയോഗിക്കുന്ന വിവിധതരം മണികളിലും സിംബൽസ് പോലെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ട്രംഫറ്റ്, ഹോൺ തുടങ്ങിയവയിലും എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ലോഹങ്ങളുടെ സൊണോറിറ്റിയാണ്. ഇനി ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ ലോഹദ്യുതി. ലോഹങ്ങളുടെ പുതുതായി മുറിക്കപ്പെട്ട പ്രതലങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെടുന്നു. ഇതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. എന്നാൽ ക്രിയാശീലത കൂടിയ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായി പ്രവർത്തിച്ച് ഈ ലോഹദ്യുതി പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയും. ക്രിയാശീലത കുറഞ്ഞ സ്വർണം പോലെയുള്ള ലോഹങ്ങൾ അന്തരീക്ഷവുമായോ ജലവുമായോ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്തതിനാൽ ഇവയുടെ ലോഹദ്യുതി ദീർഘകാലം നിലനിൽക്കുന്നു. അതിനാലാണ് ഇവയെ ആഭരണങ്ങൾ നിർമ്മിക്കാൻ പ്രയോജനപ്പെടുത്തുന്നത്. ലോഹങ്ങളുടെ മറ്റൊരു ഭൗതിക ഗുണമാണ് അവയുടെ കാഠിന്യം. അതുകൊണ്ട് തന്നെയാണ് അവയെ വിവിധ ആയുധങ്ങളും വാഹന ഭാഗങ്ങളുമെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ കൈവെള്ളയ്ക്കുള്ളിൽ വെച്ചാൽ ദ്രാവകമാകുന്ന ലോഹമാണ് ഗാലിയം. പൊതുവെ ലോഹങ്ങളുടെ ദ്രവണാംഗവും തിളനിലയും ഉയർന്നതാണെങ്കിലും ചില ലോഹങ്ങളുടെ ദ്രവണാംഗം വളരെ കുറവാണ്. അതിലൊന്നാണ് ഗാലിയം. ഗാലിയം, സീസിയം തുടങ്ങിയ ലോഹങ്ങളുടെ ദ്രവണാംഗം വളരെ കുറവാണ്. ഇനി നമുക്ക് അലോഹങ്ങളുടെ പ്രത്യേകതകളൊന്ന് ആലോചിച്ചാലോ. ഇവ ലോഹങ്ങളുടെ പോലെ താപചാലകതയോ വൈദ്യുത ചാലകതയോ കാണിക്കുന്നില്ല. മാലിയബിളോ ഡക്റ്റൈലോ അല്ല. ഇനി ലോഹങ്ങളുടെ രാസഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവയുടെ ക്രിയാശീലതയ്ക്കനുസരിച്ചാണ്. ചില ലോഹങ്ങളുടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ലോഹങ്ങൾ പെട്ടെന്ന് തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ അന്തരീക്ഷവായുവുമായും ജലവുമായും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ രാസപ്രവർത്തന ഫലമായി പുറത്തേക്ക് വരുന്ന ഹൈഡ്രജൻ വാതകത്തോടൊപ്പം താപവും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ താപത്തിന്റെ സാന്നിധ്യം മൂലം ഒരുപക്ഷെ ഹൈഡ്രജൻ കത്താൻ ഇടയുണ്ട്. അതിനാൽ ഇത്തരം പരീക്ഷണങ്ങൾ തീർച്ചയായും ഒരു രസതന്ത്ര അധ്യാപികയുടെ സാന്നിധ്യത്തിൽ മാത്രമേ കൂട്ടുകാർ ചെയ്യാവൂ. നമ്മൾ ഇപ്പോൾ തന്നെ കേട്ട പോലെ സോഡിയവും പൊട്ടാസ്യവും വളരെ വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമെങ്കിലും മെഗ്നീഷ്യം പോലുള്ള ലോഹങ്ങൾ സാധാരണ ജലവുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അവ ചൂടുജലവുമായി മാത്രം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ചെമ്പ് പോലുള്ള ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വായുവും കാർബൺ ഡയോക്സൈഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവയുടെ ഒരു കോട്ടിംഗ് അതിന്റെ പുറം ഭാഗങ്ങളിൽ രൂപപ്പെടുത്തും. അലുമിനിയം പോലുള്ള ലോഹങ്ങളുടെ ഈ പുറത്തു വരുന്ന ആവരണമാണ് പിന്നീട് ബാക്കിയുള്ള ലോഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. ചെമ്പ് അന്തരീക്ഷവായുവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമ്മൾ ക്ലാവ് പിടിക്കുക എന്ന് നാട്ടുപ്രദേശങ്ങളിലെല്ലാം പറയാറുള്ള ഒരു പച്ചക്കളറിലുള്ള ഉൽപ്പന്നം രൂപപ്പെടുന്നത്. ലോഹങ്ങളുടെ ഓക്സൈഡുകൾ, അതായത് ലോഹങ്ങൾ ഓക്സിജനുമായി ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഓക്സൈഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ക്ഷാര സ്വഭാവമുള്ളവയാണ്. എന്നാൽ അലോഹങ്ങളുടെ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. ലോഹങ്ങളുടെ ക്രിയാശീലത ഓരോന്നിനും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുവല്ലോ. ലോഹങ്ങൾക്ക് ഒരു

0: രാജാവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആരെയാകും നിങ്ങൾ തിരഞ്ഞെടുക്കുക? നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ സ്വർണം, വെള്ളി, പ്ലാറ്റിനം തുടങ്ങിയ ലോഹങ്ങളെയായിരിക്കും സ്വാഭാവികമായും തിരഞ്ഞെടുക്കാൻ സാധ്യത. എന്നാൽ ലോഹങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രസതന്ത്രത്തിൽ രാജാവ് എന്ന് പറയുന്നത് അവയുടെ കോണ്ടക്ഷനനുസരിച്ചാണ്. സ്വർണം തീരെ ക്രിയാശീലത കുറഞ്ഞ ലോഹമാണ്. മറുവശത്ത് സോഡിയവും പൊട്ടാസ്യവുമാകട്ടെ ക്രിയാശീലത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അവ സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. സ്വർണത്തിന് ക്രിയാശീലത വളരെ കുറവാണ് എന്ന് പറഞ്ഞുവല്ലോ. പണ്ടുകാലത്ത് സ്വർണം വെറും ആഭരണം മാത്രമായിരുന്നില്ല, രാജാവിന്റെ ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രതീകം കൂടിയായിരുന്നു. ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളിൽ പോലും സ്വർണ വസ്തുക്കൾ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മനുഷ്യർ പ്രധാനമായും കല്ലും വെങ്കലവും ഉപയോഗിച്ചായിരുന്നു ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത്. പിന്നീട് ഇരുമ്പ് ഉപയോഗിക്കാൻ പഠിച്ചതോടെ വലിയ മാറ്റമുണ്ടായി. ഇരുമ്പ് ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ മനുഷ്യൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഈ ഒരു കാലഘട്ടത്തിന് അയൺ ഏജ് അഥവാ ഇരുമ്പ് യുഗം എന്ന പേർ ലഭിച്ചു. നമ്മുടെ ശരീരത്തിലെ ചെറിയ അളവിലുള്ള ഇരുമ്പ് കുറയുമ്പോൾ പോലും ഉന്മേഷക്കുറവ്, ഓർമ്മക്കുറവ്, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഇരുമ്പ് കുറച്ചു കാലം വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് തുരുമ്പെടുക്കും. ഇരുമ്പ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് തുരുമ്പെടുക്കുന്നത്. വായുവിലെ ഓക്സിജനും ഈർപ്പവുമായി പ്രവർത്തിക്കുന്ന ഇരുമ്പ് അതിന്റെ ഓക്സൈഡ് രൂപത്തിലേക്ക് മാറുന്നു. ഇതിനെയാണ് ഇരുമ്പിന്റെ ലോഹനാശനം അഥവാ കൊറോഷൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്തെ ഗേറ്റ് പുതുതായി പെയിന്റ് അടിച്ച് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കരുതുക. വളരെ മനോഹരമായ ഗേറ്റ്. മഴ പെയ്തു, വെയിൽ വന്നു, വീണ്ടും മഴ പെയ്തു. അങ്ങനെ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗേറ്റിൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. ഗേറ്റിന് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഇരുമ്പിന് ലോഹനാശനം സംഭവിച്ചിരിക്കുന്നു. ഇരുമ്പിന്റെ ലോഹനാശനം വേഗത്തിലാക്കുക ആസിഡിന്റെയും ലവണങ്ങളുടെയും സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് കടൽ തീരങ്ങളിലും മറ്റും ഇരുമ്പിന്റെ വസ്തുക്കളുണ്ടെങ്കിൽ അവ പെട്ടെന്ന് ലോഹനാശനത്തിന് വിധേയമാകുന്നത്. കപ്പലുകളുടെയും മറ്റും വലിയ ഭാഗങ്ങൾ ഓരോ വർഷവും മെയിന്റനൻസ് എന്ന് പറഞ്ഞ് മാറ്റേണ്ടി വരുന്നതും ഈ ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് കിടക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ലോഹനാശനം സംഭവിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇവയെ ലോഹസങ്കരത്തിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരു ലോഹവും മറ്റൊരു ലോഹവും അല്ലെങ്കിൽ അലോഹവുമായി ഉരുക്കി ചേർത്ത് ഉണ്ടാക്കുന്ന സങ്കരങ്ങളെയാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ചില അല്ലോയികളെ ഓർത്തു നോക്കിയാലോ? സ്റ്റീൽ നമുക്കെല്ലാം പരിചയമുള്ളതാണ്. സ്റ്റീലിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ഇരുമ്പും കാർബണുമാണ്. ഇവ കെട്ടിടങ്ങൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റൊരു ലോഹസങ്കരമാണ്. ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ തുടങ്ങിയവയാണ്. ഇവ പാത്രങ്ങളും സർജിക്കൽ ഉപകരണങ്ങളും അടുക്കള ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഡ്യുറാലുമിൻ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ലോഹസങ്കരമാണ് എയർക്രാഫ്റ്റുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. നിക്രോം കമ്പികൾ പ്രധാനമായും ഇലക്ട്രിക് ഹീറ്ററുകളിലും ഹീറ്റിംഗ് കോയിലുകളിലുമെല്ലാം ഉപയോഗിക്കുന്നു. അതിന്റെ പ്രധാന ഘടകം നിക്കലും ക്രോമിയവുമാണ്. അൽനിക്കോ എന്ന് പറയുന്ന അലുമിനിയത്തിന്റെ ഒരു ലോഹസങ്കരമാണ് പെർമനന്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ജർമ്മൻ സിൽവർ എന്ന് കേട്ടിട്ടുണ്ടോ? കോപ്പർ, സിങ്ക്, നിക്കൽ എന്നിവയാണ് അതിന്റെ പ്രധാന ഘടകങ്ങൾ. ഇവ അലങ്കാര വസ്തുക്കൾക്കും പാത്രങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിൽ ലോഹങ്ങളുണ്ടോ? മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങളുടെ സാന്നിധ്യം മനുഷ്യന്റെ ആരോഗ്യത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെ ആവശ്യം തന്നെയാണ്.
1: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 8-ാം ക്ലാസ് ശാസ്ത്ര പുസ്തകത്തിലെ ലോഹങ്ങളും അലോഹങ്ങളും എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് പരപ്പൂർ സെയിന്റ് ജോൺസ് HSSലെ അധ്യാപിക മർസലിൻ ജോർജ്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം. കഥ ആരംഭിക്കുന്നു.

നർമ്മദാ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാനന്റെ പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമ മുറ്റത്തെ പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമ മുറ്റത്തേക്ക് താപസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമ മുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടുവിലിട്ട ആ ചെറുപ്പക്കാരന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെ കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

0: പരശുരാമൻ ചോദിച്ചു, ജാതിയിൽ നീ ബ്രാഹ്മണൻ തന്നെയാണല്ലോ.
1: അതെ, നല്ല ശുദ്ധ ബ്രാഹ്മണൻ.
0: പൊതുവെ ക്ഷത്രിയ വിരോധിയായ പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ. ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്നവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്നൽപ്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല റുക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തിയിരുന്നു.

ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവുതെട്ടി അദ്ദേഹം ഞെട്ടി ഉണർന്നു. ആശ്രമം വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ. ആ ചോര കുതിർന്ന കാലുകളുമായി. അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഹേ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു. എനിക്കും

അത്ഭുതരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല, എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാ നദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

0: ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തെരവൊന്നും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്.
1: ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല.
0: നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല.
1: അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയൻ ഭംഗിയായി നോക്കിക്കൊള്ളാം.

ഒന്നും പറയാൻ കഴിയില്ല. കാരണം ആളിൻ്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ കടന്നു.

യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ 180 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റ് ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളുമെല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിന്റെ ഒരൊഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാ വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർ കുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിന്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

ഇറങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ആകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ്റെ ഒരാപത്വം സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

അന്നത്തെ സൂര്യസംഗമത്തിനു ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തി ആകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വെക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിൻ്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം. ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചു അമ്മയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ? ഈ കൊട്ടാരത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ? അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിലൊഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞു കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു.

വ്യാജ കൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുംബൈ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതെരയെ ഉമ്മ വച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞൂൽ പുത്രനെ കാത്തുകൊള്ളേണേ, അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചു കൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു.

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞ് വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം കൃശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണന്റെ നമസ്കാരം. ദേവി എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടുമ്പയിലിൽ വാർദ്ധക്യത്തിന്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിന്റെ കാരണം പറയൂ. കുന്തി വിങ്ങി പൊട്ടി പറഞ്ഞു, മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ, സൂര്യദേവനാണ് നിന്റെ അച്ഛൻ. അറിയാം അമ്മേ, അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ? ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ ഈ കർണൻ. പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്? അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്? അമ്മ അന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അഭിമാനത്തിന് എത്രമാത്രം തുലക്കമായിരുന്നു എന്നെ. അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും വധിക്കില്ല, അവസരങ്ങൾ ഉണ്ടായാൽ പോലും. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ. എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് അഞ്ചു മക്കൾ തന്നെ ഉണ്ടാകും.

തന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ്. അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹം

കൂട്ടത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടു നിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു നിന്നു പോയി കർണൻ. ബുദ്ധിയിലൊന്നുമേ തോന്നാതെ അന്നേരം നിശ്ചലം നിന്നു പോയി കർണൻ. ശാപഗ്രസ്തനായ കർണൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്തു നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി സ്നേഹമുള്ളവരെ. അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരമുറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങി പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.

0: இசை தென்றல் உங்கள் மனதை தொடும் பாடல்கள்.
1: தென்றலை போன்ற பாடல்கள். പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട തമിഴ് ഗാനങ്ങളുമായി എത്തുകയാണ് ഇസൈ തെൻഡ്രൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇസൈ തെൻഡ്രലിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ജോഷി അങ്കമാലിയാണ്. ചിത്രം എങ്കവൂരു പാട്ടുകാരൻ, പാടിയത് മനോയും ചിത്രയും.

ഇസൈത്തൻ്റെ അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. സുശീല പാടി അനശ്വരമാക്കിയ മന്നിക്ക വേണ്ടുകരേൻ എന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ് ശ്രീധരൻ അവണൂർ. ഇരുമലർകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് വാലി, ഈണം നൽകിയത് MS വിശ്വനാഥൻ.

പ്രിയപ്പെട്ട എസ് ഐ സെൻട്രൽ, പുഞ്ചൈ ഉണ്ട് മഞ്ചൈ ഉണ്ട് എന്ന ഗാനം കേൾപ്പിക്കാമോ? വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഗാനത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഫ്ലൂട്ടും കോങ്കോയും സൃഷ്ടിക്കുന്ന നാദവിസ്മയം എത്ര അവർണനീയമാണ് എന്നും എഴുതിയിരിക്കുകയാണ് രാജേഷ് പച്ചാളം. ഈ ഗാനം ഉന്നാൽ മുടിയും തമ്പി എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. മനോഹരമായ ഈ ഗാനം ഇസൈ തണ്ടറിലൂടെ നമുക്ക് കേൾക്കാം.

0: പേരക്കുട്ടികളായ റൈന, റിയോണ, റിയാന, അന്നമോൾ എന്നിവർക്ക് വേണ്ടി ഷേർലി ജെറോം പാനായിക്കുളം ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇസൈത്തുണ്ടലിൽ ഇനി ചിത്രം എങ്കേയും കാതിൽ. പാടിയത് റിച്ചാർഡ്, രാഹുൽ നമ്പ്യാർ, നവീൻ മാധവ് എന്നിവർ.
1: മല്ലിയേ

പ്രഭുവും ഖുഷ്ബുവും അഭിനയിച്ച ചിന്ന തമ്പി എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ്. എങ്കിലും ആ ചിത്രത്തിൽ ആ സമയത്ത് നമ്മളെപ്പോഴും മൂളിക്കൊണ്ടിരുന്ന അരച്ച സന്തനമണക്കും കുങ്കുമഴക് നെറ്റിയിലേ, ഒരു അഴകൈ കട്ടകം പുതിയ പുത്തകം സിരിക്കും പന്തലിലേ, അരച്ച സന്തനമണക്കും കുങ്കുമഴക് നെറ്റിയിലേ, ഒരു അഴകൈ കട്ടകം പുതിയ പുത്തകം സിരിക്കും പന്തലിലേ. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഈ ഗാനം ഇസൈ തണ്ടിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു സുനില കരുവാരക്കുണ്ട്.

ദേവികുളത്തുനിന്നും രാമചന്ദ്രൻ ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇസൈത്തണ്ടലിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചിത്രം ഏഴയിൻ സിരിപ്പിൽ പാടിയത് ഉണ്ണിമനോനും അനുരാധ ശ്രീറാമും ചേർന്നാണ്.

സിന്ധു ഭൈരവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ പൂമാലൈ വാങ്കി വന്ദേൻ എന്ന ഗാനം ഇസൈ തണ്ടറിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വി എം രാജ്മോഹൻ, ചവറ, തെക്കും ഭാഗം.

വണക്കം ഇസൈ തെൻട്രിൽ. ജൂണി എന്ന ചിത്രത്തിലെ കാറ്റിൽ എന്തെൻ ഗീതം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ് സൽമ ജമാലുദ്ദീൻ.

തൃപ്പൂണിത്തുറയിൽ നിന്നും വൈഷ്ണവി ആവശ്യപ്പെടുന്ന ഗാനമാണ്. ഇനി ചിത്രം മെയ് മാതം, പാടിയത് ഷാഹുൽ ഹമീദും സ്വർണലതയും.

ഇസൈത്തിൻ്റലിൽ ഇനി മുള്ളും മലരുമെന്ന ചിത്രത്തിനു വേണ്ടി പഞ്ചുവരണാചലം രചിച്ച് ഇളയരാജ ഈണ നൽകി ജെൻസി പാടിയ ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെടുന്നു ലീപ പുരുഷോത്തമൻ, തിരുവാങ്കുളം.

ജിഷ ജോൺസൺ തിരുമുപ്പത്തിന്റെ ഇഷ്ടഗാനമാണ്. ഇനി ചിത്രം പാർത്താലേ പരവസം പാടിയത് ശ്രീനിവാസും സാധന സർഗവും ചേർന്നു.

സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിന് വേണ്ടി ബെല്ലിരാജ്, ദീപ മറിയം എന്നിവർ ചേർന്ന് പാടിയ ഈ ഗാനം ഇസൈ തണ്ടലിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു അദ്വൈത് അടിമാലി.

എല്ലാ കൂട്ടുകാർക്കും ശാന്തമായ ഉറക്കം നേർന്നുകൊണ്ട് ഇന്നത്തെ ഇസൈ തെൻട്രിൽ പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 35 സെക്കൻഡും. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലേ.